ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 23, കൊല്ലവർഷം 1201 മിഥുനം 30, 2026 ജൂലൈ 14 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 MHz LFM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ ചുനക്കര.
1: ചെറിയ ക്ലാസുകളിൽ കുട്ടികളോട് അധ്യാപകർ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമുണ്ട്, വലുതാവുമ്പോൾ ആരാകണം? മിക്ക കുട്ടികളും മൗനം പാലിക്കും. ചില കുട്ടികൾ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞ കാര്യം ആവർത്തിക്കും. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ മിക്കവരും പറയുക IAS, IPS, എഞ്ചിനീയർ, ഡോക്ടർ, ജേർണലിസ്റ്റ്, ജഡ്ജി തുടങ്ങിയ ക്ലീഷേ നാമങ്ങളായിരിക്കും. ഒരു ശില്പിയോ മെക്കാനിക്കോ കർഷകനോ കവിയോ രാഷ്ട്രീയക്കാരനോ പ്രഭാഷകനോ അധ്യാപകനോ ആകാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണെന്നതാണ് സത്യം. കുട്ടികളിൽ ഇത്തരം അവബോധം പാസീവായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവനവൻ്റെ തനതായ കഴിവുകൾ വികസിപ്പിച്ച് ആ മേഖലയിൽ അതുല്യമായ മികവ് കാഴ്ചവെക്കുമ്പോഴാണ് ജീവിതവിജയം കൈവരിക്കുന്നത് എന്ന് പലപ്പോഴും ആരും പറഞ്ഞുകൊടുക്കുന്നില്ല എന്നതാണ് സത്യം. നൈസർഗികമായ വാസനയും അതിനനുസരിച്ച് സ്വപ്നം കാണാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് ഒരു കുതിരപ്പന്തയക്കാരൻ്റെ കഥ പറയുന്നത്. റോബർട്ട് ക്ലാസ്സിൽ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ അച്ഛൻ അശ്വപാലകനായിരുന്നതിനാൽ ചെറുപ്പം മുതലേ അവന് കുതിരകളോട് വല്ലാത്തൊരു കമ്പമുണ്ടായിരുന്നു. പന്തയ കുതിരകളെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു അവൻ്റെ അച്ഛൻ്റെ ജോലി. സ്വന്തമായി കുതിരകളോ കുതിര ലായമോ ഇല്ലാത്തതിനാൽ വൻകിട സമ്പന്നരുടെ കുതിരകളെ മെരുക്കുന്ന പണിയായിരുന്നു അത്. ഉടമസ്ഥൻ മാറുന്നതിനനുസരിച്ച് അയാൾക്ക് വിവിധ കുതിരലായങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നു. വിവിധ പ്രദേശങ്ങളിൽ അച്ഛന് ജോലി ചെയ്യേണ്ടി വന്നതിനാൽ

0: റോബർട്ടിൻ്റെ സ്കൂളും പലതവണ മാറേണ്ടി വന്നു. അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ക്ലാസ്സിൽ വലിയ മിടുക്ക് കാണിക്കാനും പറ്റിയില്ല. ലായങ്ങളിൽ നിന്ന് ലായങ്ങളിലേക്ക്, കുതിരകളിൽ നിന്ന് കുതിരകളിലേക്ക് പിതാവിൻ്റെ യാത്ര അവനിൽ ഒരു സ്വപ്നം മുളയ്ക്കാൻ കാരണമായി. വലുതാവുമ്പോൾ അനേകം കുതിരകളുള്ള ഒരു വലിയ ലായം ഞാൻ സ്വന്തമാക്കും. അക്കാലത്ത് അരിസമ്പന്നർക്ക് മാത്രം സങ്കല്പിക്കാവുന്ന കാര്യമായിരുന്നു കുതിര ലായവും കുതിര പരിശീലന കേന്ദ്രവും. ഒരു ദിവസം എല്ലാ അധ്യാപകരെയും പോലെ റോബർട്ടിൻ്റെ അധ്യാപകനും ഒരു ചോദ്യം കൊടുത്തു. നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാകണം എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരുന്നു ചോദ്യം. റോബർട്ടിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. വലുതാവുമ്പോൾ ഞാനൊരു അശ്വപരിശീലന കേന്ദ്രം സ്ഥാപിക്കും, അവൻ എഴുതി. വെറുതെ ഒരു ഒഴുക്കം മട്ടിൽ എഴുതുക അല്ല അവൻ ചെയ്തത്. കുതിരകളുടെ എണ്ണം, അവയ്ക്കാവശ്യമായ പരിശീലന സൗകര്യങ്ങൾ, അശ്വപാലകർ, അശ്വപരിശീലന കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ, കുതിരലായത്തിലെ പശ്ചാത്തല സൗകര്യം എന്നിവയൊക്കെ കൃത്യമായി എഴുതിയതിന് പുറമേ അവൻ തൻ്റെ ഭാവനയിലുള്ള അശ്വപരിശീലന കേന്ദ്രത്തിൻ്റെ വിശദമായ ചിത്രവും വരച്ചു. തൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞിരുന്ന ജീവസുറ്റ ചിത്രങ്ങളും സ്വപ്നങ്ങളും 10 പേജിലാക്കി അവൻ അധ്യാപകനെ സമർപ്പിച്ചു. ഉത്തരക്കടലാസ് പരിശോധിച്ച് അധ്യാപകൻ അവന് കൊടുത്തത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡായ F ആണ്. ഈ ഗ്രേഡ് കണ്ട് റോബർട്ടിന് സങ്കടം വന്നു. സർ, ഞാൻ വിശദമായി എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടും എനിക്ക് F ഗ്രേഡാണല്ലോ തന്നത്, എന്താണ് സർ അങ്ങനെ? നിന്റെ സ്വപ്നങ്ങൾ ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതുമായ വെറും ഭാവനയാണ്. ഭാവിയിൽ ആരായിത്തീരണമെന്ന ചോദ്യത്തിന് ഇത്തരം മണ്ടത്തരങ്ങളാണോ എഴുതേണ്ടത്? നിന്നെപ്പോലെ തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു കുട്ടിക്ക് ഇത്തരമൊരു നേട്ടം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമേ എഴുതാൻ പാടുള്ളൂ, അതുകൊണ്ട് അത് മാറ്റി എഴുതിക്കൊണ്ടുവരൂ. വിഷണ്ണനായ അവൻ അച്ഛനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇക്കാര്യത്തിൽ നിന്റെ മനസ്സെന്തു പറയുന്നുവോ അതാണ് ശരി, ഞാനല്ല നിന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയേണ്ടത്. കുറച്ച് ദിവസത്തിന് ശേഷം തിരുത്തി എഴുതാൻ കൊടുത്ത ആ പേപ്പർ വീണ്ടും അതുപോലെ തന്നെ അവൻ അധ്യാപകന് കൊടുത്തു. എനിക്ക് F ഗ്രേഡ് മതി സർ, ഇതിൽ മാറ്റമൊന്നുമില്ല, എനിക്ക് എൻ്റെ സ്വപ്നം ഗ്രേഡിന് വേണ്ടി മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ റോബർട്ട് 500 ഏക്കറിൽ അധികം വിസ്തൃതിയുള്ള വലിയൊരു കുതിര പരിശീലന കേന്ദ്രത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ കുതിരലായത്തിൽ 100 കണക്കിന് കുതിരകളുണ്ട്. 12 കണക്കിന് അശ്വപാലകരും അശ്വപരിശീലകരുമുണ്ട്. 10,000 ചതുരശ്രടി വിസ്തൃതിയുള്ള ലായമാണ് കുതിരകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതെ, സ്വപ്നത്തെ വിടാതെ പിന്തുടർന്നാൽ, പിന്തിരിയാതെ മുന്നോട്ട് പോയാൽ ലക്ഷ്യത്തിലെത്തും തീർച്ച.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സുരേന്ദ്രൻ ചുനക്കര. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പശ്ചിമബംഗാൾ തീരത്തുനിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർഗോഡ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പിലാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ

11-ന് സത്യപ്രതിജ്ഞ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നിന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, എൻ എൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത ആലാപനം, തുളസി വയക്കൽ, ഉദയഗീതം ബിജോയ് എം നായർ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമടു താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 78-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, പിന്നണി ഗായകൻ രവിശങ്കർ പങ്കെടുക്കുന്നു. 10:02 മുതൽ 11 മണി വരെ ഗാനോപഹാരം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഹരിതവാണി, കിളിക്കൊഞ്ചൽ 9-ാം ഭാഗം ചിത്രീകരണ പരമ്പര, ഇന്ന് പാതിര കുക്ക്, രചന സി റഹീം. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, സോറിയാസിസും ആയുർവേദവും, ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് KR പങ്കെടുത്തത് അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് തിരൈപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, സസ്യപ്രവർദ്ധന മാർഗങ്ങൾ, ഡോക്ടർ ചിഞ്ചു VS അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, PR കുമാര കേരളവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.7 മില്ലിമീറ്റർ. അറിയിപ്പ് സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് എൻ എൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത പാരായണം ചെയ്യുന്നത് തുളസി വയക്കൽ.

അഴികയേക്കാൾ ദൂരമതിനുണ്ടല്ലോ തോഴി, എൻ മണിമച്ചിൽ പക്ഷേ താവക സ്മൃതിയുടെ ശർമദ സൗരഭ്യം.

0: പുഴ വെള്ളത്തെ കോരി കുടിക്കാനാവില്ലല്ലോ.
1: എന്നൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് തുളസി വൈക്കൽ.

ഇനി ഉദയഗീതം കേൾക്കാം. ബിജോയ് എം നായർ പാടിയത്. സംഗീതം ബി പ്രകാശ്. ആദ്യം തുമ്പമകറ്റും ഭഗവാനെ എന്ന് തുടങ്ങുന്നു. രചന ഡോക്ടർ എൽ ശ്രീരഞ്ജിനി.

ഇപ്പോൾ പ്രഭാതഭേരി, ആദ്യം പത്രവൃത്താന്തം. മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖിസ്ഥാനിലെ ബൈക്കനൂരിലെ റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സോയസ് MS-29 പേടകത്തിൽ യാത്ര തിരിക്കും. സംസ്ഥാനത്ത് കൊല്ലവും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിലായി ഒഴിവുള്ള 35 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് ഓണത്തിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 24 മണിക്കൂറിനിടെ 307 കേസുകളിലായി 70 പേരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവും നിരോധിത പുകയില

0: ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം US ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിലൂടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കുന്നതിന് പ്രതിഫലമായി കപ്പലുകളിൽ നിന്ന് ചരക്കിന്റെ മൂല്യത്തിന്റെ 20% ഫീസായി US ഈടാക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ലോർഡ്സിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. ഇംഗ്ലണ്ടിനെ 270 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. രാത്രി 12:30 ഡാലസിലാണ് മത്സരം നടക്കുക.
1: അമേരിക്കയിലെ ഒരു ഹെൽത്ത് കെയർ കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ 800 ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെട്ട വാർത്തയുടെ ഞെട്ടൽ മാറും മുന്നേ കൊച്ചി ആസ്ഥാനമായുള്ള മറ്റൊരു സ്ഥാപനം ഒന്നിലധികം കമ്പനികൾ അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 100 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഈ കൂട്ട പിരിച്ചുവിടലുകൾ ഒറ്റപ്പെട്ട കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എന്നതിനേക്കാൾ നയപരമായ ശ്രദ്ധ ആവശ്യമുള്ള ഗുരുതരമായ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നു.
2: ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് മേഖലയിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ മേഖലയാണ്.
1: IT ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധി അനീഷ് സക്കറിയ.
2: പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു മെയിൽ കൊണ്ട് ചിലപ്പോൾ ഇവരുടെ ജീവിതം തകിടം പറയുന്ന സാഹചര്യം ഉണ്ടാവും. ഏതെങ്കിലും ഒരു അൺസർട്ടനിറ്റിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുന്നു എന്ന് മനസ്സിലാക്കി അപ്പം തന്നെ തൊഴിലാളികളെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഈ മേഖലയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയനുകൾക്ക് ശക്തമായി ഈ മേഖലയിൽ ഇടപെടാൻ കഴിയത്തില്ല. മിക്കവാറും കമ്പനികളെല്ലാം സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് കടന്നതെല്ലാം കഴിയാത്തതും അതേപോലെ ഈ മേഖലയിൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്ന അവര് ഇൻടാഞ്ചിബിൾ, അവരെ തൊടാൻ പോലും കഴിയത്തില്ല, അവര് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരിക്കുകയായിരിക്കും. ഇത്തരം തൊഴിൽ വിഷയങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാനോ അവരുടെ ഫോൺ നമ്പർ കിട്ടാനോ അവരുടെ മെയിൽ ID കിട്ടാനോ സാധ്യമല്ല. എംപ്ലോയീസും അതേപോലെ ഇൻവിസിബിൾ ആണ്. എംപ്ലോയി എവിടെ ജോലി ചെയ്യുന്ന, ലോകത്തിന്റെ ഏത് ഭാഗത്താണ് എംപ്ലോയി ജോലി ചെയ്യുന്നതെന്നും ഒരു ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ട്രഡീഷണൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഈ മേഖലയിൽ സക്സസ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ മേഖലയിൽ തൊഴിലാളി ചൂഷണങ്ങൾ കൂടി വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യത്ത് ശക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, തൊഴിലാളികളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും തൊഴിലാളികളുടെ ഡിഗ്നിറ്റി നിലനിർത്താനും കഴിയത്തുള്ളൂ.
1: ജോലി നഷ്ടമായവരിൽ ഭൂരിഭാഗത്തിനും വിദ്യാഭ്യാസ വായ്പകൾ, ഭവന വായ്പകൾ, അവരുടെ വരുമാനത്തെ ആശ്രയിച്ചുള്ള കുടുംബങ്ങൾ എന്നിവയുടെ ബാധ്യതയുണ്ട്. ഗാർഹിക ഉപഭോഗം സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ കേരളത്തിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ദീർഘകാലം തൊഴിലില്ലാതിരിക്കുന്നത് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം.
3: ഞാൻ ചിത്ര മാധവ്, കോഴിക്കോട് കൊറോ ഹെൽത്തിലെ ജീവനക്കാരിയായിരുന്നു. സാധാ പോലെ 3rd കോഴിക്കോട് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത് പറയുന്നത്, കുറച്ചു പേര് വന്നിട്ട് പറയുന്നത് ഇന്ന് നിങ്ങളെ ലാസ്റ്റ് ഡേ ആണ്, നാളെ മുതൽ വർക്കില്ല, നിങ്ങൾക്കുള്ള കാര്യങ്ങളും കൺസേൺസും നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ കേൾക്കാം. കോഴിക്കോടും കൊച്ചി ലൊക്കേഷനും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നത്. സാധാ പോലെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായിട്ടായിരിക്കുന്നത്. റിയാക്ട് ചെയ്യാൻ പോലും പലർക്കും പറ്റിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരു 10 ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് നാളെ മുതൽ നമുക്ക് ജോലി ഇല്ല. അതിന്റെ റീസൺ അവർ ചോദിക്കുമ്പോൾ റീസൺ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവർ കമ്പനി ലോസിലാണ്, കമ്പനിക്ക് റവന്യൂ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ അങ്ങനെ ഒരു റവന്യൂ ഇല്ലാത്ത കമ്പനി എന്തുകൊണ്ടാണ് കേരളത്തിലെ 2 മാത്രം ചൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാത്തത്. അതിനവര് റീസൺ തന്നിട്ടില്ല. ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇത് ലോങ് ടേം ആയിട്ട് ഈ വർക്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. 3-4 എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടായി, അവരൊക്കെ ന്യൂസ് കേട്ടിട്ട് ടെൻഷൻ ആയിട്ടിരിക്കാൻ. കുറെ ലോൺസ് ഉള്ള ആൾക്കാരുണ്ട്. നമ്മളൊക്കെ നാളെ മുതൽ എന്താ ചെയ്യാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കുന്നത്.
1: ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവ കേന്ദ്രീകരിച്ച് അഭിവൃദ്ധി പ്രാപിക്കുന്ന IT ഇക്കോസിസ്റ്റത്തിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള ധാരാളം യുവാക്കൾ കേരളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം ഹൈ വാല്യൂ എംപ്ലോയ്മെന്റ് സൃഷ്ടിക്കുന്നതിന് സർക്കാരുകൾ തുടർച്ചയായി വിജ്ഞാന വ്യവസായങ്ങളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പിരിച്ചുവിടലുകൾ സൂചിപ്പിക്കുന്നത് നിക്ഷേപം ആകർഷിച്ചാൽ മാത്രം പോരാ, തൊഴിൽ സുരക്ഷ, ന്യായമായ തൊഴിൽ രീതികൾ, സുസ്ഥിര ബിസിനസ് മോഡലുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകണമെന്നാണ്.
4: ഈ കമ്പനി കേരളത്തിലുള്ള 2 ബ്രാഞ്ചുകൾ മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്.
1: IT ജീവനക്കാരൻ ജസീൽ അബൂബക്കർ.
4: അതും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, വ്യക്തമായ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ, സർക്കാരിനെയോ ജീവനക്കാരെയോ അറിയിക്കാതെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നിങ്ങൾ പിടിച്ചുവിട്ടിരിക്കുന്നു, കമ്പനി ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു സമീപനം ഉണ്ടായത്. ഇത്രയും തൊഴിലാളികൾ ഇനി മുന്നോട്ടുണ്ട് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ, കാരണം നമുക്കറിയാം ഏതാണ്ട് 100 പേരും ജോലി അന്വേഷിക്കേണ്ട, ഇതിൽ പകുതി പേർക്ക്

0: വിനോദശതമാനം ആളുകൾക്ക് പോലും കൃത്യമായി മറ്റൊരു ജോലിയിലേക്ക് ഇതേ ഫീൽഡിൽ പ്രവേശിക്കാനുള്ള അവസരം നിലവിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നവും. സർക്കാർ കൃത്യമായി ഇതിൽ ഇടപെടുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 20-ാം തീയതിയുള്ള ചർച്ചയിൽ എങ്ങനെയെങ്കിലും ഈ കമ്പനി കേരളത്തിൽ തുടരാൻ വേണ്ടി നിർബന്ധിക്കുമെന്നാണ് തൊഴിൽ മന്ത്രി ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രതീക്ഷയിലുമാണ് തൊഴിലെ ജീവനക്കാർ മുഴുവൻ.
1: ഐടി ജീവനക്കാരൻ വിഷ്ണു ടി പി.
2: കൊറോ ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനി, മദർ കമ്പനി കൊറോ ഹെൽത്ത് ഇൻഫോടെക് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പേരിൽ ചെന്നൈയിൽ ഒരു അവരുടെ ഹെഡ് ഓഫീസ് ഉണ്ട്. ചെന്നൈയിൽ 2 ലൊക്കേഷൻസ് അവർക്കുണ്ട്, അല്ലാതെ ഹൈദരാബാദ്, നോയിഡ, കോയമ്പത്തൂർ, ഈ ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിൽ അവർക്ക് ഇതേ സെയിം മെഡിക്കൽ കോഡിംഗ് ഫീൽഡിൽ മറ്റ് ലൊക്കേഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻലി റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് കമ്പനിയാണ് കൊറോ ഹെൽത്ത്. പെട്ടെന്നുള്ള റിമൂവൽ ആയത് കാരണം കേരളത്തിലുള്ള ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ടെർമിനേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു വാർത്തകളിൽ ഇതൊക്കെ കണ്ട് നമുക്കുള്ള പരിചയമുള്ള, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നേരിട്ട് വരുമെന്നാർക്കും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഇനിയും ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അതായത് ഇങ്ങനെ അനധികൃതമായിട്ട് ആളുകളെ പിരിച്ചുവിടുന്ന ഈ ഒരു രീതി വേറൊരു കമ്പനിയിലും കൂടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ. അത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രൊട്ടസ്റ്റ് ചെയ്യുകയും എല്ലാവരുടെയും 800 പേര് ജോലി പോയ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു സിംഗിൾ കോസിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ 20-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, വിദേശ ഇടപാടുകാരിൽ നിന്നുള്ള ഡിമാൻഡുകൾ കുറയുന്നത്, ബഹിരാഷ്ട്ര കുത്തകകളുടെ പ്രവർത്തന ഘടനയുടെ പുനഃക്രമീകരണം, നിലവിലുള്ള തൊഴിലുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം എന്നിവ കമ്പനികളെ അവരുടെ തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിലും നിലനിർത്തുന്നതിലും പുതിയ രീതികൾ കൈക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നു.
3: ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ടെക് കമ്പനിയിലുണ്ടായ കൂട്ടപ്പിരിച്ചുവിടൽ ഒറ്റപ്പെട്ട സംഭവമല്ല.
1: ഐടി വിദഗ്ധനായ നിഖിൽ നാരായണൻ.
3: ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ടെക് ഹബ്ബുകളിലും ഇത്തരം കൂട്ടപ്പിരിച്ചുവിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണമായി പറയപ്പെടുന്നത് നിർമ്മിത ബുദ്ധി എന്നതാണ്. ആയിരക്കണക്കിന് ആളുകളെയാണ് കമ്പനികൾ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പിരിച്ചുവിട്ടിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പല ജോലികളും വേഗത്തിലും എളുപ്പത്തിലും കൂടുതൽ കൃത്യമായും ചെയ്യാൻ സാധിക്കും എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇത്തരം ജോലികൾ ചെയ്യാൻ ഇന്നുള്ള അത്രയും ആളുകളുടെ ആവശ്യവുമില്ല. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ശമ്പളം കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോലികൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണല്ലോ. കൂട്ടപ്പിരിച്ചുവിടലുകളെ ന്യായീകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങൾ ചെയ്യുന്ന ജോലികൾ എത്രത്തോളം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എളുപ്പമാക്കാൻ കഴിയുമെന്ന് സ്വയം നോക്കിവയ്ക്കുക. എന്നിട്ട് നിർമ്മിത ബുദ്ധി ആ ജോലികൾ ലളിതമാക്കുകയോ മൊത്തത്തിൽ ചെയ്യാനുള്ള തലത്തിൽ ആണെന്ന് തിരിച്ചറിയുകയോ ചെയ്താൽ നിർമ്മിത ബുദ്ധിക്ക് അടുത്ത ഏതാനും മാസത്തിൽ എത്തിപ്പെടാൻ സാധ്യത ഇല്ലാത്ത സ്കില്ലുകൾ അഥവാ കഴിവുകൾ നിങ്ങൾ സ്വായത്തമാക്കുക. ഇവിടെ മാസങ്ങൾ എന്നത് പറഞ്ഞത് ഒരു വർഷത്തിൽ നിർമ്മിത ബുദ്ധിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം എന്നത് പ്രവചനാതീതമായതുകൊണ്ടാണ്. ഇന്ത്യൻ ഐടി കമ്പനികളുടെ ഈ വർഷത്തെ ഓഹരി വിലയിലുണ്ടായ ഇടിവ് നിർമ്മിത ബുദ്ധി നമ്മുടെ ഐടി സർവീസസ് മേഖലയ്ക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്ഷതത്തിന്റെ ലക്ഷണമായി വേണം കാണാൻ.
1: ജീവനക്കാരുടെ പരാതികൾ സ്വീകരിച്ചും അനുരഞ്ജന യോഗങ്ങൾ നടത്തിയും ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും കേരള തൊഴിൽ വകുപ്പ് സമീപകാല പിരിച്ചുവിടൽ തർക്കങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്.
4: കൊറോ വീട്ടിലേക്ക് വന്നാൽ വിഷയം ഉണ്ടാകുന്നത് 3-ാം തീയതിയാണ് അറിഞ്ഞ ഉടൻ തന്നെ MLA വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
4: അപ്പൊ തന്നെ ലേബർ വകുപ്പ് അവിടെ ചെല്ലുകയും ചർച്ചകളിൽ പങ്കാളിയാവുകയും നേതൃപരമായ പങ്കുവയ്ക്കുകയും ഞാനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അടക്കം നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അവര് ഒരു പൂർണ്ണ അടച്ച് കൂട്ടിപ്പോയി ഒരു സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. അവരുമായി നിരന്തര ചർച്ചയ്ക്ക് അവസരം കൊടുക്കുക, കാരണം അതിന്റെ ആളുകളൊക്കെ പുറത്താണ്. US-based കമ്പനിയാണ്, എന്റെ ഭാരവാഹികളും ഡയറക്ടർ ഒക്കെ പുറത്താണ്. അപ്പൊ അവര് ചർച്ചയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അവസാനം അവർ ഓൺലൈനായി ചർച്ചയ്ക്ക് വന്ന് 10-ാം തീയതി ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ഇവിടെ നിലനിർത്തണം. കമ്പനി നിലനിർത്താൻ സർക്കാർ എന്ത് സഹായം ചെയ്യണമെങ്കിലും അത് മുഴുവനായി ചെയ്യാൻ സർവ്വതാ സന്നദ്ധമാണ്. ആ കമ്പനി ഇവിടെ നിന്നാൽ ഇവിടുത്തെ ജീവനക്കാർക്ക് തൊഴിൽ ഉറപ്പാകും, അതിനുള്ള സാധ്യതകളാണ്. അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് വർക്ക് കിട്ടുന്നില്ല. അപ്പൊ വർക്കിനൊന്നും അല്ലെ ജോലി വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചെന്നൈയിലും ഹൈദരാബാദിലും നോയിഡയിലും ഒക്കെ സെന്റേഴ്സ് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് കിട്ടാത്തതാണ് എങ്കിൽ ആനുപാതികമായി പല സെന്റേഴ്സിനായി ആളുകളായി കുറയ്ക്കുകയല്ലേ വേണ്ടത്. കേരളത്തിൽ നിന്ന് മാത്രം കുറയ്ക്കുന്ന ഒട്ടും ഉചിതമല്ല. അതുകടക്കുള്ള കാര്യങ്ങൾ നിരന്തരമായി 2 മണിക്കൂർ ചർച്ച ചെയ്തു. ഞാനും ഐഡിയുടെ എംഡിയും ഉമ്മാത്തോമസ് MLA, ലേബർ കമ്മീഷണറും, എറണാകുളം ജില്ലാ കളക്ടർ, പിന്നെ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും, അവിടുത്തെ ജീവനക്കാരുടെ പ്രതിനിധികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു തരത്തിലും കമ്പനി ഇറങ്ങാത്ത സ്ഥിതിയായപ്പോൾ ഞങ്ങൾ പ്രൊപ്പോസൽസ് പുറത്തു വെച്ച് മുമ്പോട്ട് എടുത്തു. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ ലീഗൽ പ്രൊസീഡിയർസ് ഇനിഷ്യേറ്റ് ചെയ്യുക, അല്ലാതെ സർക്കാരിന്റെ മുന്നിൽ മറ്റൊരു വഴികളില്ല.
1: ഓരോ ടെർമിനേഷൻ ലെറ്ററിന് പിന്നിലും അപൂർവമായും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു കഥയുണ്ട്. സ്കൂൾ ഫീസിനെ കുറിച്ച് ആശങ്ക

വിദ്യാകുലനായ ഒരു രക്ഷിതാവിന്റെ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാൻ പാടുപെടുന്ന ഒരു ബിരുദധാരിയുടെ അല്ലെങ്കിൽ പെട്ടെന്ന് ഭാവിയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതമായ ഒരു കുടുംബത്തിന്റെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക വളർച്ച സ്വാഗതാർഹമാണ്. പക്ഷേ ആ ജോലികളെ സംരക്ഷിക്കാൻ കഴിയാത്ത വികസനം എങ്ങനെ പൂർണ്ണമാകും?

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, 9495569631. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ സ്പോർട്സ്, ഡിജിറ്റൽ ആന്റ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ

0: ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർഗോഡ് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഈ മാസം 2-നാണ് ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബ്രിമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4-ൽ നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ.

0: ഓരിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമിഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. രണ്ടാം ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പു കോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതിക്കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം രാവിലെ 9:00 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
2: ആകാശവാണി അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. നമുക്കൊരു ഗാനം കേൾക്കാം. വൈരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ആരുണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരുണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യമാണ്, ആരവല്ലി പർവ്വതനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി നിയമിച്ച ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, ആരവല്ലി പർവ്വതനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി നിയമിച്ച ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
2: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെയും കർഷകരെയും ബന്ധിപ്പിച്ച് നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കൃഷിരീതികളും കർഷകരിലെത്തിക്കുന്നതിനായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലും ആത്മ തിരുവനന്തപുരം സംഘാടനത്തിലും നടക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തുടക്കമാകും. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷക്കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും

0: കേരള അഗ്രികൾച്ചർ .gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 ബ്രാക്കറ്റിൽ വിഭാഗത്തിന്റെ പേര് എന്നത് വ്യക്തമായി രേഖപ്പെടുത്തണം. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത് വിളയുടെ പേര് എന്നത് കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. കേരളത്തിന്റെ 29th സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ KEU തേജസ്വിനി മുളക്, KEU മേധ ബ്രഹ്മി, KEU സൗഗന്ധിക രാമച്ചം, KEU കൊച്ചിൻ പ്രൈഡ് ഇഞ്ചി, KEU ഗോൾഡൻ ഫിംഗർ മഞ്ഞൾ എന്നീ 5 പുതിയ വിള ഇനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വർക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 27 മുതൽ 31 വരെ നടത്തും. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9947-48-7209-0481-3531-27 എന്ന ഫോൺ നമ്പരിലോ 0481-2353201 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടാം. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് നടപ്പിലാക്കുന്ന 6 മാസ ദൈർഘ്യമുള്ള തേനീച്ച വളർത്തൽ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 31 മുൻപ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9747-32-1760. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജികർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: നമുക്കിനി ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ നോക്കാം.
3: ചരിത്രത്തിൽ ഇന്ന്
4: ജൂലൈ 14 ഫ്രാൻസിന്റെ ദേശീയ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. ഇത് ലോകമെമ്പാടും ബാസ്റ്റീൽ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1789 ജൂലൈ 14 ഫ്രഞ്ച് ജനത പാരീസിലെ ബാസ്റ്റീൽ ജയിൽ കോട്ട ആക്രമിച്ചു കീഴടക്കി. രാജഭരണത്തിന്റെ ക്രൂരതയുടെയും അടിച്ചമർത്തലിന്റെയും പ്രതീകമായിരുന്നു ഈ കോട്ട. ഇതിന്റെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായി മാറി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആധുനിക ഫ്രഞ്ച് മൂല്യങ്ങൾക്ക് അടിത്തറയിട്ടത് ഈ സംഭവമാണ്. പാരീസിലെ പ്രശസ്തമായ ഷാംസ് എലിസി തെരുവിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സൈനിക പരേഡ് നടക്കുന്നു. പാരീസിലെ ഈഫൽ ഗോപുരത്തിന് മുകളിൽ നടക്കുന്ന ഗംഭീരമായ കരിമരുന്നു പ്രയോഗം ലോകപ്രശസ്തമാണ്. 1790 ജൂലൈ 14 നടന്ന ദേശീയ ഐക്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. 1965 ജൂലൈ 14 നാസയുടെ മാരിനർ 4 എന്ന ബഹിരാകാശ പേടകം ചൊവ്വയ്ക്ക് തൊട്ടരികിലൂടെ പറക്കുകയും മറ്റൊരു ഗ്രഹത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ക്ലോസപ്പ് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് വിജയകരമായി അയക്കുകയും ചെയ്തു. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 9846 കിലോമീറ്റർ മാത്രം അകലെ കൂടിയാണ് മാരിനർ 4 കടന്നുപോയത്. ഈ യാത്രയിൽ 21 സമ്പൂർണ്ണ ചിത്രങ്ങൾ പേടകം പകർത്തി. അക്കാലത്ത് കമ്പ്യൂട്ടറുകൾ വഴി ചിത്രങ്ങൾ പ്രോസസ് ചെയ്തു വരാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. അതിനാൽ പേടകത്തിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ ഡേറ്റ പേപ്പറുകളിൽ പ്രിന്റ് ചെയ്ത് നാസയിലെ ശാസ്ത്രജ്ഞർ ചോക്കുകളും ക്രയോണുകളും ഉപയോഗിച്ച് കൈകൊണ്ട് നിറം നൽകിയാണ് ചൊവ്വയുടെ ആദ്യത്തെ

0: താൽക്കാലിക ചിത്രം തത്സമയം തയ്യാറാക്കിയത്. മാരിനർ 4 അയച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ചൊവ്വയുടെ ഉപരിതലം നിറയെ ഉൽക്കാപതനം മൂലമുണ്ടായ വലിയ കുഴികൾ നിറഞ്ഞതാണെന്ന് കണ്ടെത്തി. ഇത് ചൊവ്വയെ ഭൂമിയേക്കാൾ ചന്ദ്രനോട് സാദൃശ്യമുള്ളതാക്കി മാറ്റി. അതിനു മുൻപ് വരെ ചൊവ്വയിൽ കനാലുകളും ബുദ്ധിയുള്ള ജീവികളും ഉണ്ടെന്നായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ ചിത്രങ്ങൾ ചൊവ്വ തികച്ചും വരണ്ടതും ജീവനില്ലാത്തതുമായ ഒരു ഗ്രഹമാണെന്ന് തെളിയിച്ചു. ചൊവ്വയ്ക്ക് വളരെ നീർത്ത അന്തരീക്ഷം മാത്രമേ ഉള്ളൂവെന്നും കാന്തിക വലയമില്ലെന്നും ഈ ദൌത്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. 1958 ജൂലൈ 14 ഇറാഖിൽ നടന്ന ജൂലൈ 14 വിപ്ലവം ആധുനിക മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. ബ്രിട്ടീഷ് പിന്തുണയോടെ ഇറാഖ് ഭരിച്ചിരുന്ന ഹാഷിമൈറ്റ് രാജവംശത്തിലെ അവസാന രാജാവായിരുന്ന ഫൈസൽ 2-നെ സൈന്യം സ്ഥാനഭ്രഷ്ടനാക്കി. ബ്രിഗേഡിയർ അബ്ദുൽ കരീം കാസിം, കേണൽ അബ്ദുൽ സലാം ആരിഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫ്രീ ഓഫീസേഴ്സ് എന്ന സൈനിക കൂട്ടായ്മയാണ് വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇറാഖിലെ ഭരണം, വിദേശ നയം, എണ്ണസമ്പത്ത് എന്നിവയിലുണ്ടായിരുന്ന ബ്രിട്ടന്റെ ശക്തമായ സ്വാധീനത്തിന് ഈ വിപ്ലവം അറുതി വരുത്തി. രാജഭരണം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുകയും അബ്ദുൽ കരീം കാസിം ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഇറാഖ് ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ലോകപ്രശസ്തനായ ഓസ്ട്രിയൻ പ്രതീകാത്മക ചിത്രകാരൻ ഗുസ്താവ് ക്ലിംറ്റ് ജനിച്ചത് 1862 ജൂലൈ 14. ക്ലിംറ്റിന്റെ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയിൽ യഥാർത്ഥ സ്വർണ തകിടുകൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കവും രാജകീയ ഭാവവും നൽകി. അദ്ദേഹം വരച്ച ദി കിസ് ചിത്രകലാ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ്. പരമ്പരാഗതവും അക്കാദമികവുമായ ചിത്രകലാശൈലികൾക്കെതിരെ വിപ്ലവം പ്രഖ്യാപിച്ച് രൂപീകരിച്ച വിയന്ന സെസഷൻ എന്ന കലാപ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു ക്ലിംറ്റ്. യുവ കലാകാരന്മാർക്ക് തങ്ങളുടെ പരീക്ഷണാത്മക സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ അലങ്കാരപ്പണികളും ജ്യാമിതീയ രൂപികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. അമേരിക്കയുടെ 38-ാമത് പ്രസിഡന്റായിരുന്ന ജെറാൾഡ് ഫോർഡ് ജനിച്ചത് 1913 ജൂലൈ 14. അമേരിക്കൻ ചരിത്രത്തിൽ ജനങ്ങളുടെ വോട്ട് വഴിയോ ഇലക്ട്രൽ കോളേജ് വഴിയോ വൈസ് പ്രസിഡന്റ് പദവിയിലേക്കോ പ്രസിഡന്റ് പദവിയിലേക്കോ തിരഞ്ഞെടുക്കപ്പെടാതെ ഈ രണ്ട് പദവികളും വഹിച്ച ഏക വ്യക്തിയാണ് ജെറാൾഡ് ഫോർഡ്. 1974 ഓഗസ്റ്റിൽ വാട്ടർഗേറ്റ് അഴിമതിയെ തുടർന്ന് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ രാജിവെച്ചപ്പോൾ ഫോർഡ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റു. പ്രസിഡന്റായ ഉടൻ തന്നെ അദ്ദേഹം റിച്ചാർഡ് നിക്സന് പൂർണമായ ഔദ്യോഗിക മാപ്പ് നൽകി. ഇത് അക്കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും വിയറ്റ്നാം യുദ്ധത്തിനും വാട്ടർഗേറ്റ് വിവാദത്തിനും ശേഷം തകർന്ന അമേരിക്കൻ ജനതയെ ഒരുമിപ്പിക്കാൻ ഈ തീരുമാനം ആവശ്യമായിരുന്നു എന്ന് പിന്നീട് പലരും വിലയിരുത്തി.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഇനി അഞ്ജു ജോസഫ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പട്ടം, ഗാനരചന രാജേഷ് വിരാജ, സംഗീതം പ്രശാന്ത് മോഹൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സമയം 7 കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ക്യാൻസർ നിർണയ ടെസ്റ്റുകളെ കുറിച്ച് ഡോക്ടർ നയന ചന്ദ്രൻ സംസാരിക്കുന്നു.
2: ക്യാൻസർ നിർണയിക്കുന്നതിനും അത് ശരീരത്തിൽ എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനും വിവിധ തരം പരിശോധനകളും രോഗനിർണയ ഉപാധികളും ആവശ്യമാണ്. ക്യാൻസർ ഓരോ ശരീരഭാഗത്തെയും പല രീതികളിൽ ബാധിക്കുന്നതുകൊണ്ട് ഓരോ രോഗിയിലെയും രോഗനിർണയം വ്യത്യസ്തമായിരിക്കും. ക്യാൻസർ നിർണയം പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഏറ്റവും ആദ്യം ക്ലിനിക്കൽ പരിശോധനയാണ് വേണ്ടത്. മുഴകളാണെങ്കിൽ തൊട്ടു പരിശോധിക്കുകയും അസാധാരണമായ ലക്ഷണങ്ങളുടെ രോഗചരിത്രം ചോദിച്ചു മനസ്സിലാക്കുന്നതും രോഗനിർണയത്തിന്റെ പ്രധാന ഘട്ടമാണ്. അതിനുശേഷം പലതരം ടെസ്റ്റുകൾ ചെയ്ത് തീർച്ചപ്പെടുത്തുന്നതാണ് അടുത്ത ഘട്ടം. രക്തത്തിലെ പലതരം അണുക്കളുടെ നമ്പർ അഥവാ എണ്ണം ഒരു പ്രധാന സൂചികയാണ്. ഉദാഹരണത്തിന്, ശ്വേതരക്താണുക്കളുടെ അമിതവും അസാധാരണവുമായ വർദ്ധനയാണ് രക്താർബുദം അഥവാ ബ്ലഡ് ക്യാൻസർ. ശ്വേതരക്താണുക്കൾ അഥവാ WBCകളെ 5 തിരിച്ചിട്ടുണ്ട്. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ബേസോഫിൽ എന്നിവയാണിവ. ഇതിൽ ഏതിനെയും ക്യാൻസർ ബാധിക്കാം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അഥവാ ഒരു പൂർണ്ണ രക്ത അനാലിസിസ് ഒരു സാധാരണ ബ്ലഡ് സാമ്പിളിൽ നിന്നും വളരെ ലളിതമായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. വെറും 2 ഈ ടെസ്റ്റ് ഫലങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ക്രമാതീതമായ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അവയെ പെരിഫറൽ സ്മിയർ ടെസ്റ്റിന് വിധേയമാക്കാവുന്നതാണ്. രക്തത്തെ ഗ്ലാസ് സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്ത ശേഷം പ്രത്യേക തരം ചായങ്ങൾ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുകയും അസാധാരണ കോശങ്ങൾ ഉണ്ടോ എന്ന് ഒരു ഡോക്ടർ ഉറപ്പുവരുത്തുന്നതുമാണ് ഈ ടെസ്റ്റ്. ക്യാൻസർ മാത്രമല്ല മറ്റ് പലതരം രോഗങ്ങളെയും ഈ ഒരു ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ട്യൂമർ മാർക്കേഴ്സ്. ഒന്നോ അതിലധികമോ തരത്തിലുള്ള ക്യാൻസറുകളുടെ സാന്നിധ്യത്താൽ ഉയർത്താൻ കഴിയുന്ന രക്തത്തിലോ മൂത്രത്തിലോ ശരീര കോശങ്ങളിലോ കാണപ്പെടുന്ന ഒരു ബയോ മാർക്കറിനെയാണ് നമ്മൾ ട്യൂമർ മാർക്കർ എന്ന് വിളിക്കുന്നത്. ട്യൂമർ മാർക്കറുടെ ഹൈ റേഞ്ച് അഥവാ ഉയർന്ന നില ക്യാൻസറിനെ സൂചിപ്പിക്കാം. ഉദാഹരണത്തിന്, AFP ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന ട്യൂമർ മാർക്കർ കരൾ സംബന്ധമായ ക്യാൻസർ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. CA-125 അണ്ഡാശയ ക്യാൻസറിൽ ഉയർന്ന നില കാണിക്കുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന ട്യൂമർ മാർക്കർ ക്യാൻസറിനെ സൂചിപ്പിക്കുന്നു. റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിച്ചുള്ള ഈ

0: പരിശോധനകൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനേക്കാളും സമയം കൂടുതൽ എടുക്കുന്ന ടെസ്റ്റാണ്. ക്യാൻസർ ഉണ്ടെന്ന് തീർച്ചപ്പെടുത്താനുള്ള പരിശോധനയാണ് ബയോപ്സി. ഏത് തരം ക്യാൻസർ ആണെന്നും ഏത് സ്ഥാനത്താണെന്നും അനുസരിച്ച് ഏത് രീതിയിൽ ബയോപ്സി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. പല തരത്തിലുള്ള ബയോപ്സികളുണ്ട്. ഒന്നാമത്തേത് എക്സിഷൻ ബയോപ്സി. ഒരു മുഴയോ സംശയാസ്പദമായ ഒരു അവയവമോ ഒരു ശരീരഭാഗമോ നീക്കം ചെയ്ത് പരിശോധിക്കുന്നതിനെയാണ് എക്സിഷൻ ബയോപ്സി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ഇൻസിഷൻ ബയോപ്സി. ട്യൂമറോ മുഴയോ നീക്കം ചെയ്യാതെ തന്നെ അസാധാരണമായ ടിഷ്യുവിന്റെ ഒരു ഭാഗം സാമ്പിൾ ചെയ്ത് പരിശോധിക്കുന്നു. മൂന്നാമത്തേത് എൻഡോസ്കോപ്പിക് ഗൈഡഡ് ബയോപ്സി. പൊള്ളയായ അവയവങ്ങളിലെ മുഴകളിൽ നിന്നോ തടിപ്പുകളിൽ നിന്നോ ഒരു എൻഡോസ്കോപ്പിന്റെ സഹായത്തോടെ എടുക്കുന്ന ബയോപ്സിയെയാണ് എൻഡോസ്കോപ്പിക് ഗൈഡഡ് ബയോപ്സി എന്ന് വിളിക്കുന്നത്. ബയോപ്സി എടുത്ത ശേഷം അത് പെത്തോളജി ലാബിലേക്ക് അയക്കുകയും അവിടെ ഒരു ഗ്രോസ് എക്സാമിനേഷന് ശേഷം സംശയാസ്പദമായ ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അയച്ചു കിട്ടിയ സാമ്പിൾ മുഴുവനായോ ഒരു കോംപ്ലക്സ് പ്രോസസ്സിലൂടെ ഗ്ലാസ് സ്ലൈഡിൽ ഘടിപ്പിച്ച് വ്യക്തിഗത കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ച് ഒരു പെത്തോളജിസ്റ്റ് ബയോപ്സി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ബയോപ്സി റിപ്പോർട്ടിനെ പെത്തോളജിക്കൽ റിപ്പോർട്ട് എന്നും പറയുന്നു. ഈ റിപ്പോർട്ട് രോഗനിർണയത്തിന് മാത്രമല്ല ചികിത്സാരീതി തീരുമാനിക്കാനും ചികിത്സിച്ചാൽ ഉണ്ടാകുന്ന വിജയ സാധ്യത പ്രവചിക്കാനും സഹായിക്കും. തുടക്കത്തിലെ കണ്ടുപിടിക്കുകയും യഥാസമയം ചികിത്സിക്കുകയും ചെയ്താൽ 80% ക്യാൻസറുകളും ഭേദമാക്കാവുന്നവയാണ്. ഏതായാലും വൈദ്യശാസ്ത്രം ക്യാൻസറിനെ കീഴ്പ്പെടുത്തുന്ന കാലം വിദൂരമല്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ക്യാൻസർ നിർണയ ടെസ്റ്റുകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നയന ചന്ദ്രൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തോ
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
10: നമുക്കിനി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. ഗാനരചന വിച്ചു തിരുമല.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: തൊഴിൽ ദർശനം.
2: തിരുവനന്തപുരത്തുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൽ ട്രെയിൻഡ് അപ്രന്റീസ്ഷിപ്പിന് അവസരം. 6 ഒഴിവുണ്ട്. യോഗ്യത: ITI, സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, പ്ലംബർ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, MRAC, ഡീസൽ മെക്കാനിക്. യോഗ്യത: അവസാന 5 വർഷത്തിനുള്ളിൽ നേടിയതാകണം. വിശദവിവരങ്ങളടങ്ങിയ CV HRPFT@lifecarehll.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: HRPFT@lifecarehll.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 15. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: 9947861924 അല്ലെങ്കിൽ 0471243770. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 9947861924 അല്ലെങ്കിൽ 0471243770. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lifecarehll.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.lifecarehll.com. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 779 ഒഴിവുണ്ട്. മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ്, MMGS ഗ്രേഡ് 2, ഗ്രേഡ് 3, സീനിയർ മാനേജ്മെന്റ് ഗ്രേഡ്, SMGS ഗ്രേഡ് 4 എന്നിങ്ങനെ വ്യത്യസ്ത ശമ്പള സ്കെയിലുള്ള തസ്തികകളിലാണ് നിയമനം. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഒഴിവുകൾ: MMGS ഗ്രേഡ് 2 തസ്തികയിൽ 677, MMGS ഗ്രേഡ് 3 തസ്തികകളിൽ 61, SMGS ഗ്രേഡ് 4 തസ്തികകളിൽ 41. പ്രായം: MMGS ഗ്രേഡ് 2 തസ്തികകളിലേക്ക് 25-32 വയസ്സിനും ഇടയിൽ, MMGS ഗ്രേഡ് 3 തസ്തികയിലേക്ക് 28-38 വയസ്സിനും ഇടയിൽ, SMGS ഗ്രേഡ് 4 തസ്തികയിലേക്ക് 32-45 വയസ്സിനും ഇടയിൽ. 2026 ജൂൺ 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കും. യോഗ്യത: എല്ലാ തസ്തികകളിലേക്കും കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ ബിരുദം അല്ലെങ്കിൽ CA, CMA, ICWA, CS, CFA ആണ് വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളിലോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലോ ഓഫീസറായി പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 850 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാരും ഭിന്നശേഷിക്കാരും 175 രൂപ അടച്ചാൽ മതിയാവും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 20. മണിപ്പൂരിലെ ഇംഫാലിലുള്ള കേന്ദ്ര സർവകലാശാലയായ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുണ്ട്. അധ്യാപക തസ്തികകൾ: പ്രൊഫസർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അസോസിയേറ്റ് പ്രൊഫസർ സ്പോർട്സ് മെഡിസിൻ, അസിസ്റ്റന്റ് പ്രൊഫസർ. അനധ്യാപക തസ്തികകൾ: ഡെപ്യൂട്ടി കൺട്രോളർ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, സെക്ഷൻ ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഫിസിയോതെറാപ്പിസ്റ്റ്, അക്കൌണ്ടന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, നഴ്സിംഗ് അറ്റൻഡന്റ്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തപാൽ മുഖേനയോ ഇമെയിൽ മുഖേനയോ അപേക്ഷ അയക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nsu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.nsu.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 31.
1: തൊഴിൽ ദർശനം.
3: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
4: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
3: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
4: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
5: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: ഇനി യേശുദാസൻ ചിത്രയും പാടിയൊരു ഗാനമാണ് ചിത്രം ഗീതം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ ഫോൺ 9447341484
3: ഗാന്ധി സ്മൃതി ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ
4: ഗോഖലയോട് ഒന്നിച്ച് പാർത്തിരുന്ന കാലത്ത് പ്രസിദ്ധരായ പല നേതാക്കന്മാരുമായി പരിചയപ്പെടുന്നതിന് ഗാന്ധിജിക്ക് അവസരം ലഭിച്ചു. ഗോഖലയുടെ വീടിനടുത്തായിരുന്നു സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ പി സി റേ പാർത്തിരുന്നത്. റേയുടെ ലഘുജീവിതവും സ്വഭാവശുദ്ധിയും ഗാന്ധിയെ ആകർഷിച്ചു. 800 രൂപ ശമ്പളം വാങ്ങിയിരുന്ന റേ തന്റെ ചെലവിന് 40 രൂപ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊതുപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. സർ ഗുരുദാസ് ബാനർജി, സിസ്റ്റർ നിവേദിത, ജസ്റ്റിസ് മിത്ര എന്നിവരായിരുന്നു ഗാന്ധിജിക്ക് പരിചയപ്പെടാൻ ഇടവന്ന മറ്റു ചില വ്യക്തികൾ. കൊൽക്കത്തയിലെ പ്രധാന

0: ശാസ്ത്രങ്ങളെ കാണുന്നതിനും അവിടത്തെ പൊതുസ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിനും ഗാന്ധിജി തന്റെ സമയം ഉപയോഗപ്പെടുത്തി. ഒന്ന് രണ്ട് പൊതുയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ബോവർ യുദ്ധത്തിൽ ഇന്ത്യക്കാർ ചെയ്ത സേവനങ്ങളെപ്പറ്റി അദ്ദേഹം ഈ യോഗങ്ങളിൽ പ്രസംഗിച്ചു. ആ പ്രസംഗങ്ങൾ പത്രങ്ങളിൽ വായിച്ചപ്പോൾ പലരും അതിനെ പ്രശംസിക്കുകയുണ്ടായി. പി സി റേയും അതിനെക്കുറിച്ച് ഗോഖലയോട് പറഞ്ഞു. ഗോഖലയ്ക്കും ഗാന്ധിയുടെ പ്രസംഗങ്ങൾ വളരെ ഇഷ്ടമായി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവായ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ അന്ന് കൽക്കത്തയിലുണ്ടായിരുന്നു. ഗാന്ധി അദ്ദേഹത്തെ കാണുവാൻ ശ്രമിച്ചുവെങ്കിലും തരപ്പെട്ടില്ല. ബ്രഹ്മസമാജ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രഹ്മസമാജക്കാരുടെ ഒരു യോഗത്തിൽ സന്നിഹിതനാകുന്നതിന് ഗാന്ധിക്ക് അവസരം ലഭിച്ചു. വിവേകാനന്ദ സ്വാമിയെ കാണുവാനുള്ള പരിശ്രമവും ഫലിച്ചില്ല. സ്വാമി അന്ന് രോഗബാധിതനായി കിടക്കുകയായിരുന്നു. കൽക്കത്തയിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ അവിടത്തെ കാളിക്ഷേത്രത്തിലും ഗാന്ധി പോവുകയുണ്ടായി. അവിടെ കണ്ടിരുന്ന കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. ക്ഷേത്ര പരിസരങ്ങളിൽ തിങ്ങിക്കൂടിയിരുന്ന യാചകന്മാരും അവിടെ നടക്കുന്ന മൃഗബലിയും അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തവും ചുറ്റും കണ്ടിരുന്ന മാലിന്യവും അദ്ദേഹത്തെ സ്തംഭിപ്പിച്ചു. വെറുപ്പ് തോന്നിക്കുന്ന ആ കാഴ്ച കുറെ ദിവസത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. കൽക്കത്തയിലെ താമസത്തിനിടയിൽ ഗാന്ധി ബർമ്മയും സന്ദർശിക്കുകയുണ്ടായി. ബർമ്മയിലെ സ്ത്രീകളുടെ സ്വാശ്രയശീലവും ആകർഷകമായ പെരുമാറ്റവും ഗാന്ധി ഇഷ്ടപ്പെട്ടു. എന്നാൽ പുരുഷന്മാരുടെ അലസത അദ്ദേഹത്തെ വേദനപ്പെടുത്തി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിനുവേണ്ടി സുദീപ് കുമാറും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: കേക്കേം ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഓഫീസ് ഗംഭീരമാണല്ലോ. അഭിഷേചിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഈ പെയിന്റിംഗ് ആരുടേതാ ചേച്ചി?
1: പെയിന്റർ ആരാണെന്ന് അറിയില്ല മാഗി, പക്ഷെ എനിക്ക് ഈ നീല വലിയ ഇഷ്ടമാണ്. ആകാശമാണോ കടലാണോ എന്ന് ഉറപ്പില്ലാത്ത നീല. അനുവിനറിയാം പെയിന്റർ ആരാണെന്ന്.
0: ഇതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്തോ ഒരു ശാന്തത. ഇത് ചേച്ചിയുടെ സെലക്ഷനാണോ?
1: എനിക്ക് നീല പശ്ചാത്തലമായി വേണോ എന്ന് പറഞ്ഞപ്പോ അനു സജസ്റ്റ് ചെയ്തതാ. അവൾ തന്നെ ഇത് വരുത്തിയും തന്നു.
0: ഷോ, അനു ആളൊരു സംഭവമാണ്. എല്ലാറ്റിലും ഉണ്ടൊരു സിഗ്നേച്ചർ.
1: പ്രതിഭാശാലികൾ പ്രശ്നക്കാരുമാണ് ചിലപ്പോൾ, അല്ലേ?
0: കല കൈകാര്യം ചെയ്യുന്നവർക്ക് ചെറിയ കിറുക്കും കാണും.
1: അത് അടുത്തിരിക്കുന്ന ആളിലേക്ക് നീണ്ടാൽ പിന്നെ വാത്സല്യപൂർവം കിറുക്കെന്ന് പറയാൻ പറ്റുമോ?
0: എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചേച്ചി. അനു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ?
1: പ്രശ്നം എല്ലാവരോടും ഇല്ല, എന്നോട് മാത്രമാണോ എന്നാണ് എന്റെ സംശയം. പലതും കേൾക്കുന്നു.
0: കേൾവിയെ വിശ്വസിക്കരുത് ചേച്ചി. എല്ലാ കേൾവിയിലും കുറച്ചു കൂട്ടിച്ചേർക്കൽ കാണും. അതരിച്ചു മാറ്റാനുള്ള വിദ്യ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല.
1: പക്ഷെ അത് നേരിട്ടായാലോ? അപ്പൊ പിന്നെ അത് നമ്മുടെ അനുഭവമായില്ലേ?
0: ചേച്ചി തെളിച്ചു പറയൂ.
1: അനു എന്റെ അനുജത്തിയല്ലേ, ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടി. പക്ഷെ അതൊക്കെ ഒരു ക്ലീശയാണെന്നാണ് അവള് പറയുന്നത്. ഞാൻ എടുത്ത് നടന്നതിലും അധികം അവളെ ബേബിയുടെ അമ്മ എടുത്ത് നടന്നിട്ടുണ്ടെന്നാ പറയുന്നത്.
0: ചേച്ചിയോട് എന്തോ ഒരകലം അനുവിനുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്.

0: എനിക്ക് ഈ ടീച്ചറെ ആ സംശയം. ഒന്നും മനസ്സിലിരിക്കത്തില്ലെന്നേ.
1: നിനക്കെന്നെ വിശ്വസിക്കാൻ കുട്ടപ്പായി, ഞാൻ ആരോടും പറയില്ല.
2: അതിലെനിക്കുറപ്പില്ല, പക്ഷെ നീ പറഞ്ഞോളൂ. നീ ഇതിനകം ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞു കാണുമല്ലോ.
0: ഏയ് ഇല്ല കങ്ങാരേട്ട. നമ്മുടെ സൊസൈറ്റിയിലെ കുഞ്ഞു ശങ്കരേട്ടനോടൊന്ന് സൂചിപ്പിച്ചോ എന്നൊരു സംശയം.
1: ഇപ്പൊ മനസ്സിലായല്ലോ, എന്നിട്ട് എന്നെ കുറ്റം പറയും.
2: നിങ്ങൾ രണ്ടാളും ഈ നാട്ടിലുള്ളതുകൊണ്ട് സായാഹ്ന പത്രം വേണ്ട. ആളുകൾക്ക് വിവരം അതാത് ദിവസം തന്നെ കിട്ടും. ആ നീ കാര്യം പറ കുട്ടപ്പായി.
0: എന്റെ ഗംഗാരേട്ട ചേച്ചിയും അനിയത്തിയും അഭിചേച്ചിയും അനുചേച്ചിയും പൊരിഞ്ഞാടി അധികാര വടംവലിയാണെന്നാണ് പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങൾ പറയുന്നത്.
1: ആ അടി നല്ലതാന്നാ എനിക്ക് തോന്നുന്നത്. സ്കൂളിലോട്ടുള്ള ശ്രദ്ധ കുറയും.
2: പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രം നീ തന്നെയല്ലേ? എന്തിനാ അങ്ങനെ ഒരു മത്സരം അവർ തമ്മിൽ? സാധാരണ അനു ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമുള്ള ആളല്ലല്ലോ.
0: അത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കിട്ടുമെന്ന് അനുചേച്ചി വിചാരിച്ചു. അപ്പോ ദേ വരുന്നു അഭിചേച്ചി. അതാണ് ഞാൻ കാണുന്ന കാര്യം.
1: ആ അനുവിന്റെ ഭാഗത്തല്ലേ ന്യായം. പ്രകാശ് മാറിപ്പോകുമ്പോ ഇവിടെയുള്ള എല്ലാവരുമായി കൂട്ടുകൂടി നടക്കുന്ന അനുവിനെ വേണ്ടേ ഭരണം ഏൽപ്പിക്കാൻ?
2: പണിക്കര് സാറ്, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടു കാണും. ഒന്ന്, അഭിരാമിയുടെ ഭരണപരിചയം. രണ്ട്, നീ പറഞ്ഞ ഗുണം ദോഷമായത്. എല്ലാവരോടും കൂട്ടുകൂടി നടക്കൽ, അതുള്ളയാൾക്ക് ഭരണം അത്ര എളുപ്പമല്ല.
0: എന്തായാലും സംഗതി സീരിയസ്. ഞാൻ ഇറങ്ങുക. ടീച്ചർ ഒരു ഗ്ലാസ് ചായ പോലും തന്നില്ല. പിന്നെ നിങ്ങളിതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ ആരോടും പറയില്ല.
1: കുട്ടപ്പായി.
3: അനു, അത്ര സുഖകരമല്ലാത്ത ചിലത് കേൾക്കുന്നുണ്ടല്ലോ.
4: സുഖകരമല്ലാത്ത ചിലത് നടക്കുന്നത് കൊണ്ടാവും ഫാദർ.
3: പണിക്കർ സാറിന്റെ കുടുംബം എന്നാൽ ഒരു ശിലയിൽ കുത്തിയതുപോലെ ഉറപ്പുള്ളതാണ് എന്നാണ് കേൾവി.
4: ഫാദർ പറഞ്ഞതിൽ തന്നെ അതുണ്ട്. കേൾവി പുറത്ത് കേൾക്കുന്നതല്ലോ അകത്ത് നടക്കുന്നത്.
3: എനിക്ക് പ്രായം കൂടുതലുണ്ടെങ്കിലും എന്നെക്കാൾ ചിന്തയും അറിവും അനുവിനുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു തീർത്തൂടെ?
4: പ്രശ്നം എന്റെ മനസ്സിലാണ് ഫാദർ. പ്രാക്ടിക്കലായിട്ടുള്ള ആളുകൾ, ലോജിക്കലായി ചിന്തിക്കുന്നവർ ഗാലറിയുടെ കയ്യടി നേടും. വികാരങ്ങൾ അനാഥമായി തുടരും.
3: അനു, അനുവിന്റെ ഫീലിംഗ്സ് എന്താണെന്ന് കുറഞ്ഞ പക്ഷം അഭിരാമിയോടെങ്കിലും പറഞ്ഞൂടെ? നിങ്ങൾ കൂടപ്പിറപ്പുകളല്ലേ.
4: ഫാദർ, ഞാൻ അവഗണിക്കപ്പെട്ടു. അതെന്റെ സ്ട്രോങ് ഫീലിംഗ് ആണ്. അതിന് മാറ്റമുണ്ടാവേണ്ട ഒന്നും ഞാൻ കാണുന്നില്ല.
3: അഡ്മിനിസ്ട്രേഷൻ അഭിരാമിയെ ഏൽപ്പിച്ചു എന്നതാണോ കാരണം? അനു അത് ആഗ്രഹിക്കുന്നു എന്ന് പണിക്കർ സാറിന് അറിയില്ലായിരിക്കും.
4: ഭരണം എന്നെ മോഹിപ്പിച്ചിട്ടൊന്നുമില്ല ഫാദർ. അതിന്റെ പിന്നിൽ ചിലത് നടന്നിട്ടുണ്ടാവണം. അതാണ് എന്റെ കൺസേൺ. നമ്മളെ കൊച്ചുകുട്ടിയാക്കി നിർത്താനാണ് പലർക്കും താല്പര്യം.
3: പണിക്കർ സാറിന് അനു തീർത്തും കൊച്ചുകുട്ടിയാണ്.
4: അച്ഛന് അന്നപൂർണ ചേച്ചി പോലും കൊച്ചുകുട്ടിയാണ്. അതല്ല കാര്യം.
3: അനുവും അഭിരാമിയും തമ്മിൽ സംസാരമുണ്ടായി എന്നും കേട്ടു.
4: ഉണ്ടാവുമല്ലോ, രണ്ട് തരം മനുഷ്യർ. ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞാൽ അതിൻ്റെതായ ഫ്രിക്ഷൻ ഉണ്ടാവും. തല്ലുകൂടാത്തിടത്തോളം പരസ്പരം വിയോജിപ്പ് സംസാരിക്കുകയല്ലേ മാർഗമുള്ളൂ.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്.

0: ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: എച്ച്എംഎസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂയോർക്കിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യ, യുക്രൈൻ, സുഡാൻ ഉൾപ്പെടെ ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ യു എസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹം യാത്ര തിരിക്കും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൌഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ തുടങ്ങും. സൌഹൃദം 2026 ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം ഇന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരിയലിനി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചോദ്യം ഒന്ന് പറയാം. ആരവല്ലി പർവ്വതനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി നിയമിച്ച ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം കാഞ്ചൻ ദേവി. ഇതുകൂടി ശ്രദ്ധിച്ചോളൂ, ഇന്ത്യൻ കൌൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ ഡയറക്ടർ ജനറലാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥ കൂടിയായ ഇവർ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതമായ ആരവല്ലി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭൂപ്രകൃതിയെ മരുവൽക്കരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
2: ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകൻ MSV എന്നറിയപ്പെടുന്ന MS വിശ്വനാഥൻ 1928 June 24 പാലക്കാട് എലപ്പുള്ളിയിൽ ജനിച്ചു. വീട്ടിലെ ദാരിദ്ര്യം കാരണം മുത്തശ്ശന്റെ കൂടെയാണ് MS വിശ്വനാഥൻ വളർന്നത്. സംഗീതത്തോടുള്ള അഭിനിവേശം അദ്ദേഹത്തെ കണ്ണൂരിലെ നീലകണ്ഠ ഭാഗവതരുടെ അടുത്തെത്തിച്ചു. 13 ആദ്യത്തെ കച്ചേരി തിരുവനന്തപുരത്ത് നടത്തി. 1982 പണം എന്ന ചിത്രത്തിന് വേണ്ടി സംഗീതം നൽകിക്കൊണ്ടാണ് MSV അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അദ്ദേഹം തമിഴ് സിനിമാ ലോകത്തെ തിരക്കേറിയ സംഗീത സംവിധായകനായി മാറി. ആദ്യകാലത്ത് സംഗീതജ്ഞനായ T. Ramamurthy വിശ്വനാഥൻ രാമമൂർത്തി എന്ന പേരിൽ 100 ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. കണ്ണദാസൻ എഴുതിയ ഗാനങ്ങൾക്കാണ് ഇവർ ഏറെയും സംഗീതം നൽകിയത്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതും MSV തന്നെയായിരുന്നു. തെലുങ്കിലും മലയാളത്തിലുമായി നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. മെല്ലിസൈ മന്നർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. കൂടാതെ നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും 500+ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത MS വിശ്വനാഥൻ 2015 July 14 ഈ ലോകത്തോട് വിട പറഞ്ഞു.
3: പാലക്കാട് എലപ്പുള്ളി ഗ്രാമത്തിൽ എന്റെ വീട്. ഞാൻ അവിടെ ജനിച്ചു വളർന്നു. അതായത് 3 വരെ കൂടി പഠിച്ച ഓർമ്മയില്ല എനിക്ക്. എന്റെ അച്ഛനില്ല എനിക്ക്. എന്റെ ഫാമിലി വെരി പൂർ ഫാമിലി. അപ്പൊ അച്ഛൻ മരിച്ച ഒരു 15 കഴിഞ്ഞ് എന്റെ അനിയത്തി മരിച്ചു. അപ്പൊ എല്ലാവരും ഇവൻ കുരുത്തൂലാവിനെ ഉറപ്പിടില്ല, അച്ഛനെയും പെങ്ങളെയും തിന്നവെന്ന് പറഞ്ഞിട്ട് ഒരു വെറുപ്പ് എല്ലാവർക്കും. സോ ആ സമയത്ത് ഞാൻ എന്റെ വിചാരം, അപ്പോഴേ എനിക്കൊരു 7 or 6 തുടങ്ങി മനസ്സിൽ വിചാരം. അപ്പോ എനിക്ക് എന്തൊരു ഒരു ഒരു ഒരു സ്കൂൾ പോയാൽ പഠിപ്പ് കയറില്ല. ഈ പാട്ടുകൾ ഞാൻ ഓടി ഓടി അലയും. ഞാൻ പാട്ട് അത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നുടേ പാട്ടുകൾ ആ കാലത്തെ ത്യാഗരാജബാദർ, MS സുബ്ബുലക്ഷ്മി, ദണ്ഡപാണി ദേശികർ, ഇങ്ങനെ കുറേ കുറേ പെരിയ പെരിയ വലിയ പള്ളി വലിയ പാട്ടുകാർ, KP സുന്ദരാമ്പാൾ, ഇവരുടെ പാട്ടൊക്കെ കേട്ട് കേട്ട് കേട്ട് എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ വളർന്നു വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ മുത്തശ്ശൻ വന്നിട്ട് കണ്ണൂര് ജയിൽ വാർഡായി മാറ്റിപ്പോയി. അപ്പൊ ഞാൻ കണ്ണൂർ പോയി. കണ്ണൂർ പോയപ്പോ

0: ഞാൻ പുസ്തകം പയ്യിലേ ബുദ്ധിയോ പാട്ടിലേ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ. അത് എനിക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് വാലി. പുസ്തകം പയ്യിലേ ബുദ്ധിയോ പാട്ടിലേ, അന്നാൾ ജ്ഞാപകം നെഞ്ചിലെ ആ പാട്ട് വരുന്നത്. ഞാൻ പുസ്തകമൊക്കെ എടുത്തിട്ട് സ്കൂളിൽ പോയി ഹാജർ കൊടുക്കും. അവിടുന്ന് ഒരു മൂന്നാമത് സ്കൂൾ തള്ളിയിട്ടാണ് ഒരു സ്കൂൾ, മ്യൂസിക് സ്കൂളിനുണ്ട് അവിടെ,
1: അത് കണ്ണൂരിലാണ്,
0: കണ്ണൂര്. അവിടെ എന്ത് ചെയ്യണം വെച്ചാല് ഞാൻ പോയി സ്കൂളിൽ ആചാര കൊടുത്തിട്ട് അവിടത്തെ തിണ്ണയുണ്ടല്ലോ വെളിയെ പുറത്ത്, അവിടെ കന്നത്തിൽ കൈയും വെച്ചുകൊണ്ട് അങ്ങനെ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ എന്റെ ജീവിതം അങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഞാൻ വളരെ ഞെരുക്കമായ ഉള്ള ഒരു സ്നേഹിതനായി ആ ഗ്രൂപ്പിലെ കുട്ടികൾക്കും എന്റെ വാദ്യാർക്ക് നീലകണ്ഠൻ ബാബു കണ്ണൂര്, അവർക്കെല്ലാം ഞാൻ ഉണ്മയാണ് ഒരു വേലക്കാരൻ മാതിരി, ജോലിക്കാരൻ മാതിരി. അങ്ങനെ ഒരു ദിവസം വിജയദശമി ദിവസം ആറുമണി പൊട്ടി എടുത്തിട്ട് അടതാള വർണ്ണം ഭൈരവി രാഗത്തില് അതിനെ ഞാൻ പാടിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്റെ ഗുരുനാഥ് വന്നു പെട്ടെന്ന് രാവിലെ ഒരു 5 മണി 5:30 ഉണ്ടാവും. കുളിച്ച് കുളിച്ച് റെഡിയായി വന്നു. പക്കത്തിലെ ഒരു കുളമുണ്ട്, എപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ കണ്ണൂർ പോയൊക്കെ കണ്ടു. വന്ന ഉടനെ ആരാ വേണം പാടണം എന്ന് എന്നെ നോക്കി ഉടനെ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ എന്നെ കട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, എടാ ഞാൻ കാശിന് മാറടിക്കണം, ഒരു പിള്ളേർക്കും വന്നിട്ടില്ല സംഗീതം, നീ കേട്ട് പഠിച്ചാച്ചി, നിനക്ക് ഞാൻ ഫ്രീയായി പറഞ്ഞുതരണം പറഞ്ഞ ഒരു 3 കൊല്ലം എന്നെ അസുരസാധകമായി പഠിപ്പിച്ചു. ഈ 3 കൊല്ലം ഞാൻ പഠിച്ച പഠിപ്പുണ്ടല്ലോ സംഗീതത്തില്, 3 കൊല്ലം പഠിപ്പിച്ച എന്നെ ഒരു 13 വയസ്സില് ടൗൺ ഹാൾ കനനൂരില് അരങ്ങേറ്റം ചെയ്തു. ക്ലാസിക്കൽ മനോധർമ്മ സ്വരോഗം പാടി ഒരു 3 hours 3.5 hours കച്ചേരി, എന്റെ ക്ലാസിക്കൽ കച്ചേരി.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് MS വിശ്വനാഥന്റെ ശബ്ദം.
3: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തു പറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
7: ഒപ്പം September 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
9: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
10: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
11: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
12: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
13: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
14: നമുക്കിനി സ്വന്തം സംഗീതത്തിൽ MS വിശ്വനാഥൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രകാന്തം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ഇനി നമുക്ക് ചുറ്റും. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള കിം ട്രാങ് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടാംഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായി 16 രാത്രി 11:59 വരെ ഓപ്ഷൻ കൺഫർമേഷൻ നൽകാം. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ നൽകാം. ഇത് ചെയ്തവരെ മാത്രമേ രണ്ടാംഘട്ട അലോട്ട്മെന്റിന് പരിഗണിക്കൂ. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചതിനു ശേഷം നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വ്യവസ്ഥകൾ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയതിനാൽ അപേക്ഷാ സമർപ്പണത്തിനുള്ള തീയതി ഈ മാസം 18 വരെ നീട്ടിയിട്ടുണ്ട്. പഴയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷണിച്ച നിലവിലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്കാണ് അലൈറ്റ് ഹെൽത്ത് കെയർ ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നതിന് നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ പാഠ്യപദ്ധതി പ്രകാരം ചില കോഴ്സുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനിപ്പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 0471-2560-361, 2560-362 അല്ലെങ്കിൽ 2560-363. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിൽ എത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഇനി ജനപ്രിയൻ എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ജോത്സ്നയും പാടിയൊരു ഗാനം കേൾക്കാം. രചന സന്തോഷ് വർമ്മ, സംഗീതം ഗൗതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
9: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: അന്നൊരു ദിവസം കുറുപ്പ് കുടുംബത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. തലേന്നാൾ പോയതാണ്, ഉച്ചയായിട്ടും തിരിച്ചെത്തിയില്ല. ലക്ഷ്മിക്കുട്ടി ഉത്കണ്ഠാകുലയായി പടിക്കലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറുപ്പില്ലാത്ത ദിവസങ്ങൾ തികച്ചും ഏകാന്തമായി അവർക്ക് തോന്നി. കുടുംബത്തൊരാളില്ല, അവർ കൂടെ കൂടെ പിറുപിറുത്തു. ഉണ്ണാറായി ശങ്കു വന്നറിയിച്ചു. കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോയിക്കോ, അമ്മയുടെ ഊണ് കഴിഞ്ഞിട്ട്. എനിക്കായിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അവർ ശുണ്ഠിയെടുത്തു. ശങ്കു തലവലിക്കുകയും ചെയ്തു. മുറിയിൽ നിന്ന് തളത്തിലേക്കും അവിടെ നിന്ന് ഉമ്മറത്തേക്കും വീണ്ടും മുറിയിലേക്കും. അങ്ങനെ പ്രസവത്തിന് സ്ഥലം തിരയുന്ന പൂച്ചയെപ്പോലെ ലക്ഷ്മിക്കുട്ടി പരുങ്ങുകയാണ്. പെട്ടെന്നാണ് ഉമ്മറത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടത്. വിട്ട് വരൂ. ആ ശബ്ദം, ഘനപ്രസന്നമായ ആ ശബ്ദം. ലക്ഷ്മിക്കുട്ടി ഓടിച്ചെന്നു. കുറുപ്പ് ഒരു കുട്ടിയെ താങ്ങിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്താണിത്? അല്പം പരിഭ്രമത്തോടെ ലക്ഷ്മിക്കുട്ടി ചോദിച്ചു. ബോധമില്ല, പടിക്കൽ കിടക്കുന്നു, കുറച്ച് വെള്ളം. അയാൾ അവനെ ബെഞ്ചിൽ കിടത്തി. തൻ്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വടിച്ചു കളഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് കുട്ടിയുടെ മുഖത്ത് തളിച്ചു വീശി. ഏതായി കുട്ടി? ലക്ഷ്മിക്കുട്ടി കുറുപ്പിൻ്റെ നേരെ നോക്കി. അറിയില്ല, നല്ലൊരു കുട്ടി, ഈ പൊരിവെയിലിൽ ബോധം കെട്ട് കിടക്കുന്നു. അവർ മാറി മാറി വീശി. അഷ്ടാവക്രനും ശങ്കുവും അല്പം ദൂരെ നിന്ന് ആ കാഴ്ച കാണുകയാണ്. കുറുപ്പ് ആ കൊച്ചുമുഖത്തേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു നിൽക്കുന്നു. ആ മുഖം എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, എവിടെ വെച്ച്? കുട്ടിയൊന്ന് ഞരങ്ങി. ലക്ഷ്മിക്കുട്ടി അവൻ്റെ വായിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുത്തു. 10 നിമിഷം അവൻ കൺമിഴിച്ചു, ചുറ്റും നോക്കി, തളച്ചുകൊണ്ട് കൂടുതൽ മനോജ്ഞമായ കണ്ണുകൾ. എത്തിയോ? ഞാൻ എത്തിയോ? അവൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ഊന്നിക്കൊണ്ട് ചോദിച്ചു. കിടക്കൂ, കുറുപ്പ് അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാസ്തവത്തിൽ അവന് എഴുന്നേൽക്കാൻ വയ്യായിരുന്നു. പറയൂ, എന്താണ് കുട്ടി വേണ്ടത്? ലക്ഷ്മിക്കുട്ടി മൃദുലമായി

0: ചോദിച്ചു, നിങ്ങളൊക്കെ ഇവിടെയാണോ?
1: അതെ.
0: അതിവിടെയാണോ?
1: എന്ത്?
0: ഭൂമിയുടെ അറ്റം.
1: കുറുപ്പും ലക്ഷ്മിക്കുട്ടിയും പരസ്പരം നോക്കി.
0: പറയൂ, ഇതാണോ?
1: അതെ.
0: എന്നാൽ ഞാനൊന്ന് കാണട്ടെ.
1: കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കുറുപ്പ് കുട്ടിയെ പിടിച്ചു കിടത്തി.
0: ഹാവു, എന്തു ദാഹം! എത്ര നടന്നു!
1: കുടിക്കാൻ വേണോ?
0: എന്നാലും ഞാൻ എത്തിയല്ലോ.
1: കുറച്ചുകൂടി വെള്ളം കുടിക്കണോ?
0: ഇവിടുന്ന് അങ്ങോട്ട് ആകാശമാണ് അല്ലേ?
1: ഓട്ടിൻപുറത്ത് വന്ന് തട്ടുന്ന പേരക്കായ പോലെ.
0: നക്ഷത്രങ്ങൾ തൊടാം, എനിക്കും തൊടാം. ഹാവു,
1: ഇതാ കുടിക്കൂ. ലക്ഷ്മിക്കുട്ടി ധാരാളമായി പാല് അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവനൊന്ന് മയങ്ങി. ആ മുഖത്താകെ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. ലക്ഷ്മിക്കുട്ടി അത് പതുക്കെ തുടച്ചു കൊടുത്തു. എത്ര സുന്ദരമായ മുഖം! നോക്കാൻ അഷ്ടാവക്രൻ നായരെ ഏൽപ്പിച്ച് ലക്ഷ്മിക്കുട്ടിയും കുറുപ്പും പോയി ഊണ് കഴിച്ച് തിരിച്ചു വന്നു. അപ്പോഴും കുട്ടി മയങ്ങുകയായിരുന്നു. ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തങ്ങി നിന്നു. എന്തൊക്കെയോ മനോജ്ഞ സ്വപ്നങ്ങൾ ആ കൊച്ചു ഹൃദയത്തിൽ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുകയാവാം. ഒടുവിൽ അവൻ കൺമിഴിച്ച് ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി.
0: കുട്ടി എവിടെ നിന്ന് വരുന്നു?
1: അവിടെ നിന്ന് വരുന്നു. അവൻ ദൂരേക്ക് കൈ ചൂണ്ടി. ഒരു നിശബ്ദത.
0: എവിടേക്ക് പോകുന്നു?
1: ഇവിടേക്ക്, ഭൂമിയുടെ അറ്റത്തേക്ക്. വീണ്ടും നിശബ്ദത. കുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും നോട്ടങ്ങൾ കൂട്ടിത്തൊട്ടു.
0: കുട്ടിയുടെ പേര് എന്നെ അറിയില്ലേ? വിശ്വനാഥൻ.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സുഗന്ധത്തിന്റെയും ശാന്തതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് ചന്ദനം അല്ലേ? മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും ചന്ദനം പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഭക്തിയുടെയും ഭാവങ്ങൾ പകർത്തുന്ന മനോഹരമായ ഒരു ഉപമയായി പലപ്പോഴും കടന്നു വരാറുണ്ട്. ചന്ദനത്തിന്റെ നർമ്മലവും സുഗന്ധവും നിറഞ്ഞ ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ അടുത്തത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയതാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
6: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: യോഗ സൗഖ്യം.
9: ഇന്നീ പരിപാടിയിൽ ജോലിസ്ഥലത്തെ യോഗ പരിശീലനം, ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
10: ഓരോ മനുഷ്യനിലും അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ചൈതന്യശക്തി നിലകൊള്ളുന്നു. എന്നാൽ അതിനെ പൂർണമായി ഉപയോഗപ്പെടുത്താൻ മിക്കവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആധുനിക യുഗത്തിൽ മനുഷ്യൻ പലതരത്തിലുള്ള രോഗങ്ങൾക്കും വിധേയനായി തീരുന്നത്. ഇന്നത്തെ കാലത്ത് ജോലിയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ദീർഘനേരം ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ശാരീരികമായ പല അസ്വസ്ഥതകളും പലർക്കും നേരിടേണ്ടി വരാറുണ്ട്. ജോലിസ്ഥലത്ത് സജീവമായി ഒരു ജീവിതശൈലി നിലനിർത്തുന്നത് പലർക്കും ഒരു വെല്ലുവിളിയാണ്. ജോലിയിൽ സജീവമായി തുടരുന്നതിനായി ചില വ്യായാമങ്ങൾ ദിവസവും ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കും പ്രകാരം ലോകത്താകമാനം 300 മില്യൺ ആളുകൾ ഇന്ന് വിഷാദത്തിന്റെ പിടിയിലാണ്. ഏകദേശം 260 മില്യൺ ആളുകൾ ഉത്കണ്ഠാരോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. കുറഞ്ഞ ശമ്പളം, പെട്ടെന്നുള്ള ജോലി നഷ്ടപ്പെടൽ, അമിതമായ ജോലിഭാരം, വളരാനോ മുന്നേറാനോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള അവസരമില്ലായ്മ, കടുത്ത മാനസിക സമ്മർദ്ദം, ലിംഗവിവേചനം, ജീവനോ സുരക്ഷയ്ക്കോ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത തൊഴിലിടങ്ങൾ, ഇവയെല്ലാം കുടുംബ ബന്ധത്തെയും വ്യക്തിജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇത്തരം മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുകയും

0: യോജിച്ച് പ്രവർത്തിക്കുവാനും ഇടപെടാനും ശ്രമിക്കുക. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, വിദ്വേഷം എന്നിവ ജോലിയെ തടസ്സം ചെയ്യാതെ പറഞ്ഞു തീർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുക. തൊഴിൽ സംബന്ധമായ സമ്മർദ്ദം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ദിവസേന പതിവ് ചലന ഇടവേളകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഓരോ മണിക്കൂറിലും എഴുന്നേറ്റ് നിൽക്കുക, കുറച്ചു ദൂരം നടക്കുക, കൈകൾ വലിച്ചു നീട്ടുക എന്നിവ ചെയ്യുന്നതിനു വേണ്ടി ഒരു അലാറം സജ്ജീകരിക്കുകയോ ഓർമ്മപ്പെടുത്തൽ ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമം, കുറച്ചു സമയം കണ്ണടച്ച് ധ്യാനം എന്നിവ ചെയ്യുക. ഈ ചെറിയ ഇടവേളകൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും പേശികളുടെ കാഠിന്യം ലഘൂകരിക്കുകയും മനസ്സിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു.
1: ജോലിസ്ഥലത്തെ യോഗ പരിശീലനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ,
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: വല്യേട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം, ഇന്ന് രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: സമയം 9 മണി. ഇപ്പോൾ സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയ ഗീതം.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽസ് സ്റ്റുഡിയോ.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്ലേ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ രവിശങ്കർ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എന്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഓ, സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്? ഹൗസ് വൈഫ് ആണല്ലേ?
2: അതെ അതെ.
1: മോൻ ചെറിയ കുട്ടിയാണോ അതോ പഠിക്കാണോ?
2: അല്ല, വലിയ മോന്, ജോലിയുണ്ട്.
1: ഓ, അത് ശരി ശരിയാ. ശബ്ദത്തില് ഭയങ്കര ഒരു യങ് ഫീൽ ഉണ്ട്. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോ, നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ, അപ്പോ നമ്മള് ശബ്ദമാണ് നമ്മുടെ ആദ്യത്തെ പാരാമീറ്റർ. ഇത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു ഒരു ഏജ് ഗ്രൂപ്പ് വരും.
2: ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്, റേഡിയോ എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
1: ഏത് പാട്ടാ ഇന്ന് കേൾക്കാനുള്ളത്?
2: എനിക്ക് കസ്തൂരിമാനിലെ ഒരു പാട്ടുണ്ട്, സുജാത ചേച്ചി പാടിയ പാട്ട്.
1: കസ്തൂരിമാനിലെ സുജാത ചേച്ചി പാടിയ പാട്ട് അല്ലേ? അപ്പൊ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നിറയെ നിറയെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രേഗീതം തുടരുന്നു.
4: വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ ഗൃഹാന്തരീക്ഷം, എൻ്റെ വീട്ടിലെന്നും സംഗീതം ഉണ്ടായിരുന്നത് തന്നെയാണ്. മറ്റോ സോംനി പ്രസന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ മുതൽ ആകാശവാണി ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അതിലെ പാട്ടുകൾ, പ്രോഗ്രാമുകളൊക്കെ ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എന്നും ഉണ്ടായിരുന്നതാണ് ആകാശവാണിയിലെ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കീൻ ലിസണേഴ്സ് ആയിരുന്നു. അമ്മയ്ക്കായിരുന്നു കൂടുതൽ മ്യൂസിക് പ്രോഗ്രാമുകളോട് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ എൻ്റെ ഗുരുനാഥ എന്ന് പറയുന്നത് അമ്മയാണ്. കാരണം ലളിതഗാനങ്ങളും നല്ല നല്ല സിനിമാ പാട്ടുകളുമൊക്കെ ആകാശവാണിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്ന ഒരു ട്രിക്ക് അതിപ്പോഴും

0: എനിക്ക് പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോരോ നല്ല പാട്ടുകൾ കേൾപ്പിക്കുകയും അതൊക്കെ ഓരോ ലൈൻസൊക്കെ എനിക്ക് പാടിത്തരികയും പഠിപ്പിച്ചു തരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും നല്ല സംഗീത ഓർമ്മകളായി എൻ്റെ മനസ്സിലുണ്ട്. നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അതെ അതെ അതെ,
1: ഞാനേ പ്രദീപിന്റെ അമ്മയാണ്. കൊറേ നാളുകൊണ്ട് കാത്തിരിക്കുകയാണ് മോന്റെ ശബ്ദം കേട്ടോ.
0: ഓ, സന്തോഷം സന്തോഷം. നമ്മൾ എവിടേക്കോ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ?
1: ആ, നേരിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ ഹലോപ്രിയത്തില് വരാൻ ഞാൻ ചാൻസ് അങ്ങനെ കാത്തിരിക്കും. അല്ലാതെ നമ്മൾ ഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്.
0: ഓ, സന്തോഷം സന്തോഷം.
1: മോന്റെ അടുത്ത് സംസാരിക്കാനുള്ള കൊതിയുണ്ട്. ഇപ്പൊ എനിക്ക് സുഖമില്ല, ഒരു സർജറി കഴിഞ്ഞ മോളെ വീട്ടിലാണ് ഇവിടെ പേരൽക്കട.
0: ഓ, ശരി ശരി. ഇപ്പൊ എല്ലാം ഓക്കെ ആയോ? ഭേദപ്പെട്ടോ?
1: ഒക്കെ ആയില്ല മോനെ, അത് കാല് രണ്ടും മുട്ട ശസ്ത്രക്രിയാണ് ചെയ്തത്.
0: ആ ഹാ ഹാ, എത്രയും പെട്ടെന്ന് ഭേദമാവുന്ന എന്നെ വിശ്വസിക്കാം.
1: പിന്നെ വീട്ടില്
0: എല്ലാരും സുഖം? സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു. ഏത് പാട്ടാ ഇന്നിപ്പോ കേക്കാൻ?
1: എനിക്ക് പാട്ട് മറ്റേ ചെങ്കോലിലെ മധുരം ജീവാമൃതം.
0: മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ സിന്ധു, മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ സിന്ധു, മധുരം ജീവാമൃത ബിന്ദു.
1: പ്രദീപ് ഓഫീസിൽ നിന്ന് ഒരു ചാൻസ് കിട്ടി അങ്ങനെ സൗദിയിൽ
0: പോയിരിക്കുകയാണ്. എന്തായാലും പ്രദീപിനോട് പ്രത്യേക അന്വേഷണം പറയൂ.
1: പിന്നെ കൊള്ളാം, പാട്ടിലൂടെ വിനോദ ഗാനങ്ങളും കവിതകളും ഒക്കെ പറയുമ്പോഴേ ഞാൻ പറയും മോനെ നിന്റെ കൂട്ടുകാരന്റെ പാട്ട് ഞാൻ
0: കേട്ടാണ്
1: എന്റെ ഇപ്പോഴത്തെ ആശ്വാസം.
0: ശരി, ഞാൻ പാടുന്നതിനിടയിൽ തന്നെ ഇതിന്റെ ക്രെഡിറ്റ്സ് മുഴുവൻ തന്നെ പറയുന്ന കേട്ടല്ലോ. ചെങ്കോൽ എന്ന ചിത്രം, കൈതപ്പുറം സാറിന്റെ വരികൾ, ജോൺസൺ സാറിന്റെ സംഗീത സംവിധാനം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത
1: പാട്ടാണ്
0: കിരീടത്തിന്റെ രണ്ടാം ഭാഗം.
1: പറഞ്ഞു,
0: മോളിപ്പോ കോളേജിലായി.
1: അതെ അതെ അതെ. അപ്പൊ
0: മോള് ഇപ്പൊ ക്രൈസ്റ്റ് കോളേജിലാണ്, ബാംഗ്ലൂർ ലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.
1: ഇനിയും
0: അയ്യോ, സന്തോഷം സന്തോഷം. താങ്ക് യു.

0: എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് പൊന്നോലപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശ്രീ സുരേഷ് ഗോപി സാർ അഭിനയിച്ച സാഫല്യം എന്ന ചിത്രം, ശ്രീ ജി എസ് വിജയൻ സാറാണ് അതിൻ്റെ സംവിധാനം. കിരീടമുണ്ണി അദ്ദേഹത്തിൻ്റെ കൃപാ ഫിലിംസ് പ്രൊഡക്ഷനാണ്. എം ജി രാധാകൃഷ്ണൻ കൈതപ്പുറം കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹരമായ ഗാനം സുജാത ചേച്ചിയോടൊപ്പമാണ് എനിക്ക് ആദ്യം പാടാനുള്ള അവസരമുണ്ടായത്. അതിപ്പോഴും ഒരു സുവർണ അനുഭവമായി തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ,
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണേ? ഗീത. എവിടെ നിന്ന് വിളിക്കണേ? ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ, പാട്ട് കേൾക്കുക മാത്രം ചെയ്യുന്ന ആളാണോ? ഇഷ്ടപ്പെട്ട പാട്ട് ഇന്ന് ഏതാ ചോദിക്കണേ? ഞാൻ പാടിയത് തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ ചിത്രം സാഫല്യം, കൈതപ്പുറം സാറിന്റെ വരികളിൽ എം ജി രാധാകൃഷ്ണൻ സാറാണ് എനിക്ക് ആദ്യത്തെ പാട്ട് തരുന്നത്. അപ്പൊ ആ പാട്ട് ഒരു നാല് വരി ഞാൻ പാടാം. ഇന്ന് നമുക്ക് ആ പാട്ട് കേൾക്കാം. പൊന്നൂലപ്പന്തലിൽ വേളിപ്പെണ്ണായെന്റെ സ്വയംവര രാജകുമാരി വരുമോ,

0: അല്ലേ. താങ്ക് യു സോ മച്ച്, വിളിച്ചതിന് ഒരുപാട് സന്തോഷം.
1: ഒരുപാട് സന്തോഷം.
0: ആരൊക്കെയുണ്ട് വീട്ടിൽ? ഒന്നും മിണ്ടുന്നില്ലല്ലോ, വിശേഷങ്ങളൊന്നും?
1: വീട്ടില് ഞാനും എന്റെ മോളേ ഉള്ളു.
0: ആ ആ മോള് എന്ത് ചെയ്യുന്നു?
1: മോള് ടീച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം രണ്ടുപേരോടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കുക, നമുക്ക് വീണ്ടും സംസാരിക്കാം, നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000-ത്തോളം സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ

0: സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: പോലീസ്?
5: മിസ് സീമ?
4: അതെ.
5: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
4: എന്തിന്? പക്ഷെ ഞാൻ
5: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
4: ഡിജിറ്റൽ അറസ്റ്റ്?
5: 100,000 തന്നാൽ വിട്ടേക്കാം.
4: ഇത്രയും പൈസയോ?
5: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
4: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
5: അയ്യോ,
4: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
6: ഹലോ മമ്മ.
4: ഹായ്.
7: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
10: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
11: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രേഗീതം തുടരുന്നു.
12: ഫോർമലി ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങിയത് സ്കൂളിൽ എൻ്റെ മ്യൂസിക് ടീച്ചറായിരുന്ന ശ്രീ എൽ വൈകുണ്ഠപതി സാറാണ് ആദ്യമായിട്ട് എനിക്ക് ഫോർമലി സംഗീതം പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നീട് അവിടെ നിന്നും ശ്രീ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിന്റെയും MG രാധാകൃഷ്ണൻ സാറിന്റെയും ഒക്കെ ശിഷ്യനായി സംഗീതത്തിലെ യാത്ര തുടരാൻ ഭാഗ്യം ഉണ്ടായി എന്ന് വേണം പറയാൻ. ഇവരെയൊക്കെ പറഞ്ഞു തന്ന ശരികളിലൂടെയാണ് ഇപ്പോഴും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഹലോ പ്രീഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ.
13: ഹലോ,
12: നമസ്കാരം. ഹലോ പ്രീഗീതത്തിലേക്ക് സ്വാഗതം.
13: ഞാൻ ഡോക്ടർ അശോകൻ, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഒരു ലളിതഗാന പ്രേമിയാണ്.
12: ഓ,
13: MG രാധാകൃഷ്ണൻ സാറിന്റെ ഒരുപാട് ലളിതഗാനങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് റേഡിയോയിൽ കൂടെ പഠിച്ചതുണ്ട്. ശ്യാമസന്ധ്യ പോലെ ഒരുപാടാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സംഗീത സംവിധാനം ചെയ്ത ഏതെങ്കിലും പാട്ട് കേൾപ്പിക്കണം എന്നുള്ള ആഗ്രഹം.
12: നല്ല ഭംഗിയുള്ളൊരു പാട്ട് ഡോക്ടർ അശോകന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വയ്ക്കാം. അദ്ദേഹത്തിനെ പോലൊരു മഹാ ഗുരുവിനെ, കലാകാരനെ, സംഗീതജ്ഞനെ ഒക്കെ ഓർത്തതിന് ഒരുപാട് നന്ദി. ഹലോ പ്രീഗീതത്തിലൂടെ ഞാനും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. തുടർന്നും നല്ല പാട്ടുകളെ നിറയെ നിറയെ ഇതുപോലെ സ്നേഹിക്കാം. പറഞ്ഞു.
13: ലളിതഗാനം പാടുന്ന ആളാണെന്ന് എനിക്കറിയാം.
12: അതെ,
13: ഞാൻ കേൾക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ലളിതഗാനം പാടിയാക്കൊള്ളാം എന്നൊരു ആഗ്രഹം.

0: പെട്ടെന്ന് ചോദിക്കുമ്പോ ഓർമ്മ വന്ന ഒരു പാട്ട് ഓഫ് ഹാൻഡ് ആയിട്ട് പാടിയതാണ്.
1: ഒരുപാടുണ്ടല്ലോ.
0: അതെ അതെ അതെ അതെ.
1: ഞാനത് കേൾക്കാൻ വേണ്ടി ആകാശവാണി ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരാളാണ്.
0: വളരെ കൊച്ചിലേ മുതലേ ഉള്ള ശീലമാണ്.
1: അതെ അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മുതൽ ഞാനിത് കേൾക്കുന്ന ഒരാളാണ്.
0: ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പഠിച്ചത് കേരള ലോ അക്കാഡമിയിലാണ്, ഗവൺമെന്റ് ആർട്സ് കോളേജിലാണ്. സ്കൂളിംഗ് ഒക്കെ വിദ്യാധിരാജ സ്കൂളിലായിരുന്നു. ഈ പഠനകാലങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ പഠിച്ചിരുന്നു, നിയമം പഠിച്ചു ഒക്കെ പഠിക്കുമ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കൂട്ടിയിരുന്നത് സംഗീതത്തെയാണ്. എന്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനത്തെ കുറിച്ച് പറഞ്ഞു, പൊന്നോലപ്പന്തലിൽ. പിന്നീട് കുറെ പാടിയിരുന്നെങ്കിലും എന്റെ കരിയറിൽ പിന്നീട് ഒരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എം ജയചന്ദ്രൻ, ജയചന്ദ്രൻ ചേട്ടന്റെ സംഗീത സംവിധാനത്തിൽ ശ്രേയാജിയോടൊപ്പം പാടിയ ചെമ്പരത്തി കമ്മലിട്ട് എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ആ പാട്ട് പാടി കഴിയുമ്പോഴേ

0: പാട്ട് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി തീരും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടോടുകൂടി, പിന്തുണയോടുകൂടി, സ്നേഹത്തോടുകൂടി അത് വലിയൊരു സൂപ്പർ ഹിറ്റ് സോങ് ആയിട്ട് മാറിയത് ഇപ്പോഴും ഒരു സന്തോഷവും വിസ്മയവും ആയി ഞാൻ കരുതുന്നു. ഹലോ പ്രിയഗീതത്തിലൂടെ തന്റെ സംഗീതത്തിന്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ എത്തുന്ന മറ്റൊരാൾ നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. അതാരാണെന്ന് നോക്കാം. ഹലോ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് അഞ്ജനാണ്. സാറിന് ഒരു വലിയ ആരാധികയാണ്.
0: താങ്ക് യു സോ മച്ച്, സ്നേഹത്തിന് ഒരുപാട് നന്ദി.
1: സാറിന്റെ ചെമ്പരസി കമ്മലിട്ട് ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ,
1: ഒരു രണ്ടുപേരി പാടിത്തരാമോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വളക്കൊഞ്ചലിട്ട് കാത്തു നിന്നതാറ് അന്തിവെയിൽ പൊന്നെടുത്ത് പത്ത് മുഴം പട്ടെടുത്ത് പാ

0: ചെമ്പരത്തി ഹേയ് ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വളക്കൊഞ്ചലിട്ട് കാത്തു നിന്നതാറ്
1: ഇഷ്ടായോ?
2: ഓ അടിപൊളി, ഒറിജിനൽ കേക്കുന്ന പോലെയുണ്ട്.
1: എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷം?
2: ഞാൻ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യാണ്.
1: കൊച്ചുകുട്ടികളെയാണോ പഠിപ്പിക്കുന്നത്? വലിയ കുട്ടികളെയാണോ?
2: ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ ഹിന്ദിയാണ് സബ്ജക്ട്.
1: ഹിന്ദി അല്ലേ? ശബ്ദമൊക്കെ കേൾക്കുമ്പോ
2: പാട്ട് പാടും.
1: ടീച്ചർ മ്യൂസിക് ടീച്ചറിന്റെ ശബ്ദം പോലും ഉണ്ട്, അതാ ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്. ഹിന്ദിയാണല്ലേ
2: പാട്ട് പഠിപ്പിക്കുക?
1: ആണോ?
2: പാട്ട് പഠിപ്പിക്കുവായിരുന്നു, പിന്നെ ഇപ്പോ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
1: ഹോൾഡ് ചെയ്യണ്ട, രണ്ടും കൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോട്ടെ. ഒരു കാളവണ്ടിയുടെ രണ്ട് ചക്രങ്ങൾ പോലെ.
2: ഡാൻസ് പഠിപ്പിക്കും, ഡാൻസ് ടീച്ചറുമാണ്. അത് പാർട്ട് ടൈം ആയിട്ട് വേറൊരു സ്കൂളിൽ പോകും.
1: അപ്പൊ ഓട്ടോറിക്ഷയായി, മൂന്ന് വീലായി. ഇനി ഒരെണ്ണം കൂടെ വെച്ചാൽ നമുക്ക് കാറാക്കാം, പിന്നെ ട്രെയിൻ ആക്കാം അല്ലേ? അപ്പൊ ഞങ്ങള് റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു നല്ല പാട്ട് പാടിത്തരാം, മലയാളമോ ഹിന്ദി ആണെങ്കിലും കുഴപ്പമില്ല.
2: പാടാം.

നന്നായിട്ടുണ്ട്. നിഴൽ പോലെ നാനും പാടാൻ ആണെങ്കിൽ ഇങ്ങനെ തുടർന്ന് പാടിക്കൊണ്ടിരിക്കുക അല്ലേ? എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. കാരണം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോളർ ആയിരുന്നു. കാരണം പഠിപ്പിക്കുന്നത് ഹിന്ദി, പാടിയത് തമിഴ്, ഡാൻസ് അറിയാം, എല്ലാം കൂടെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, കഴിവുകളുടെ ഒരു കൂമ്പാരം. എന്തായാലും എല്ലാ എഫേർട്സും ഗംഭീരമായിട്ട് പോട്ടെ, ഒന്നും ഹോൾഡ് ചെയ്യണ്ട, എല്ലാം തുറന്നു വിടുക, നമ്മുടെ ഈ ലൈഫ് ഫുൾ അങ്ങനെ ഫ്ലറിഷ് ചെയ്യട്ടെ. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.

0: ഹട്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രേഗീതം തുടരുന്നു.
3: എന്റെ ആദ്യത്തെ ചലച്ചിത്ര സംഗീത സംവിധാന പരീക്ഷണം എന്ന് പറയാവുന്നത് ക്രയോൺസ് എന്ന ചിത്രമാണ്. അത് മെയിൻലി എന്റെ സംഗീതത്തോടുള്ള എന്റെ പാഷൻ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് സംഗീത സംവിധായകനായി രംഗപ്രവേശം ചെയ്തത്. കുറേ കുട്ടികളെ കൊണ്ട് ഞാൻ പാടിച്ചിരുന്നു. അതിൽ എന്റെ മകൾ ഭദ്രയും പിന്നണി ഗായിക രാജലക്ഷ്മിയുടെ മകൻ ആര്യനുമൊക്കെ പാടിയ നിമിഷങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് നല്ല സപ്പോർട്ട് എനിക്ക് ആ ക്രൂവിൽ നിന്ന് കിട്ടി, പ്രത്യേകിച്ച് അതിന്റെ നിർമ്മാതാവ് ശ്രീ ഫയാസിൽ നിന്നും അതിന്റെ സംവിധായകൻ ശ്രീ സജിൻ ലാലിൽ നിന്നുമൊക്കെ. അപ്പോൾ അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ശ്രീ ചുനക്കര രാമൻകുട്ടി സാറും എം കെ ശ്രീകുമാർ എന്ന ചലച്ചിത്ര രംഗത്ത് പുതിയതായി കാൽവെച്ച ഒരു ഗാനരചയിതാവും ഒക്കെയാണ് അതിലെ പാട്ടുകൾ എഴുതിയത്. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
4: ഹലോ സർ,
3: നമസ്കാരം.
4: രേഖ പട്ടത്തുനിന്നാണ്.
3: ഹലോ, പ്രീഗീതത്തിലേക്ക് സ്വാഗതം.
4: ഓക്കേ.
3: എന്ത് ചെയ്യുന്നു?
4: ഞാൻ ഹൗസ് വൈഫാ.
3: ട്യൂഷൻ
4: പഠിപ്പിക്കുന്നുണ്ട്.
3: ഏതാ സബ്ജക്ട്? മ്യൂസിക് ആണ്?
4: എല്ലാ സബ്ജക്ടും പഠിക്കും.
3: ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ. ശരി. പാട്ട് പാടുന്ന ആളാണോ, പാട്ട് കേൾക്കുന്ന ആളാണോ, സിനിമ ഇഷ്ടപ്പെടുന്ന?
4: പാട്ട് കേൾക്കുന്ന ആളാണ്, ശ്രോതാവാണ്, പാട്ട് പാടാറില്ല.
3: അത് പറയുന്നതിനകത്ത് ഒരു കള്ളത്തരത്തിന്റെ ഒരു മേമ്പൊടി ഉണ്ടോ എന്നൊരു സംശയം.
4: ഭയങ്കര ഇഷ്ടമാണ് സാറ് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ഫേവറേറ്റ് ഞാൻ പാറ്റിക്കാൽ അമ്മയുടെ പാട്ടൊക്കെ ആൽബത്തിൽ പാടിയിട്ടുണ്ടല്ലോ
3: അമ്മയുടെ
4: പാട്ട്, അതെ, അതൊക്കെ ഞാൻ രാവിലെ കേൾക്കാറുണ്ട്.
3: സന്തോഷം സന്തോഷം.
4: മിസ്റ്റർ ബീനിലെ സാറ് പാടിയ ഒരു പാട്ടില്ലേ വണ്ണാത്തിക്കിളികൾ, അതൊന്ന് പാടി കേട്ടാ കൊള്ളാന്നുണ്ട് ലൈവായിട്ട്.
3: ഓക്കേ ഓക്കേ. വണ്ണാത്തിക്കിളിയേ വണ്ണാത്തിക്കിളിയേ, കണ്ണാരം പൊത്തി പൊത്തി കളിക്കാം.

0: തീർച്ചയായിട്ടും ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വൈഫ് ശ്രീമതി പത്മജ ആന്റി എഴുതിയ പാട്ടാണ്. മകൻ രാജകൃഷ്ണനാണ് എന്റെ സംഗീത സംവിധാനം. ഞാനും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ടാണ് മിസ്റ്റർ ബീൻ എന്ന ചിത്രത്തിലെ. എന്തായിരുന്നു വേറൊരു പാട്ടിനെ കുറിച്ച്
1: പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.

0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്.
0: നല്ല
1: നല്ല പാട്ടുകൾ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി.
0: സാറിനെ വിളിച്ചപ്പോ കിട്ടിയപ്പോഴേ ആ പാട്ടൊന്ന് കേൾക്കണം എന്ന് സന്തോഷം
1: സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്. താങ്ക് യു.

പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബില അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ശ്രേയാ ഘോഷാലും രഞ്ജിത്തും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സോൾട്ട് ആൻഡ് പേപ്പർ, ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാൽ.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്നു. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുൻപത്തെന്നേക്കാൾ നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻമന്ത്രി കെ ടി ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണുണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇനി പരിപാടിയിൽ 1971 മുതൽ 80 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശങ്കർ ഗണേഷിന്റെ സംഗീതത്തിൽ വാണി ജയറാം പാടിയൊരു ഗാനമാണ്, ചിത്രം ചന്ദ്രബിംബം.

0: ಮದಂತ ತಗಡಿಗಿದಂ
1: ಮದಕ
0: ತಗಡಿಗಿದಂ
1: ಶ್ರೀಮದ
0: ತಗಡಿಗಿದಂ
1: ದರಿ

0: പി മാധുരി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സ്വാമി അയ്യപ്പൻ. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
4: എന്തോറ്റി
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട്.

0: കണ്ണു തള്ളിപ്പോവല്ലേ.
1: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
2: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
2: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
3: കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി. സുശീലയും പാടിയ ഗാനം, രചന പി. ഭാസ്കരൻ, സംഗീതം ജി. ദേവരാജൻ.

Navidad.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495655631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ.
1: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇനി സിന്ധു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ സ്വർണവില. പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ല.

0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,090 രൂപ നിരക്കിലും പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

ഗാനോപഹാരം തുടരുന്നു. അടുത്തത് വാണിജേറാം പാടിയൊരു ഗാനമാണ്, ചിത്രം രാഗം. ഗാനരചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

ഗാനോപഹാരം തുടരുന്നു. അടുത്തത് വാണിജേറാം പാടിയൊരു ഗാനമാണ്, ചിത്രം രാഗം. ഗാനരചന വയലാർ, സംഗീതം സലിൽ ചൗധരി. സംഗീതം സലിൽ ചൗധരി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: അടുത്തത് ചിത്ര പാടിയ ഒരു ഗാനമാണ് ചിത്രം ഹൈറേഞ്ച്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: നമുക്കിനി എസ് ജാനകി പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പത്മരാഗം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MK അർജുനൻ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവനം മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി ലീലയും പാടിയ ഗാനം, രചന ബി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495569631. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം പുതിയ വെളിച്ചം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം സലിൽ ചൌധരി.

നീതം കഥ നടന്നു കളിയരങ്ങത്താട്ട വിളക്കണഞ്ഞു ആകാശത്തമിട്ടുകൾ ഉയർന്നു പൊട്ടി അകതാരിലമിട്ടുകൾ ചേർന്നു പൊട്ടി നീരാട്ടുകടവിൽ നീലക്കുളത്തിൽ നിന്റെ മാറിയിലെ കുളിരു ചൂടി രണ്ടു പൊന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ

സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ ബോട്ടുമുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൌശ്രുതം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാപൂർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട്ട് അന്തരിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് നേതാവ് രവീന്ദ്ര ഗഞ്ജുവിനെ ലതേഹർ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ഇയാളെ കണ്ടെത്തുന്നവർക്ക് പോലീസും NIA പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ. പ്രേക്ഷണതാക്കളെ, ആദ്യ ഗാനത്തിലേക്ക്. ശ്വേതയും സംഘവും പാടിയതാണ് ചിത്രം ബാഹുബലി 2. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കീരവാണി.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന് വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: ആറോ യുവി യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 9000 രൂപ മുതൽ.
2: പിട്ടാപ്പുലിൽ ഏജൻസീസ്.

0: കീർത്തിചക്ര എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ആശാമേനോനും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചന ഗിരീഷ് പതഞ്ചേരിയും സംഗീതം ജോഷ്വ ശ്രീധറും.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ഇപ്പോൾ കേട്ട ഗാനത്തിന് ദേവദാസിന്റെ വരികളും മോഹൻ സിതാരയുടെ ഇണവും. അനുരാധ ശ്രീറാം പാടിയത് ചിത്രമായ ആൾ.
1: കെ ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

ഏപ്രിൽ 19 എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന ശ്രീമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കൾ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ 12:20. നാം കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11:30. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പോക്കൾ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചിത്രം നിലാവേവ, രചന വൈരമുത്തു, സംഗീത വിദ്യാസാഗർ, ഗായകർ ഹരിഹരനും ചിത്രയും.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകി പാടിയ ഗാനം ചിത്രം ദളപതി.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
3: ഒരു ഗാനം കൂടി. ഹരിഹരനും സംഘവും പാടിയതാണ് എ ആർ റഹ്മാന്റെ സംഗീതം, ചിത്രം റോജ, രചന വൈരമുത്തു.

0: காய்ச்சாத பானினா.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35.

0: പ്രിയ ശ്രോതാക്കളെ, തിരിയിപ്പുകൾ തുടർന്ന് കേൾക്കാം. ഉച്ചയ്ക്ക് 2:45 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടിയുണ്ടാകുന്ന പ്രവൃത്തി പാടില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ. മുൻമന്ത്രി കെ ടി ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മർത്തോമ പള്ളിയിൽ നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ സുഗതൻ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സത്യപ്രതിജ്ഞ.

0: ഇന്നലെ മ്യൂസിക് ബാറിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 30 ആയി. 70 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇതിൽ 24 പേരുടെ നില ഗുരുതരമാണെന്നും ബാങ്കോക്ക് നഗരസഭാ അധികൃതർ അറിയിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയായി. 13,090 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.
1: ആകാശവാണി
2: ഹരിതവാണി.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം. രചന സി റഹീം. പാതിര കൂക്ക്.
1: രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളെയാണ് പൊതുവെ പാതിരാക്കിളിയെന്ന് വിളിക്കുന്നത്. രാത്രികളെ സംഗീതസാന്ദ്രമാക്കുന്ന പക്ഷികളാണിവ. നിലാവുള്ള സുന്ദര രാത്രികളെ കൂടുതൽ ആകർഷകമാക്കാൻ രാക്കിളികളുടെ പാട്ട് സഹായിക്കുന്നു. കവികളെയും കലാകാരന്മാരെയും രാക്കിളികളുടെ പാട്ട് പ്രചോദിപ്പിക്കാറുണ്ട്. രാക്കിളികളെക്കുറിച്ച് എത്രയെത്ര കവികൾ പാടിയിരിക്കുന്നു.

0: എല്ലാ രാക്കിളികളുടെയും ശബ്ദം സുന്ദരമാണെന്ന് പറയാനാകില്ല. രാത്രിയുടെ കനത്ത ഇരുട്ടിനെ കൂടുതൽ ഭയാനകമാക്കുന്നതാണ് കാലൻ കോഴിയുടെ കരച്ചിൽ. കുറ്റാക്കുറ്റിരുട്ടുള്ള രാത്രിയിൽ കാവിനുള്ളിൽ നിന്ന് കാലൻ കോഴിയുടെ കരച്ചിൽ കേട്ടാൽ ആരും ഭയപ്പെട്ടു പോകും. അതുപോലെയാണ് ഇടതടവില്ലാതെ പിപ്പിയ പിപ്പിയ എന്നുച്ചത്തിൽ കരയുന്ന പേക്കുയിലിൻ്റെ ശബ്ദവും. ഉറക്കമില്ലാത്ത രാത്രികളെ അത് കൂടുതൽ അസ്വസ്ഥമാക്കും. കുയിൽ വർഗക്കാരും മൂങ്ങകളും എരണ്ടകളും കൊക്കുവർഗക്കാരുമെല്ലാം രാത്രികളെ ശബ്ദാനമാക്കുന്ന പക്ഷികളാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പക്ഷിയാണ് പാതിരാക്കൊക്ക്.
1: പാതിരാക്കൊക്കുകൾക്ക് പകലുണ്ണാൻ എന്നുകൂടി പേരുണ്ട്. പകൽ നേരത്ത് ഇര തേടാതെ ഏതെങ്കിലും കാവിലോ മരത്തിലോ ഇരുന്ന് വിശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെയൊരു പേര് വീഴാൻ കാരണം. പകലുണ്ണാത്ത പക്ഷി എന്നാണ് ഇതിനർത്ഥം. എന്തായാലും ഈ പക്ഷിയുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് ഇവയ്ക്ക് പേരിട്ടതെന്ന് വ്യക്തമാണ്. നമ്മുടെ പൂർവികർ നമ്മോടൊത്ത് ജീവിക്കുന്ന ജീവികളെക്കുറിച്ച് നല്ലതുപോലെ ബോധവാന്മാരായിരുന്നു. ഭക്ഷണത്തിനും മരുന്നിനും ഇത്തരം അറിവുകൾ ആവശ്യവുമായിരുന്നു. അതിജീവനത്തിന് പലപ്പോഴും കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായും വരും. അപ്പോഴവയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.
0: പാതിരാക്കൊക്കുകളെ ജലാശയങ്ങളോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലും പാടങ്ങളുടെ സമീപത്തുള്ള കാവുകളിലും വളരെ സാധാരണമായി കാണാനാകും. നനഞ്ഞ പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ ഷ്വാക് വാർക്ക് ഷ്വാക് വാർക്ക് എന്നിങ്ങനെയുള്ള പരുക്കൻ ശബ്ദം അടുത്തുള്ള മരക്കൊമ്പിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, പാതിരാക്കൊക്ക് അവിടെ ഉണ്ടെന്ന്. പൂവൻ കോഴി കൊക്കരിക്കുമ്പോഴും പശുക്കളും ആടുകളുമൊക്കെ കരയുമ്പോഴും ഏതു പട്ടണ നടുവിലാണെങ്കിലും നമ്മൾ ഗ്രാമീണതയുടെ അനുഭൂതിയിലായി പോകും. പാതിരാക്കൊക്കുകളെയും വെള്ളക്കൊക്കുകളെയും എല്ലാം കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഗ്രാമ്യമായൊരു ആനന്ദം ആർക്കാണ്

0: ഒറ്റ നോട്ടത്തിൽ പാതിരാക്കൊക്കിനെ കണ്ടാൽ ചാരനിറവും വെള്ളനിറവും ഉള്ളൊരു പക്ഷിയാണെന്ന് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ പല നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടൊരു പക്ഷിയാണെന്ന് മനസ്സിലാകും. ഇവയുടെ തലയും പുറവും നല്ല പച്ച ചായയുള്ള കറുപ്പാണ്. കഴുത്ത്, താടി, തൊണ്ട എന്നിവ നല്ല വെളുപ്പാണ്. ചിറകുകൾ ചാരനിറമായിരിക്കും. കണ്ണുകൾ മാണിക്കക്കല്ല് പോലെ ചുവന്ന് തിളങ്ങും. കൂടൊരുക്കുന്ന കാലത്ത് ഇളം പച്ചയായ കാലുകൾ മഞ്ഞയോ ഇളം ചുവപ്പോ ആയി മാറും. ഈ സമയത്ത് പക്ഷികൾ കൂടുതൽ നിറമുള്ളതായി മാറും. മിക്ക സമയത്തും തലയിൽ അമർന്നു കിടക്കുന്ന ശിഖയിൽ വെളുത്ത നാടത്തൂവലുകൾ കിളിർത്തുവരും. ഇംഗ്ലീഷിൽ നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ പേര്. ശാസ്ത്രനാമം നിക്റ്റിക്കോറാക്സ് എന്നാണ്.
1: പക്ഷികളില്ലാത്ത ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
2: പക്ഷി നിരീക്ഷകനും ഗ്രന്ഥകാരനും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ അൻവർ സാദത്ത് പി.
1: ഭക്ഷ്യ ശൃംഖല നിലനിർത്തുന്നതിൽ പക്ഷികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പക്ഷങ്ങൾ അഥവാ ചിറവുകൾ ഉള്ളതിനാലാണ് ഇവയെ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഉരഗങ്ങൾ പരിണാമചക്രഗതിയിൽപ്പെട്ട് ആകാശ സഞ്ചാരികളായ പക്ഷികളായെന്നാണ് വിശ്വാസം. കൈകൾ തൂവലുകളായും വായ കൊക്കായും മാറി പല്ലുകൾ കാലക്രമേണ ഇല്ലാതായി. ഏകദേശം 9,900 വർഗം പക്ഷികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സിക്കോണിയൈഡെ കുടുംബത്തിൽപ്പെട്ട ജലപക്ഷികളാണ് കൊക്കുകൾ. മിക്കവാറും എല്ലാ കൊക്കുകൾക്കും നീണ്ട കാലും വലിയ കൊക്കുകളുമാണുള്ളത്. വെള്ളത്തിനോട് ചേർന്നാണ് ഇവയുടെ വാസം. വെള്ളരിക്കൊക്ക്, അരിവാൾക്കൊക്ക്, കുളക്കൊക്കുകൾ, മുണ്ടികൾ തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലുമൊക്കെ കൊക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്നമുണ്ടി, ചെറുമുണ്ടൻ മുണ്ടി, പെരുമുണ്ടി, കാലുമുണ്ടി തുടങ്ങിയവ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളാണ്. നമ്മുടെ പാരമ്പര്യ പക്ഷി പ്രദർശന ചിത്രത്തിൽ കാണുന്ന കന്നുകാലികളുടെ പുറത്തിരിക്കുന്ന കൊക്ക് കാലിമുണ്ടിക്കൊക്കാണ്. കാറ്റിൽ എഗ്രറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. പക്ഷികളും മനുഷ്യനും തമ്മിൽ ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട്. പക്ഷികളുടെ കുടിയേറ്റം, അവയുടെ ആവാസ വ്യവസ്ഥ, അവയുടെ വൈവിധ്യങ്ങൾ, കാലാവസ്ഥയിലും പ്രകൃതി സന്തുലിതാവസ്ഥയിലും നിലനിർത്തുന്നതിനുള്ള പങ്ക്, അവയുടെ പ്രണയാർദ്രത ഉണർത്തുന്ന ശബ്ദങ്ങൾ, ഈണത്തിന്റെ വൈവിധ്യം, ഇതെല്ലാം മനുഷ്യനെ ആകർഷിക്കുന്നു. അരിവാൾ കൊക്കുകൾ കേരളത്തിൽ ദേശാടന പക്ഷികളായി എത്താറുണ്ട്. വയലേലകളിലും കണ്ടൽക്കാടുകളിലും തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ പൊതുവെ കാണപ്പെടുന്ന ഒരു കൂട്ടം പക്ഷികളാണ് പാതിരക്കൊക്കുകൾ. അനിമാലിയ വർഗത്തിൽപ്പെട്ട ഇവയെ പകലുണ്ണാൻ എന്നും വിളിച്ചു വരുന്നു. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി വലുതും തടിച്ചതുമാണ് പാതിരക്കൊക്ക്. ശരീരത്തിന്റെ 60% വെള്ളനിറത്തിലാണ്. കറുത്ത കൊക്കുള്ള ഇവയുടെ കണ്ണുകൾ ചുവന്നതും ആകർഷണീയത നിറഞ്ഞതുമാണ്. തൂവലുകൾ ചാരവും വെള്ളയും കലർന്ന നിറമാണ്. തലയും ശരീരത്തിന്റെ മുകൾഭാവവും പച്ച കലർന്ന കറുപ്പ് നിറമാണ്. തലയുടെ പുറകിലായി കൊടുമുടി ആകൃതിയിൽ ഒരു ശിഖയുണ്ട്. സാധാരണ പക്ഷികൾ അതിരാവിലെ ഇര തേടാനിറങ്ങുമ്പോൾ പാതിരാക്കൊക്ക് ഭക്ഷണം ശേഖരിക്കുന്നത് രാത്രി സമയത്താണ്. പകൽ സമയങ്ങളിൽ ഇവ കൂട്ടത്തോടെ വിശ്രമിക്കുകയാണ് പതിവ്. ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലെ പേര്. പാതിരാക്കൊക്ക് സൗമ്യതയുടെ പര്യായമാണ്. ശാന്തശീലമുള്ള പാതിരാക്കൊക്ക് കാണാൻ ഭംഗിയുള്ളതും ആകർഷണീയത വിളിച്ചോതുന്നവയുമാണ്. മനുഷ്യനുമായി അത്ര പെട്ടെന്ന് ഇടപഴകാത്ത കൊക്കുകൾ എന്നാൽ ഉപദ്രവകാരികളല്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും കൊക്കുകൾ ചെലുത്തുന്ന കാലികമായ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
3: പാതിരാക്കൊക്കുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത, മനുഷ്യൻ ഉറങ്ങുകയും പാതിരാക്കൊക്ക് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ കണ്ണിൽ പെടാത്ത ഒരു സമയത്താണ് പാതിരാക്കൊക്കുകൾ ഇര തേടി ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതിനെ കണ്ടാൽ വളരെ സൗമ്യമായ ചെറിയ ഒരു പക്ഷിയാണ് പാതിരാക്കൊക്കുകൾ. അവയുടെ രൂപവും ആകൃതിയും ഭംഗിയുമെല്ലാം മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ്. അവയുടെ ചുവന്ന കണ്ണുകൾ മാത്രമാണ് അല്പമെങ്കിലും ഭയാനകത തോന്നുന്നത്. ആ കണ്ണുകൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അവ വളരെയധികം ശാന്തവും സൗമ്യശീലരുമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കൊക്കുകൾ പലവിധം ഉള്ളതുകൊണ്ട് പാതിരാക്കൊക്കുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത്. ഈ ചുവന്ന കണ്ണുകൾ ഉള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളതാണ് ഈ ചുവന്ന കണ്ണുകൾ. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലുകളും, പ്രജനന കാലത്ത് ഇതിന്റെ കാലിന്റെ നിറം വ്യത്യാസപ്പെടുന്നു. അങ്ങനെയും ഇതിനെ തിരിച്ചറിയാം. ഒരു ബൈനോക്കുലറിന്റെ സഹായത്തോടു കൂടി

0: പാതിരാക്കോക്കിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പാടത്തും ചതുപ്പിലും ഇരതേടി നടക്കുന്ന പാതിരാക്കൊക്കുകൾ മണ്ണിനെ നീരൊഴുക്കുള്ളതാക്കുന്നതിലും വളസമ്പുഷ്ടമാക്കുന്നതിലും വലിയ സഹായം ചെയ്യുന്നു. ഇവയുടെ കാഷ്ടം സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന പോഷകങ്ങളാൽ സമൃദ്ധമാണ്. നീർപക്ഷികൾ കൂടൊരുക്കുന്ന ഇടങ്ങൾ കർഷകർ പുണ്യമായി കരുതിയിരുന്നു. ഇതിൻ്റെ പിന്നിലെ രഹസ്യം, യാതൊരു ചിലവുമില്ലാതെ നല്ല ജൈവവളം അവ കൃഷിക്ക് നൽകുന്നുവെന്നതുകൊണ്ടുകൂടിയാണ്. പകൽ നേരം ഏതെങ്കിലും മരത്തിലിരുന്ന് വിശ്രമിച്ച ശേഷം വൈകിട്ടത്തെ പോക്കുവെയിൽ കൊള്ളാനായി ഇവ ചില്ലയുടെ അറ്റത്ത് വന്നിരിക്കുന്ന പതിവുണ്ട്. ഈ നേരത്ത് ഇവയെ നമുക്ക് നന്നായി കാണാൻ കഴിയും. കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി തടിച്ചതും വലിപ്പമുള്ളവയുമാണ് പാതിരാക്കൊക്കുകൾ. പകൽ നേരം കുറ്റിക്കാട്ടിലും ഇലപ്പടർപ്പുള്ള മരങ്ങളിലും ഇരുന്നുറങ്ങുന്ന ഇവ വലിയ തോതിൽ വേട്ടയാടപ്പെടാറുണ്ട്.
2: ജലജീവികളാണ് ഇവയുടെ ആഹാരം. ഫെബ്രുവരി മാസം മുതൽ ഇവ കൂടൊരുക്കൽ തുടങ്ങും. മറ്റു നീർപക്ഷികൾക്കൊപ്പം കൂട്ടമായും ഇവ കൂടൊരുക്കാറുണ്ട്. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലത്ത് ധാരാളം നീർപക്ഷികളുടെ കൂടൊരുക്കൽ കേന്ദ്രങ്ങൾ രൂപപ്പെടാറുണ്ട്. റോഡരികിലെ മരങ്ങളിലും വിവിധ ജാതി നീർപക്ഷികളുടെ കൂടുകൾക്കൊപ്പം പാതിരാക്കൊക്കിന്റെ കൂടുകളും കാണാം. 4-5 മാസങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷിസങ്കേതങ്ങൾ കാണുകയുള്ളൂ. പക്ഷികൾ കൂടൊരുക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രങ്ങളുടെ നാശവും കാരണം പക്ഷികൾക്ക് കൂടൊരുക്കാനുള്ള അവസരമില്ലാത്ത നിലയാണുള്ളത്.
1: നമ്മുടെ ഭൂപ്രകൃതി ഈ അടുത്ത കാലത്തായി വളരെ മാറിപ്പോയി. വികസനത്തിന്റെ പേരിലാണ് പ്രകൃതിയുടെ സന്തുലനം വലിയ തോതിൽ നശിപ്പിക്കുന്നത്. പുഞ്ചകളും പാടങ്ങളും കണ്ടങ്ങളും ഏതാണ്ട് ഇല്ലാതായി വരികയാണ്. കുന്നുകളും കുറ്റിക്കാടുകളും ഇല്ലാതാകുന്നു. കൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിന്ന നാട്ടുകവലകളും കാവുകളും വലിയ തോതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാതിരാക്കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷിവർഗങ്ങളെയും ചെറുജീവികളെയും വംശനാശത്തിലേക്ക് നയിക്കുകയാണ്.
2: പ്രകൃതിയുടെ സന്തുലനം കാത്തുസൂക്ഷിക്കുന്നതിൽ പക്ഷികൾ വലിയ സഹായമാണ് ചെയ്യുന്നത്. പക്ഷികളില്ലെങ്കിൽ ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുകയില്ല. മനുഷ്യരുടെ നിലനിൽപ്പിന് പ്രകൃതി ഇതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാതിരാക്കൊക്കുകൾക്കും വലിയ ഉത്തരവാദിത്തമാണ് ചെയ്യാനുള്ളതെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുര നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: എസ് ജാനകി പാടിയ ഗാനം ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ഗാനരചയിതാവ് ONV കുറുപ്പ്, സംഗീത സംവിധായകൻ രവീന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: ചിത്രം ശ്രീരാഗം. രചന നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം പകർന്നത് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. ഗായകൻ യേശുദാസ്.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ഇനി കേൾക്കാം ചിത്രപാടിയ ഒരു ഗാനം. ചിത്രം സാഗരം സാക്ഷി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം ശരത്.

0: സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു.
2: നമ്മുടെ ഇടയിൽ വളരെ സുപരിചിതമായി കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. എല്ലാത്തിനും പരസ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് സോറിയാസിസ് രോഗത്തിന് അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. ഇതായിരിക്കാം ഒരു പരിധിവരെ സോറിയാസിസ് എന്ന രോഗം മലയാളിക്ക് അത്രയേറെ സുപരിചിതമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഇത്തരം അത്ഭുത രോഗശാന്തി പരസ്യങ്ങൾ വൈദ്യനൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം പരസ്യങ്ങളിൽ അമിത നിക്ഷേപം നടത്തുന്ന ചില സ്ഥാപനങ്ങളെങ്കിലും വ്യാജ ചികിത്സയുടെ പ്രചാരകരും ആയിരിക്കാം. സോറിയാസിസിൽ മാത്രമല്ല ഒരു രോഗത്തിലും ഇത്തരം പരസ്യങ്ങൾക്ക് പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സോറിയാസിസുമായി ബന്ധപ്പെട്ട് പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ ഒരു മനസ്സിലാക്കലിന് ശ്രമിക്കാം. ഇതിനോടൊപ്പം ഭാരതത്തിന്റെ തനതു വൈദ്യസമ്പ്രദായമായ ആയുർവേദം സോറിയാസിസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ആയുർവേദത്തിലെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. ആധുനിക മനുഷ്യർ ദേശാഭിമാനികൾ എന്നതുപോലെ ദേഹാഭിമാനികൾ കൂടിയാണ്. ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതചര്യകളിലും

ഉള്ള നന്മയും നിയന്ത്രണവും വിവേകത്തോടെയുള്ള തിരുത്തലും ദേശാഭിമാനത്തെ സംബന്ധിച്ചും ദേഹാഭിമാനത്തെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് എന്നതാണ് വാസ്തവം. ത്വക്ക് കേവലമൊരു തൊലിപ്പുറമല്ല, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ്യവസ്ഥയാണ് ത്വക്ക്. ശരീരഭാരത്തിന്റെ 16% വരെ ത്വക്കിന്റെ സംഭാവനയാണ്. ഉള്ളംകൈ, ഉള്ളംകാൽ, ജനനേന്ദ്രിയ വ്യവസ്ഥയുടെ ചില ഭാഗങ്ങൾ എന്നിവയൊഴികെ ത്വക്കിനോട് ചേർന്ന് രോമങ്ങളും ഈ അവയവ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്നു. രോമങ്ങൾക്കൊപ്പം നഖങ്ങളും വൈദ്യശാസ്ത്രപരമായി ഈ വ്യവസ്ഥയുടെ ഭാഗമായി കണക്കാക്കാം. ബാഹ്യമായ അണുബാധകളിൽ നിന്നുള്ള സംരക്ഷണം, വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചും രക്തക്കുള്ളികളുടെ സങ്കോചവികാസങ്ങളെ ക്രമീകരിച്ചും ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, വിയർപ്പിലൂടെ ശരീരമാലിന്യങ്ങളെ നിയന്ത്രിത അളവിൽ പുറന്തള്ളൽ, ചൂട്, തണുപ്പ്, വേദന, സ്പർശം എന്നിവയെ അനുഭവിക്കുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കൽ എന്നിവ ത്വക്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു ദിവസം 20 മിനിറ്റ് സൂര്യപ്രകാശമേറ്റാൽ ആ ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ത്വക്കിന് കഴിവുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും ആഗോളതാപനത്തിന്റെയും ഇക്കാലത്തും ത്വക്കിലടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന് അൾട്രാവയലറ്റ് റേസിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകം ത്വക്കാണ്. വിവിധ രോഗാവസ്ഥകളിൽ വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള ഔഷധദ്രവ്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ത്വക്കിന് കഴിവുണ്ട്. ശരീരത്തിന്റെ എല്ലാ അവയവ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ദഹനവ്യവസ്ഥ, ശ്വസനവ്യവസ്ഥ, ത്വക്ക് എന്നിവയുടെ പാരസ്പര്യം കുറച്ചധികമാണ് എന്ന് കാണാം. അതുകൊണ്ടുതന്നെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവ്യവസ്ഥകളെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ത്വക്കിലും പ്രകടമാകാം. രോഗപരിശോധനയിലും രോഗനിർണയത്തിലും ത്വക്കിനെ വിപുലമായി വിലയിരുത്തുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ആമുഖത്തിൽ നിന്നും ത്വക്കിലുണ്ടാകുന്ന വർണ്ണവ്യതിയാനങ്ങൾ, തടിപ്പുകൾ തുടങ്ങി ഓരോന്നും ഗൗരവത്തോടെ കാണണം എന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. സോറിയാസിസിനെ ത്വക്ക് രോഗമായിട്ടാണ് കാണുന്നതെങ്കിലും ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനവുമായി ഈ രോഗം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നല്ല ആരോഗ്യാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പുതിയ ചർമ്മകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പഴയവ പൊഴിക്കാനും ഏകദേശം 1 മാസം സമയമെടുക്കും. എന്നാൽ ഒരു വ്യക്തിയിൽ സോറിയാസിസ് ഉണ്ടാകുമ്പോൾ ഇതിനാവശ്യമായ സമയം 4 മുതൽ 5 ദിവസം വരെയായി ചുരുങ്ങുന്നു. അങ്ങനെ സാധാരണയിൽ നിന്നും 6 മുതൽ 7 ഇരട്ടി വേഗതയിൽ ഉണ്ടാകുന്ന ഇത്തരം പൂർണ്ണ വികാസം പ്രാപിക്കാത്ത ചർമ്മകോശങ്ങൾ വേഗത്തിൽ അടിഞ്ഞുകൂടി ശരീര ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രാഥമികമായി സോറിയാസിസ്. ഇത്തരം ചർമ്മകോശങ്ങൾ ചെതുമ്പലുകളായി രൂപപ്പെടുന്നു. ഇവയ്ക്ക് ചുവപ്പ് നിറമോ വെള്ളി നിറമോ ഉണ്ടാകാം. ഇതിനൊപ്പം ചൊറിച്ചിൽ, വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇതിനോടൊപ്പം ത്വക്കിന്റെ ഭാഗമായിട്ടുള്ള എപ്പിഡെർമസിന്റെ താഴെയായി ക്രമീകരിച്ചിരിക്കുന്ന രക്തക്കുഴലുകൾക്ക് വികാസം സംഭവിക്കുകയും തദ്വാര തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിലുള്ള മണ്ഡലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. സോറിയാസിസ് രോഗാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് സോറിയാസിസിന്റെ കാരണം എന്നത് ഇന്നും ഏറെക്കുറെ അവ്യക്തമാണ്. സോറിയാസിസിന്റെ പ്രേരണാ ഘടകങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രോഗകാരണത്തെക്കുറിച്ച് നിരവധി വാദഗതികൾ നിലനിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നു എന്ന് തീർച്ചപ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനിതക മാറ്റങ്ങൾ, വ്യാധിക്ഷമത അഥവാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകൾ എന്നിവ രോഗകാരണമായി ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കുന്നു. ഇത്തരം കാരണങ്ങൾ ശരീരത്തിൽ വളരെ സങ്കീർണമായ ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഇതേ തുടർന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വക്കിന്റെ ഏറ്റവും പുറമെയുള്ള ഘടകമായ എപ്പിഡെർമിസിന്റെ രൂപപ്പെടൽ, വളർച്ച, വികാസം എന്നിവയുടെ താളം തെറ്റുന്നതും നേരത്തെ വിവരിച്ചതുപോലെ ലക്ഷണങ്ങളോടുകൂടി സോറിയാസിസ് രോഗബാധ ഉണ്ടാകുന്നതും. ശരീരത്തിന്റെ വ്യാധിക്ഷമത്വം അഥവാ ഇമ്മ്യൂണിറ്റി, ജനിതക വ്യൂഹം എന്നിവയിലെ മാറ്റങ്ങൾ സോറിയാസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നതിൽ നിന്നും ഇത് കേവലം തൊലിപ്പുറമെയുള്ള രോഗമല്ല എന്ന യാഥാർത്ഥ്യം ശ്രോതാക്കൾ ഉൾക്കൊള്ളുമല്ലോ. പൊതുവിൽ നീണ്ടു നിൽക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. ലോകജനസംഖ്യയിൽ 2 മുതൽ 4% വരെ ആളുകളെ ഈ അസുഖം ബാധിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറെക്കുറെ തുല്യമായ നിലയിലാണ് രോഗസാന്നിധ്യം കണ്ടുവരുന്നത്. ഏതു പ്രായത്തിലും സോറിയാസിസ് രോഗബാധ ഉണ്ടാകാം. എന്നാൽ 20കളിലും 30കളിലും രോഗാവസ്ഥയുടെ ആധിക്യം കൂടുതലായി കണ്ടുവരുന്നു. 35% ആളുകളിൽ കുടുംബ പാരമ്പര്യം രോഗത്തിന്റെ ഏറ്റവും ശക്തമായ പ്രേരണാവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ സോറിയാസിസിന്റെ നിമിത്ത കാരണം അഥവാ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് കണക്കാക്കപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ പിന്നീട് രോഗപ്രക്രിയയിലേക്ക് നയിക്കാം. ചില അണുബാധകൾ, പ്രത്യേകിച്ച് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് രോഗകാരണമാകാം. ബീറ്റാബ്ലോക്കേഴ്സ്, ലിഥിയം തുടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം രോഗകാരണമായോ രോഗവർദ്ധനവിനോ കാരണമാകാം. അമിതമായി വെയിലേൽക്കുന്നത് ഒരു ചെറിയ ശതമാനം ആളുകളിൽ രോഗകാരണമായി തീരാം. എന്നാൽ നല്ലൊരു 10% ആളുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് രോഗശമനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. മാനസികമായ അതിസമ്മർദ്ദങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുകയോ രോഗകാരണമായോ മാറുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു.
തണുത്ത താപനില ഒരു ട്രിഗറിംഗ് ഫാക്ടർ

0: ആയി തീരുന്നുണ്ട്. ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ മദ്യപാനം, പുകവലി, അതിയായ സ്ഥൗല്യം അഥവാ പൊണ്ണത്തടി, ചർമ്മത്തിന്റെ വരൾച്ച എന്നിവ രോഗരൂപീകരണത്തിലും വികാസത്തിലും വലിയ പങ്കുവഹിക്കുന്നു. സോറിയാസിസ് രോഗികളും അവരെ പരിചരിക്കുന്നവരും ഇത്തരം കാര്യങ്ങളിൽ മനസ്സുവെക്കേണ്ടതാണ്. ശാരീരികവും മാനസികവുമായ പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കാം. വന്നുകഴിഞ്ഞാൽ ഇത്തരം ക്ഷമതകൾ പരിശീലനത്തിലൂടെ കൈവരിക്കുന്നത് രോഗവർദ്ധനവിനെ തടയുകയും രോഗശമനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്ധികൾ, കൈകാലുകൾ, കഴുത്ത്, തലയോട്ടി, മുഖം, പാദങ്ങൾ, ഉള്ളംകൈ, വായ, നഖങ്ങൾ, ശരീരത്തിലെ മടക്കുകൾ, ജനനേന്ദ്രിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രോഗബാധ ഉണ്ടാകാം. നീണ്ടുനിൽക്കുന്ന രോഗമായി നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സവിശേഷ സ്വഭാവത്തോടു കൂടിയതാണ് സോറിയാസിസ് രോഗം. നേരത്തെ വിവരിച്ച രോഗകാരണങ്ങളെക്കൂടി മനസ്സിലാക്കി അത്തരം കാരണങ്ങളെ ഒഴിവാക്കിയാൽ അത് തന്നെ വലിയൊരു ചികിത്സാപദ്ധതിയായി മാറുന്നു. നിദാന പരിവർജനം തന്നെ ചികിത്സയാകുന്നു എന്നാണ് ആയുർവേദ സിദ്ധാന്തം. രോഗത്തിന്റെ തീവ്രത, പ്രത്യക്ഷപ്പെടുന്ന ശരീരഭാഗങ്ങൾ, പ്രത്യേക ലക്ഷണങ്ങൾ, രോഗപ്രക്രിയയുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സോറിയാസിസ് രോഗാവസ്ഥകൾ കാണപ്പെടുന്നു. സോറിയാസിസ് വൾഗാരിസ്, ഗെറ്റേഡ് സോറിയാസിസ്, പസ്റ്റുലാർ സോറിയാസിസ്, സ്കാൽപ് സോറിയാസിസ്, പമോപ്ലാന്റാർ സോറിയാസിസ് എന്നിവ സോറിയാസിസിന്റെ വിവിധ വകഭേദങ്ങളിൽ ചിലതാണ്. എക്സിമ, ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ മറ്റു ചില രോഗങ്ങൾ സോറിയാസിസിന്റെ ലക്ഷണങ്ങളോട് സമാനതകൾ പ്രകടമാക്കിയേക്കാം. അതുകൊണ്ട് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സ്വയം തുനിഞ്ഞിറങ്ങാതെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി വൈദ്യനിർദ്ദേശം തന്നെ തേടുക. സോറിയാസിസ് രോഗാവസ്ഥയ്ക്ക് തുല്യമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളോടുകൂടിയ വിവിധ രോഗങ്ങൾ, അവയുടെ ചികിത്സാ തത്വം, ഔഷധപ്രയോഗങ്ങൾ എന്നിവ ആയുർവേദ ക്ലാസിക്കുകളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ സോറിയാസിസ് രോഗിയിലും രോഗലക്ഷണങ്ങൾ, ടൈപ്പ്, തീവ്രത എന്നിവ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടുതന്നെ രോഗപരിശോധന, ചികിത്സാക്രമം തീരുമാനിക്കൽ, ഔഷധങ്ങളുടെ സെലക്ഷൻ എന്നിവ ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. ഒരു ചെറിയ ശതമാനം രോഗികളിൽ സോറിയാസിസ് സന്ധികളെ ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസിന് കാരണമാകുന്നു. ഇതിൽ നിന്നും ഓരോ രോഗിയും സവിശേഷ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നു എന്ന് വ്യക്തമാണല്ലോ. ഔഷധയുക്തമായ നെയ്യുകൾ ഉള്ളിലേക്ക് നിശ്ചിത അനുപാതത്തിൽ കഴിക്കുന്ന സ്നേഹപാനം, തുടർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന പഞ്ചകർമ്മ ചികിത്സ, വിവിധതരം കഷായധാരകൾ, ശിരോധാരകൾ, ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന രസായന ഗുണമുള്ള ഔഷധങ്ങൾ, പുറമേ ഉപയോഗിക്കാവുന്ന വിവിധ തൈലപ്രയോഗങ്ങൾ, ശ്രദ്ധാപൂർണമായിട്ടുള്ള മാനസിക ആരോഗ്യ സംരക്ഷണം, ഭക്ഷണപദാർത്ഥങ്ങളുടെ ക്രമീകരണം, ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പരിശീലനം എന്നിവ ആയുർവേദ ചികിത്സകൻ ഓരോ സോറിയാസിസ് രോഗിയിലും ശ്രദ്ധയോടെയും മികവോടെയും പ്രയോഗിക്കേണ്ടതാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട പരിചരണം ഇത്തരമൊരു രോഗിക്ക് നൽകാൻ ആയുർവേദത്തിന് കഴിയും. എന്നാൽ ഓർക്കുക, അത്ഭുത രോഗശാന്തികൾ ഒന്നും തന്നെയില്ല. സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയും അല്ല.
1: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.

0: ആയിരുന്നു ഇതുവരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില എന്നും

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം ഉച്ചയ്ക്ക് 2:30. സമയം 1 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉയർത്തി. തുടർച്ചയായ 3-ാം ദിവസവും ഇറാനിൽ അമേരിക്കയുടെ ആക്രമണം. ഇറാനിയൻ തീരദേശ പ്രതിരോധ സംവിധാനം, മിസൈലുകൾ, ഡ്രോൺ, സമുദ്രശേഷി എന്നിവ ലക്ഷ്യമിട്ട് അബു മൂസ, ബന്ദർ അബ്ബാസ്, ബുഷേർ, ചാഹ്ബഹാർ, ജാസ്ക്, കൊണാർക്ക് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായി യുഎസ് സൈന്യം അറിയിച്ചു. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 42 ദിവസമായി പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്ന് ഓപ്പറേഷൻ തൂഫാൻ മധ്യതിരുവിതാംകൂർ മേഖലാ പ്രചാരണം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ അയോഗ്യരാവില്ലെന്ന് മേയർ വി വി രാജേഷ്. കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിയൂർ സെൻട്രൽ ജയിലിലെത്തിയ മേയർ

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: ഹായ്, ഞാൻ അച്യുതൻ, തിരുവനന്തപുരം ബാലരാമരം സ്വദേശിയാണ്. ഞാൻ ഡിഗ്രി പഠിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അനന്തപുരി FM-ന്റെ ക്യാമ്പസ് കളേഴ്സിലൂടെ ഞാൻ എൻ്റെ കലാലയ ഓർമ്മകളിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കോളേജ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ ക്യാമ്പസ് ജീവിതം, ക്യാമ്പസ് രാഷ്ട്രീയം, അത് ശരിക്കും ആ 3 വർഷത്തിനപ്പുറവും നിലനിൽക്കുന്ന ഒരുപാട് നല്ല വ്യക്തിബന്ധങ്ങൾ എനിക്ക് സമ്മാനിച്ചു. കോളേജ് കാലഘട്ടം ഓർക്കുമ്പോൾ ആദ്യം ഓടി എത്തുന്ന ഒരു നല്ല ഓർമ്മ എൻ്റെ തേർഡ് ഇയർ ക്ലാസ്സാണ്. ആ തേർഡ് ഇയർ ക്ലാസ്സിനെ ഒരു ട്രഡീഷണലി നിർമ്മിച്ചിട്ടുള്ളൊരു തേർഡ് ഇയർ ക്ലാസ്സാണ്. കാരണം ആ ക്ലാസ് റൂമിനൊപ്പം ഒരു ചെറിയ 4 കെട്ടുണ്ട്, അതിനകത്തൊരു തുളസി തറയും. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ ക്ലാസ്മേറ്റ്സുമായി ആ 4 കെട്ടിലിരിക്കും, കളികൾ പറഞ്ഞും സംസാരിച്ചും വിശേഷങ്ങൾ തിരക്കിയും. ചിലപ്പോൾ ഈ കാവ്യാത്മകമായിട്ടുള്ള വരികളൊക്കെ, അതായത് ഈ കലാലയവുമായി ബന്ധപ്പെട്ടതും സൗഹൃദവുമായി ബന്ധപ്പെട്ടതുമായ വരികളൊക്കെ ആ 4 കെട്ടിൻ്റെ ചുവരുകളിൽ ഇങ്ങനെ കോറിടാറുണ്ടായിരുന്നു. ഇന്നൊക്കെ അതവിടെ ഉണ്ടോയെന്നറിയില്ല. തേർഡ് ഇയർ കഴിയാറായപ്പോൾ ശരിക്കും ആ 4 കെട്ടി ഇരിക്കുമ്പോൾ ഒരു പ്രയാസമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ വിട്ട് ഇറങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം. ഇന്നും ക്യാമ്പസ് ഓർമ്മകൾ അതിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ തേർഡ് ഇയർ ക്ലാസ്സും ക്ലാസ്മേറ്റ്സും ആ 4 കെട്ടുമാണ്. മറ്റൊന്ന് കോളേജിലെ ആഘോഷങ്ങളാണ്. ഓണാഘോഷമായാലും ക്രിസ്മസ് ആഘോഷമായാലും ഹോളി ആയാലും നമ്മളീ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആഘോഷിക്കുന്നവരാണ്. വലിയ ആഡംബരമൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ ഈ ചെറിയ പിരിവൊക്കെ നടത്തി ആ പൈസ കൊണ്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും ഭംഗിയാക്കും. അവിടെ ജൂനിയറും സീനിയറും അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് ചേർന്നായിരിക്കും ഓരോ ആഘോഷങ്ങളും കളറാക്കിയിരുന്നത്. ഇന്നും അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അതിനുശേഷം അങ്ങനൊരു നല്ല ആഘോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. മറ്റൊന്ന് ഈ ജൂനിയർ സീനിയർ ബന്ധമാണ്. നമ്മളീ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു പേടിയാണ്, അയ്യോ സീനിയർമാർ എങ്ങനെ പെരുമാറും എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് വിട്ടിറങ്ങുമ്പോൾ, ആ 3 വർഷം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ ക്ലാസ്മേറ്റ്സിനൊപ്പം ഒരുപാട് നല്ല സീനിയർമാരും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. കാരണം അവർ നമ്മളുമായി അടുത്ത ബന്ധം നമ്മളോട് കാണിച്ചവരായിരിക്കും. അതുപോലെ തന്നെ അധ്യാപകരും. അധ്യാപകരെന്ന് പറയുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് കൈകസി മാം, സജന മാം, സെലോണി സാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനപ്പുറം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നു ക്യാമ്പസിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇഷ്ടം ഒരുപക്ഷെ കൈകസി മാമിനായിരിക്കും. കാരണം കൈകസി മാമിനെ സംബന്ധിച്ച് കൈകസി മാം ഒരു സുഹൃത്ത് എന്ന പോലെയാണ് വിദ്യാർത്ഥികളോട് പെരുമാറാറ്. അതായത് ഒരു ക്ലാസ്മേറ്റ്സിനെ പോലെ വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരുമായി സംസാരിക്കുകയും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ട് അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും. ഇന്നും ഒരുപക്ഷെ നമ്മൾ ഈ ജോലി തിരക്കുകളിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ മാം ഒരു മെസ്സേജ് കൊണ്ട് വിശേഷം തിരക്കാറുണ്ട്, എവിടെയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിച്ച്. സജന മാമോ അങ്ങനെയാണ്, വിളിക്കാറുണ്ട്, വിശേഷം തിരക്കും. എനിക്ക് ഏറെ സന്തോഷമായത് ക്യാമ്പസ് ജീവിതം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്തിടെ സെൽവമണി സാറിനെ വിളിച്ചതാണ്. സാറിനെ വിളിച്ചിട്ട് എൻ്റെ വിശേഷങ്ങൾ തിരക്കി, നാട്ടിൽ വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അതൊക്കെ വലിയ സന്തോഷമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ആ ക്യാമ്പസ് കാലഘട്ടം കഴിഞ്ഞും നമ്മുടെ അധ്യാപകർ നമ്മളെ പരിഗണിക്കുകയും നമ്മളെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അംഗീകാരമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്നാലും ഈ ക്യാമ്പസ് കാലഘട്ടം അതിങ്ങനെ ഓർത്തപ്പോൾ ഇനി അനന്തപുരി FM-ന്റെ ക്യാമ്പസ് കളേഴ്സിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം, അത് ഈ ചില്ല് എന്ന മലയാള സിനിമയിലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന ഗാനമാണ്.

0: വെറുതേ മോഹിക്കുവാൻ മോഹം.
1: എന്റെ പേര് അനുഷ എസ്. ഞാൻ നേമം തിരുവനന്തപുരം സ്വദേശിയാണ്. ബി എസ് സി ആൻഡ് എം എസ് സി സുവോളജി പഠിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പൊ അതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലാബ് വർക്ക്സ് ആയിരുന്നു നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഈ പ്രോണിന്റെ നെർവസ് സിസ്റ്റം എടുക്കാനും കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കാനും അതുമാത്രമല്ല ഗ്രാസ് ഓപ്പറിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ എടുക്കാനൊക്കെ നമുക്ക് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി കോക്രോച്ചിനെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്നതും വീട്ടിൽ നിന്ന് കിട്ടാത്തവര് കോളേജിൽ കിടന്ന് പിടിക്കുന്നതും പിടിച്ച കോക്രോച്ചിനെ തന്നെ മയക്കി എടുത്ത് സെക്ഷൻ ടേബിളിലോട്ട് ഇടുന്നതും അതൊക്കെ വളരെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരുന്നു. പിന്നെ ഗ്രാസ് ഓപ്പറിന്റെ കേസ് ആണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി എം എസ് സി പഠിച്ചോണ്ടിരുന്നപ്പോ ആണ്. അപ്പൊ ഗ്രാസ് ഓപ്പർ കിട്ടാനില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെ ഇല്ലാത്ത ഗ്രാസ് ഒന്നും ഇവിടെ ഒന്നും ഇല്ല. സോ ആ ഗ്രാസുകളിൽ കയറിയിട്ട് നമ്മൾ ഈ ജോളജിക്കാരെല്ലാരും കൂടി ഇങ്ങനെ പുൽച്ചാടിയുടെ കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചാടിച്ചാടി നടക്കുമായിരുന്നു പുൽച്ചാടി പിടിക്കാനായിട്ട്. കുറെ നെറ്റും കുറെ ബോട്ടിൽസും കുറെ ജാറും ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ നടക്കും. പിള്ളേരൊക്കെ നമ്മളിങ്ങനെ നോക്കും, അതാരാ ഗ്രൗണ്ടിൽ കിടന്ന് അവരെന്താ കാണിക്കുന്ന, അത് സുവോളജിയുടെ പിള്ളേരാ, അത് വല്ല പുൽച്ചാടിയോ പുല്ലിനെയോ പാമ്പിനെ എന്തെങ്കിലും പിടിക്കാനായിരിക്കും. അങ്ങനെ നമ്മൾ സുവോളജിക്കാര് നടക്കും. ഇതുകൂടാതെ ജോഗ്രഫിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ചെറിയ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് അളക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ ഇങ്ങനെ ഒരു ക്യാമറ പോലത്തെ ഒരു എക്യുപ്മെന്റ് എടുത്തിട്ട് അവര് അവിടെ കിടന്ന് ആ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ജിയോളജിയിൽ കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ജിയോളജിയിലെ കുട്ടികൾ അവരെ സ്വന്തമായിട്ട് കല്ല് പെറുക്കികൾ എന്നാണ് വിളിക്കുന്നത്. അവര് കല്ലു ായിട്ടാണ് അവർക്ക് കൂടുതൽ ബന്ധം, പെട്രോളജി റോക്ക് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ്. അവർ 20 പേരേ ഉള്ളൂ, പക്ഷെ അവർ എങ്ങോട്ട് പോയാലും അവരെല്ലാരും ഒന്നിച്ചാണ്. അപ്പൊ അവര് ഒരു സൈഡിൽ നിന്ന് കല്ലുകളൊക്കെ പറക്കി ഇങ്ങനെ നടക്കും, ജോഗ്രഫിക്കാര് അങ്ങനെ നടക്കും, നമ്മള് പുല്ലില് പുൽച്ചാടി തിരഞ്ഞു നടക്കും, ബോട്ടണിയിലുള്ള കുട്ടികൾ മരവും ഇലയും റൂട്ട്സും ഇതൊക്കെ ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് അവരങ്ങനെ നടക്കുക. സോ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള

0: കാര്യങ്ങളായിരുന്നു വളരെയധികം മെമ്മറബിൾ ആയിട്ടുള്ളത്. പിന്നെ എനിക്കൊരു നല്ലൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ ബാച്ചിലെയും ഞാൻ കഴിഞ്ഞിട്ടുള്ള ബാച്ചിലെയും കുറെ അധികം ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി, അവരുടെ അനുഭവങ്ങൾ അറിയാൻ പറ്റി. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല കുറെ അധികം ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അവരുമായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ആണ്. അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്.
1: മയ്യണി.

ജി പഠിക്കുമ്പോഴത്തേക്ക് ഞാനും എന്റെ ഫ്രണ്ട്സും കുറെ വർക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്നാണ് ലഞ്ച് കഴിക്കുന്നത്. പെട്ടെന്ന് ലഞ്ച് കഴിച്ചിട്ട് അടുത്ത ലാബിലോട്ട് ഇങ്ങനെ ചാടാനായിട്ടാണ്, നല്ല വർക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഒരു ദിവസം എന്തോ നമ്മൾ പെട്ടെന്ന് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ആ ഒരു ലാബ് വർക്ക് എന്തോ പോസ്റ്റ്പോൺ ആയി. അങ്ങനെ പോസ്റ്റ്പോൺ ആയ ആ ദിവസമാണ് നമ്മളിങ്ങനെ എന്നാ പിന്നെ നമുക്ക് പാട്ട് പാടിയാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ബാൻഡ് ഒക്കെ തുടങ്ങി. നമ്മളെല്ലാരും ഫോണിൽ ലിറിക്സ് ഒക്കെ എടുത്തിട്ട് പാട്ട് പാടാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ എപ്പോഴും നല്ല ഫ്രീക്വന്റ് ആയിട്ട് പാടുന്ന ഒരു പാട്ടായിരുന്നു എന്തേ ഇന്നും വന്നില്ല എന്നുള്ള പാട്ട്. എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
0: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
0: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
8: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
9: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
10: ഹായ്, എന്റെ പേര് അശ്വതി പിയർ. ഡിഗ്രി പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലും PhD ചെയ്തത് വിമൻസ് കോളേജിലാണ്. യൂണിവേഴ്സിറ്റി കോളേജില് ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ, ഞാൻ ആദ്യവരെ പഠിച്ചത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടം, ആ സ്കൂളിലാണ്. അവിടെ കുറച്ചൊരു ഡിസിപ്ലിൻഡ് കൺട്രോൾഡ് മാനറിൽ നിന്ന് പെട്ടെന്ന് ഒരു കോളേജ് വന്നപ്പോൾ ആദ്യം മൊത്തത്തിൽ നമ്പർ അപ്പ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ, ഈ ഓരോരോ ക്ലാസ് കഴിയുമ്പോൾ അടുത്ത സബ്ജക്ട് ഏതാണോ അത് അങ്ങോട്ട് ഞങ്ങൾ നടന്നെത്തണം. ആദ്യം അനുഭവിക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ തന്നെ സബ്ജക്ട് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലാസ്സിലോട്ട് നമ്മൾ നടന്നു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫ്രഞ്ച് ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്, ഫ്രഞ്ച് ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ. അപ്പോൾ നമ്മൾ നമ്മുടെ മാത്രമല്ല കോളേജിലുള്ള ഏതാണ്ട് ഫസ്റ്റേഴ്സിനെല്ലാം നമ്മൾ കാണുന്നു, മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അങ്ങനെ റിലേഷൻസ് ഉണ്ടാക്കുന്നു. എൻ്റെ സോ ഫ്രഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പഠിച്ചത്. സബ്ജക്റ്റിലെ ടീച്ചേഴ്സ് ഈ കുട്ടികളുടെ ജീവിതത്തിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് എന്റെ കോളേജ് ലൈഫിലാണ്. അതിൽ അതുവരെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കും, കെമിസ്ട്രി പഠിപ്പിക്കും, ഇങ്ങനെ ഒരു അനുഭവമായിരുന്നു എനിക്ക് എന്റെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ കോളേജ് കയറിപ്പിടിക്കാൻ മനസ്സിലായി ടീച്ചേഴ്സ് ലൈഫാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു മെന്റർ ആണ് ആക്ച്വലി നമ്മുടെ ടീച്ചേഴ്സ് എന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ കണ്ടിട്ടുള്ള ബെസ്റ്റ് ടീച്ചേഴ്സിനെ എനിക്ക് കിട്ടിയത്.

വരിക, എന്റെയും നിന്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണ്, പിന്നെന്നാ എന്റെ മുന്നേ ഇരിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു അധ്യാപകനായിരുന്നു ഞങ്ങളുടെ സജീവ് സാർ. എപ്പോഴും ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കും. ഭയങ്കര ജെനുവിൻ സോളാണ് പുള്ളി. എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ എൻകറേജ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ നമുക്ക് പറ്റും, സാർ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യും. നോ ബ്ലെയിമിംഗ്, നോ ഹാർഡ് ഫീലിംഗ്സ്, ജസ്റ്റ് ഫോർഗെറ്റ് ആൻഡ് മൂവ് ഓൺ. അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അതേപോലെ വേറൊരു സാറ് മനോമോഹൻ ആന്റണി. പുള്ളിയായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് പറയാനുണ്ട്. അതായത് പി രവിചന്ദ്രൻ, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, രവിചന്ദ്രൻ സാർ ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ഇംഗ്ലീഷ്. പുള്ളിയുടെ ക്ലാസ് ഒഴിച്ച് ഞാൻ ബങ്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമിന്റെ ബാക്കിൽ വലിയൊരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട്. അപ്പൊ ഇത് വിൻഡോ ആണെങ്കിൽ ഒരു ഡോർ പോലെ ഞാൻ അഴിയൊന്നും ഉണ്ടാവില്ല. ക്ലാസ് വന്നിട്ട് എനിക്ക് ക്ലാസ് ഇരിക്കണ്ട. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ക്ലാസ് കെട്ടിയാൻ വേണ്ടി ഈ ജനലിന്റെ ഒരു ബാഗ് എടുത്തിട്ട് ചാടി. പുള്ളി കയറി വന്നോണ്ടിരുന്ന ഗ്യാപ്പിൽ ആ സമയത്ത് ചാടി ബാഗ് കൊടുത്ത് ഓടാൻ നോക്കിയപ്പോഴാണ് ഞാൻ ചാടി തന്ന കൊറഡോറിൽ ഈ മനോജ് സാർ ഫോൺ ചെയ്തോ നിൽക്കുകയായിരുന്നു. പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നു. പുള്ളി കണ്ടു. പുള്ളി കണ്ട സ്ഥിതിക്ക് ഇനി എങ്ങനെയാ പുള്ളിയുടെ മുന്നേ കൂടെ ക്ലാസ് കെട്ടിയണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ തിരിച്ച് ബാഗ് എടുത്ത് ക്ലാസ്സിനകത്തേക്ക് ഇട്ട് ചാടിയ ക്ലാസ്സിലോട്ട് തിരിച്ചു കയറി ബാഗ് മെച്ചിലിരുന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതായത് ഞാൻ വന്ന ബാഗിനുകൊണ്ട് ഞാൻ വിചാരിച്ച പിറ്റേ ദിവസം എന്റെ പാരന്റ്സിനെ വിളിക്കും, സസ്പെൻഷൻ, ഡിസ്മിസൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുകയാണ്. എനിക്ക് സാറിന് ഫേസ് ചെയ്യാൻ പേടിയാണ്. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം ഒളിച്ചിടന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ സ്റ്റെപ്പിൽ വന്നപ്പോൾ സാറ് ഇറങ്ങി വരുന്നു, ഞാൻ കയറാൻ നിൽക്കുക. അപ്പൊ എനിക്ക് ഓടാൻ പറ്റിയില്ല. സാറ് എന്നെ പിടിച്ചു. സാറ് ചോദിച്ചു, എന്താ രണ്ടു ദിവസമായിട്ട് എന്നെ കാണുമ്പോൾ എന്താ ഒരു ഒളിച്ചു നടക്കല്? അപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ എന്താ പറ്റുക, നല്ല ടെൻഷനുണ്ട്. ഫസ്റ്റ് ഇയറിൽ എന്താണ് സംഭവം? അപ്പൊ സാർ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഈ പ്രായത്തിലല്ലേ പിള്ളേരെ ചെയ്യാൻ പറ്റുള്ളൂ, എൻജോയ് എൻജോയ് ചെയ്യുക കോളേജ് ലൈഫ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് സാർ പാസ് ചെയ്ത് പോയി. എന്താ പറയാ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മാനത്തോളം വലുതാകുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നത്. അത്ര കൂളായിട്ട് നമ്മുടെ ഓരോ ആന്റിക്സ് കുട്ടികളാണ് അവരിങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള അത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന അധ്യാപകരുണ്ടായാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ എനിക്ക് പറയാൻ പറ്റാതിരിക്കാത്ത ഒരാളാണ് എന്റെ കൈകസി മാം. കൈകസി മാം എന്ന് എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരി ഇത്തിരി ഫേമസ് സ്പീക്കറാണ്, കുറച്ചൊരു സെലിബ്രിറ്റിയാണ്, ഞങ്ങളുടെ സെലിബ്രിറ്റിയാണ് കസ്റ്റമോള്. കൈകസി മാം പഠിപ്പിക്കാൻ വന്നപ്പോൾ എന്നെ ആദ്യത്തെ സെമ്മിൽ എന്നെ ഒരു ടെക്സ്റ്റ് എന്തോ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ പുള്ളിക്കാരി അതിന് ശേഷം ഇതുവരെ ലൈക്ക് കുറേ നാളായി, ഒരുപാട് നാളായി, അത്രയും നാളായിട്ടും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു പൊസിഷനാണ് കസി ഒക്കുപ്പ് ചെയ്യുന്നത്. കസി ഓരോ ലൈഫ് ഡിസിഷൻസ് വരുമ്പോഴോ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യം വരുമ്പോഴോ ഇങ്ങോട്ടോ അങ്ങോട്ടും പറയുക, അറിയിക്കുക, അതിന് ഹാപ്പി ആവുക, പക്ഷെ പോസിറ്റീവ് എനർജി ചേരുന്ന ഒരു പ്യുവർ സോളാണ് എന്റെ കസി മോള്. ടീച്ചർ ആദ്യം പഠിപ്പിക്കാൻ വന്നപ്പോൾ തൊട്ട് നമ്മളെ കൊണ്ട് ഓരോ റൈറ്റപ്സ് ഒക്കെ എഴുതിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയ എന്റെ ലൈഫിൽ ഒരു നല്ല കോംപ്ലിമെന്റ് ആണ്. എന്റെ എടുത്തു വായിച്ചിട്ട് അവരെന്നോട് ചോദിച്ചത്, നീ എന്താ സുവോളജി ഇരിക്കണേ, കം ടു ഇംഗ്ലീഷ്, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറും എന്നാണ് ആദ്യമായിട്ട് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അന്നോട്ട് കസിന്ന് വരെ കസിയായിട്ട് ഭയങ്കര കോർഡിയൽ ആയിട്ടൊരു ഹാപ്പി റിലേഷൻസ് ആണ്. ഇങ്ങനെയുള്ള നല്ല ടീച്ചേഴ്സിനോടൊപ്പം തന്നെ എനിക്ക് നല്ല മെമ്മറീസ് തന്നത് എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ആക്ച്വലി ഐ വാസ് ഗുഡ് സ്റ്റഡീസ്. ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ ഭയങ്കര ഉഴപ്പം ക്ലാസ് മുമ്പായിട്ട് വരുന്ന കുട്ടിയാണെന്ന്. എന്നാലല്ല, ഞാൻ കോളേജ് ടോപ്പറും ക്ലാസ് ടോപ്പറും ആയിട്ട് ഇറങ്ങിയിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. എന്നാൽ പോലും എല്ലാ അലമ്പ് പരിപാടിക്കും നമ്മൾ പോകാറുണ്ട്. അപ്പോഴും ഇപ്പോഴും കലോത്സവം നടക്കുമ്പോൾ അതിന് പോകല്, ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടി എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര ബോണ്ടാണുള്ളത്. നമ്മുടെ ജിമിക്കി കമ്മൽ സോങ്, അപ്പൊ ഞാന് കേരള യൂണിവേഴ്സിറ്റിയിലോട്ട് പോയപ്പോ എന്നെ കുറച്ച് ഇതുപോലെ റോഡിൽ എൻകൗണ്ടർ ചെയ്തിട്ട് ഒരു ചാനലിൽ നിന്ന് ആ പാട്ടൊന്ന് പാടാമോ എന്നൊക്കെ ചോദിച്ചൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ അറിയാതെ ഞാൻ പാട്ട് പാടുക, ഞാൻ ഡാൻസ് കളിക്കൂ എന്ന് പറഞ്ഞു പോയി. അങ്ങനെ അവരെന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് ഞാൻ നടന്ന റോഡിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ചെയ്ത് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വന്നിട്ട് ഇത് ഭയങ്കര വൈറലായി. വൈറലാകാൻ കാരണം വേറൊന്നുമില്ല, അവർ ഈ ചാനലിൽ കൂടി അനൗൺസ് ചെയ്തത് ഈ മിടുക്കി കുട്ടി, ഏതാണ് ഈ മിടുക്കി കുട്ടി അറിയാമോ എന്ന് പറഞ്ഞ് അവർ ചാനലിലെ ന്യൂസ് കൊടുത്തു. അതിനുശേഷമാണ് ബാലചന്ദ്രമേനോൻ ഡയറക്ടർ ഉണ്ട്, പുള്ളി എന്നെ നമ്പർ തപ്പിയെടുത്ത് ഒരു ദിവസം ഞാൻ കോളേജിൽ ഇരുന്നപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ ബാലചന്ദ്രമേനോനാണ് ഡയറക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ, ഓഹോ, ഇത് നമ്മുടെ ഏതോ ഫ്രണ്ട്സ് നമ്മളെ പറ്റിക്കാണെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ. ഞാൻ ചോദിച്ചു, ഇയാൾ ബാലചന്ദ്രമേനോനാണ്, ഇയാൾ പറഞ്ഞാൽ മതിയോ, ഞാനിപ്പോ എങ്ങനെ അറിയാ? അന്ന് ഞാൻ ചോദിച്ചു. പുള്ളി ഹിബനിസോ പണ്ട് പുള്ളി ഭയങ്കര ചിരി, പുള്ളി ഒരു ചിരി ഇടവേ മനസ്സിലായി പുള്ളി എന്നെയാണ്. ഞാൻ പുള്ളി എന്നുള്ള അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ അയ്യോ, ഒരു പിടിയില്ല, അഭിനയിക്കാനും ഇല്ല, അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴിഞ്ഞ് രക്ഷപ്പെട്ടു. ഇത് കോളേജിലെ ഒരു എപ്പിസോഡ് ആയിരുന്നു, ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ കോളേജ് ടൂറ് സുവോളജി ആയതുകൊണ്ട് തന്നെ ഗേൾസ് ആണ് കൂടുതൽ, ഒരു 28 ഗേൾസിന് ഒരു 10 ബോയ്സ്, അങ്ങനെ മൊത്തം ഒരു 40 അടുപ്പിച്ച ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളൂ. അപ്പൊ ഈ ബോയ്സ് വളരെ കുറവാണ്. അപ്പൊ ഈ ഗേൾസും ബോയ്സും ചേർന്ന ഒരു മിക്സഡ് ഗ്യാങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഗേൾസ് മാത്രമുള്ള ഗ്യാങ്ങുകളും ഗ്രൂപ്പുകളും ഉണ്ട്. എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഇപ്പൊ തോന്നുന്നത്, എനിക്ക് കോളേജ് മൊത്തം സൗഹൃദം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അലിൻഡ, പുള്ളിക്കാരി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാണ്. വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് അർച്ചന ഉണ്ട്, അവള് ജിയോളജിയാണ്. അതായത് എന്റെ
ബാക്കിയുള്ളത് പോലെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് പിക്ക് ആൻഡ് ചൂസ് ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോഴും കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വേറെ ഹൈലൈറ്റ്. പിന്നെ ഞങ്ങളുടെ ബെസ്റ്റ് ഓഫ് ബാച്ച് ഉണ്ട്. അവൾ എന്റെ ക്ലാസ്സിൽ തന്നെയുള്ള ഹരിയും അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഞാനും സിംഗായി. അങ്ങനെ ഞങ്ങളൊരു 8 പേരും ഒരു ബെസ്റ്റ് ഓഫ് ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ എല്ലാവരും ബെസ്റ്റ് ഓഫ് വരുന്നു, ഒത്തുകൂടുന്നു. കോളേജ് ബസ് പോലെ ഒരു KSRTC ബസ് ആയിരുന്നു, 8:30 പോകുന്നത്. ഞങ്ങൾ കൺസെഷൻ പിള്ളേരായതുകൊണ്ട് അതിൽ കയറി 9:30 ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ക്ലാസ് കയറുമ്പോൾ മിക്കവാറും ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് കിട്ടാറേ ഇല്ല. ആ ബസ്സിലാകുമ്പോൾ കുറച്ച് തിരക്ക് കുറവായിരിക്കും, ഞാൻ കയറാൻ പറ്റും. അതുകൊണ്ട്

ആ ബസ്സിൽ കയറി പതുക്കെ പതുക്കെ കോളേജിൽ പോകണം. ലാസ്റ്റ് ബസ് വരെ ബസ് സ്റ്റാൻഡിൽ സംസാരിച്ചു നിന്ന് തിരിച്ചു വരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പൊ പോകും, ഇപ്പൊ ആലോചിക്കുമ്പോ ആ മെമ്മറീസ് ഒന്നും നമുക്ക് ഒരിക്കലും ഇനി റീലീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. വീട്ടിൽ നമ്മള് കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, അരി വെച്ചിട്ട് അകത്ത് ശർക്കരയെ കുറിച്ചിട്ട് പലഹാരം. ഈ കൊഴുക്കട്ട എന്ന് പറയുന്ന സംഭവം ഒരു ദിവസം അമ്മ എനിക്ക് ഒരു സ്നാക്ക് തന്നു കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഞാനിത് ബസ്സിൽ വെച്ച് കഴിച്ചപ്പോ ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബോയ്സ് ഉള്ള ഒരു വലിയ ഗെയിമുണ്ട് ബസ്സിൽ. അങ്ങനെ പിന്നെ പിന്നെ ഇത് അമ്മയ്ക്ക് ഓർഡർ തുടങ്ങി. അമ്മ ഇവിടുന്ന് 25-30 കൊഴുക്കട്ടകൾ വിട്ട് ശർക്കര ഇങ്ങനെ ചീകിയിട്ട് വാഴയിലയിൽ ചൂടോടെ പൊതിഞ്ഞ് തന്നിടുമായിരുന്നു. ഈ സംഭവം ബസ്സിൽ കയറിയൊരു പട്ടം ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇത് ഓപ്പൺ ആക്കും. എല്ലാവരും കൂടി അതിന് ബസ്സിനകത്ത് വെച്ച് തന്നെ കഴിച്ച്. അപ്പൊ ഈ ശർക്കര ഇങ്ങനെ മെൽറ്റായി ഒരു വാട്ടറി ആവും. അപ്പൊ ഭയങ്കര ഒരു ടേസ്റ്റ് ആവുമായിരുന്നു അന്ന്. അത് അത് നല്ല മെമ്മറിയാണ്. അത് കഴിച്ച് അങ്ങനത്തെ എല്ലാവരും ഹാപ്പിയാണ് കഴിച്ച് കഴിഞ്ഞ്. പിന്നെ നാളെ തരണേ എന്നൊരു അമ്മയോട് വിളിച്ചു പറയും. പിന്നെ അടുത്തയച്ചൊരു അടുത്തയച്ചൊരു സമ്മ വീണ്ടും കൊടുത്തു. അങ്ങനെ ബസ്സിൽ തന്നെ ഞങ്ങൾക്കൊരു ഫാമിലി ഓണാഘോഷമായി നടത്തുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന കോളേജിൽ പിന്നെ സെലിബ്രേഷൻസ് ആയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോഴേ പൊതുവേ വാർത്തകളിൽ എന്തോ ഒരു വില്ലൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തോ മോശം സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം, ഒരു ഭീകരത ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ഇത്രയും നല്ലൊരു കല വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇവിടെ എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. യു വോണ്ട് ടു സ്റ്റഡി, യു കാൻ ബി ദി ടോപ്പ്, അല്ലെങ്കിൽ യു കാൻ ബി റാങ്ക് ഹോൾഡർ. നിങ്ങൾക്ക് കളിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ഒരു പ്ലെയർ ആയിട്ട് മാറാം. നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് വേറെ എലക്യൂഷനോ ഡിബേറ്റിനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസിനാണോ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് വളരാനുള്ള ബെസ്റ്റ് മണ്ണ് ഞങ്ങളുടെ കോളേജാണ്. വി ഹാവ് സീൻ ദ ബെസ്റ്റ് ടാലൻസ് ഈ കോളേജിൽ കൂടി. ദ ബെസ്റ്റ് ടാലൻസ് പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എല്ലാ കാര്യത്തിനും തല്ലിപ്പഴിപ്പിക്കുന്ന കുട്ടികളല്ല അവിടെ. സർഗവാസനയുള്ള നല്ല പിള്ളേരെയാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളതെല്ലാം. പിന്നെ പ്രണയം എന്ന് പറയുന്ന ഒരു തെറ്റെല്ലാന്നും കിട്ടിയത് കോളേജിൽ തന്നിട്ടാണ് ആ അറിവുകളും കിട്ടുന്നത്. കാരണം ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ഇതൊക്കെ ഭയങ്കര കൺസർവേറ്റീവ് സ്പിരിറ്റും, ടീച്ചേഴ്സൊക്കെ ആരെങ്കിലും രണ്ടുപേരും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് നിർത്തി അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടോ തനിക്കറിയാവോ ഇതുപോലത്തെ കാര്യങ്ങൾ ചോദിച്ച് നമ്മളെ ഹരാസ് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ഞാൻ മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പാർട്ട് ഓഫ് ലൈഫ്, ഇറ്റ് ഇസ് എ നോർമൽ തിങ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ യൂണിയൻ മെമ്പർ ആയിരുന്ന വർഷം നമ്മൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ഉള്ളവരെ സ്റ്റേജിലോട്ട് വിളിച്ച് അവരെ കൊണ്ട് അവരുടെ അനുഭവങ്ങൾ പറയുക, അവരുടെ പാർട്ട്ണറിന്റെ കാര്യങ്ങൾ പറയുകയാണ്. ഒരുപാട് ഫൺ ടീച്ചേഴ്സ് അവരെ ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ റിലേഷൻ, അതായത് ഇപ്പൊ അവർ മാരീഡ് ആണ്, അവർക്കൊരു കുഞ്ഞു ബേബി ഉണ്ട്, അവര് മുന്നേ ഒരു റിലേഷൻ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഈ വാലന്റൈൻസ് ഡേ പരിപാടികൾ നടത്തിയപ്പോ ഒരു ദിവസം, അതായത് എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ്, അതായത് എന്റെ ഫ്രണ്ടായിരുന്നു, അവൻ ചെയർമാൻ ആയിരുന്നു അന്ന് ഞങ്ങളുടെ യൂണിയനിലെ. അപ്പൊ ഇവന്റെ ഫോൺ അറിയാതെ പ്ലേ ആയപ്പോ ഇവര് തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കോളേജ് മൊത്തം കേൾക്കുകയും അങ്ങനെ ഒരുപാട് പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവർ അങ്ങോട്ടേക്ക് സംസാരിക്കുന്നതും ഇവൻ പാട്ട് പാടി കൊടുക്കുന്നതൊക്കെ, അതായത് അവരുടെ കല്യാണത്തിന് ഈ വീഡിയോ ഞങ്ങൾ റീക്രിയേറ്റ് ഒക്കെ ചെയ്ത് അവരുടെ വെഡിങ് ആൽബത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ പഠിച്ചിരുന്ന സമയത്ത് കോളേജിന്റെ 150-ാം വാർഷികാഘോഷം നടക്കുന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര പരിപാടിയായിരുന്നു. ഗവർണറൊക്കെ വന്നിട്ട് കോളേജ് ഫുള്ള് നമ്മൾ അതായത് സെറ്റ് ചെയ്ത് ഞങ്ങളുടെ യൂണിയന്റെ കീഴിലായിരുന്നു. ഡയസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഗവർണറും ഒരുപാട് റെപ്യൂട്ടഡ് ആൾക്കാരും വന്ന ഭയങ്കര പരിപാടികളായിരുന്നു. ഒരു വീക്ക് ലോങ് പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാത്തിനും ഞങ്ങൾക്ക് പൊതുവേ കോളേജ് എന്ന് പറയുമ്പോൾ ആഘോഷമാണ്. ഓണാഘോഷം ഞങ്ങൾ ഒരാഴ്ച ആഘോഷിക്കും. ക്രിസ്മസ് വരുമ്പോൾ പിന്നെ ഒരു 2-3 ദിവസം ക്രിസ്മസ് ആഘോഷം. ക്രിസ്ത്യൻസ് തുടങ്ങിയ പിന്നെ അത് ആഘോഷത്തോട് ആഘോഷിക്കും. ഇങ്ങനെ എല്ലാം ഒരു സെലിബ്രേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹോളി സമയത്ത് പിന്നെ കോളേജിൽ പോകാൻ പേടിയാണ്, വേറെ ഡ്രസ്സും കൊണ്ടാ പോവാ. അന്ന് വെച്ചാൽ തിരിച്ചു വരണമല്ലോ ബസ്സിൽ കയറി. ആദ്യമൊക്കെ കളർ കൊണ്ടായിരിക്കും, പിന്നെ ചെളിയാണോ മണലാണോ ചാമ്പലാണോ എടുത്ത കിട്ടില്ല. നമ്മളെ ഡ്രസ്സ് മാറ്റാതെ തല കഴുകി ഇറക്കാതെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലാത്ത അവസ്ഥയാവും. ഇറ്റ് വാസ് ഫൺ. എല്ലാം നമ്മൾ അതിന് കൂടെ കൂടിയാലും ഇറ്റ് വാസ് ഓക്കെ. അതേസമയം കോളേജിൽ നമുക്ക് ലൈബ്രറി ഉണ്ട്, പഠിക്കണമെന്നുള്ളവർക്ക് അവിടെ പോയാൽ നമുക്ക് റിസർച്ച് ചെയ്യാം. നമുക്ക് നല്ല അടിപൊളി ഫാക്കൽറ്റി ഉണ്ട്. എന്ത് കാര്യം എപ്പോൾ ചോദിച്ചാലും നന്നായിട്ട് കെയർ ചെയ്യുക, നമ്മളെ കൺസിഡർ കെയർ ചെയ്യുകയും ചെയ്യുന്ന നല്ല ഫാക്കൽറ്റി ഉണ്ട്. എന്തായാലും എനിക്ക് നല്ല അനുഭവങ്ങൾ എന്നെ കോളേജിനെ കുറിച്ച് പറയാനുള്ളൂ. ക്ലാസ്സിന് ഞാനിങ്ങനെ ഈ ഒരു വൈബായിട്ട് നടക്കുന്നതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ സപ്ലൈ അടിച്ച് പോകുന്നതാണ്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം റിസൾട്ട് ഉള്ളതൊരു ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട കുഴപ്പം ക്ലാസ് കിട്ടിയാലും പരിപാടികൾക്കൊന്നും ടീച്ചേഴ്സും ഒന്നും ചോദിക്കില്ല. ബിക്കോസ് അവർക്കറിയാം നമ്മൾ മേക്കപ്പ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സിന്റെയും കോപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കോളേജ് ലൈഫ് ക്യാമ്പസിലേക്ക് ഇത്ര അടിപൊളിയായത്. പിന്നെ ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ഒരു സംഭവം, നമുക്ക് ഫസ്റ്റ് ഇയർ ഒരു ടൂർ കിട്ടി. ഷജീർ സാർ എന്നെ സെറ്റ് ചെയ്താണ്. പുള്ളിക്കാരനെ ഞങ്ങളെ തൂത്തുകുടിയിലോട്ട്, ഒരു വൺ ഡേ ട്രിപ്പാണ്, ഒരു സ്റ്റേ ഉണ്ടായിരുന്നു, പക്ഷേ അത് ദാറ്റ് വാസ് ഗുഡ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. ആ സമയത്ത് അവിടെ ചെന്ന് ഭയങ്കര രസമായിരുന്നു. അന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയും പിള്ളേരുണ്ടെങ്കിലും ജസ്റ്റ് കയറിയതേ ഉള്ളൂ. നമ്മൾ അവരായിട്ടൊന്ന് വൈബ് സെറ്റാകുന്ന, എല്ലാവരും ഒന്ന് അറിയുന്നതും അടുത്ത് പരിചയപ്പെടും സംസാരിക്കുന്നതൊക്കെ. ഈ ടൂർ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതൊരു യൂണിറ്റ് ആയിട്ട് മാറി. നമ്മുടെ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലുള്ള ചെറിയ പഠിപ്പികളും കുറെ കുഴപ്പം, ഒരു ഇത് രണ്ടിലും നിൽക്കുന്ന കുറെ പിള്ളേരും ഇതെല്ലാവരും ഉണ്ട്. കുറെ ആർട്ടിസ്റ്റുകളും കുറെ ഡാൻസേഴ്സും കുറെ പാട്ടുകാരും അങ്ങനെ. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ത്യയിലെ എക്സാമിനൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരിക്കും, ആകെ ഒരു ക്വസ്റ്റ്യൻ അറിയായിരുന്നുള്ളൂ. അപ്പൊ ഞാനത് കാണിച്ചു കൊടുത്തു. സാറ് ഈ പേപ്പർ നോക്കിക്കൊണ്ട് വന്നിട്ട് പറയും,

കുറെ ആർട്ടിസ്റ്റുകളും കുറെ ഡാൻസേഴ്സും കുറെ പാട്ടുകാരും അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അപ്പൊ മൊത്തത്തില് നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ത്യൻ എക്സാമിൽ നിന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരിക്കും, ആകെ ഒരു ക്വസ്റ്റ്യൻ അറിയാനുള്ളൂ. അപ്പൊ ഞാൻ അത് കാണിച്ചു കൊടുത്തു. സാർ ഈ പേപ്പർ നോക്കിക്കൊണ്ട് വന്നിട്ട് പറയും, ഇത് ഇന്ത്യൻ എക്സാമിൽ നിന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരിക്കും, ആകെ ഒരു ക്വസ്റ്റ്യൻ അറിയാനുള്ളൂ. അപ്പൊ ഞാൻ അത് കാണിച്ചു കൊടുത്തു. സാർ ഈ പേപ്പർ നോക്കിക്കൊണ്ട് വന്നിട്ട് പറയും, ഇത്

0: മഴ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്നും മഴ പെയ്താൽ അത്ര നല്ലതാണ്. എനിക്ക് മഴ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, മഴ നനയാൻ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പസിൽ ചുമ്മാ മഴ നനയായിരുന്നു. ഫസ്റ്റ് പീരീഡ് ഒരു സ്ഥലത്താണെങ്കിൽ സെക്കൻഡ് പീരീഡ് വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. ഇത് ചിലപ്പോൾ മഴ പെയ്യായിരിക്കും. അന്ന് കുടയും സംഭവങ്ങളൊന്നും കാണത്തില്ല. നമ്മളിത് ഇവിടെ നിന്ന് നനഞ്ഞ് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അത് വേറെ പ്രതിഭാസമാണ്. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ 50 പേര് കാണും, ക്ലാസ്സിലെത്തുമ്പോൾ 20 പേരെ കാണും. ബാക്കിയൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് ഓരോ ഭാഗങ്ങളിൽ, ചിലർ ക്യാൻറ്റീനിലോട്ട്, ചിലർ പല സ്ഥലത്തോട്ട് ഇങ്ങനെ മാറി മാറി മാറി പോയി പോകും. ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ഞങ്ങൾ മഴ നനഞ്ഞാ പോവാം. അപ്പൊ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നന്നായി തന്നെയും. പിന്നെ അതൊന്നും ഒരു ബോധറിംഗ് ഇല്ല. അന്നത്തെ പ്രായത്തിലും അന്നത്തെ ഒരു ഇതിലൊന്നും ഒന്നും അറിയാൻ വയ്യ. എല്ലാം നമുക്ക് ഈ ഓക്കെ സ്കൂൾ മൊത്തത്തിലൊരു ടേക്ക് ടീച്ചർ ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് അവിടെ പോയിരിക്കും. ടീച്ചേഴ്സിനും അറിയാം, ടീച്ചേഴ്സ് മൈൻഡ് ആയില്ല, അവർ പഠിപ്പിക്കും.
1: ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ജാനകി അമ്മയുടെ ഏറ്റവും ഓർമ്മ വരുന്ന, സ്ഥിരം എന്റെ പ്ലേലിസ്റ്റിലുള്ള ഞാൻ കേൾക്കുന്ന സോങ്ങാണ് എല്ലാവർക്കും.

0: റോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
0: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
2: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
2: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ക്യാമ്പസ് കളേഴ്സ്.
6: എന്റെ പേര് തീർത്ഥ, ഞാൻ വർക്കല സ്വദേശിനിയാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി പറയുമ്പോൾ കലാലയ മുത്തശ്ശി എന്നൊക്കെ ആലങ്കാരികമായിട്ടൊക്കെ നമ്മൾ പറയുമെങ്കിലും ശരിക്കും ആ പേര് അന്വർത്ഥമാക്കാൻ യൂണിവേഴ്സിറ്റി കോളേജ് അല്ലാതെ മറ്റൊന്നും ഇല്ല കേരളത്തില്. അത്രയ്ക്കും പഴക്കം 1866 സ്ഥാപിച്ച കലാലയമാണ്. അതുപോലെ തന്നെ അവിടെ പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായ വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരുള്ള ഒരു ലിവിംഗ് ലെഗസി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അത്ര മനോഹരമായിട്ടുള്ള ഒരു കലാലയമാണ്. പിന്നെ കോളേജിന്റെ പഴക്കമാണെങ്കിലും അതിന്റെ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ഇതൊക്കെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനെ മറ്റ് കലാലയങ്ങളിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു കാര്യമാണ്. കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്ന ചുവന്ന ചുടുകട്ടയും പിന്നെ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ. എത്ര ചൂടാണെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ അറിയാം ഭയങ്കര സുഖമാണ്. സമ്മറിലൊക്കെ ക്ലാസ് വെച്ചാലും ഒരു തരത്തിലുള്ള ചൂടും നമുക്ക് ക്ലാസ് റൂമിനകത്ത് അനുഭവപ്പെടില്ല. അത് അവിടെ പഠിച്ചവർക്ക് മാത്രമേ ആ സുഖം മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് ഉയരം കൂടിയ ജനാലകളും വാതിലുകളും അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കോളേജസിലും അങ്ങനെ ഒരു സുഖം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ തടി കൊണ്ടുണ്ടാക്കിയ ഗോണികള്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴയ തരത്തിലുള്ള ലെക്ചർ ഹാൾസ്, അതെല്ലാം അവിടുത്തെ വിശേഷപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനെ എടുത്ത് പറയുവാണെങ്കിൽ അവിടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ലൈബ്രറി ഉണ്ട്. അത് വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ലൈബ്രറീസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കും. കാരണം ഒട്ടേറെ പ്രഷ്യസ് ആയിട്ടുള്ള ബുക്സ് ഞാൻ അവിടെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒത്തിരി പഴക്കം ചെന്ന ബുക്സുകൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഒത്തിരി ഡൊണേറ്റഡ് കോപ്പീസ് ഉണ്ട്. ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറിന്റെ ഇൻസ്ക്രൈബ്ഡ് കോപ്പീസ് ഉള്ള പുസ്തകങ്ങൾ ഒത്തിരി ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒത്തിരി പോകുമായിരുന്നെങ്കിലും അവിടെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ലൈബ്രറി, പുത്തൻ ബുക്സും എല്ലാം കിട്ടുമെങ്കിലും ഇവിടുത്തെ ലൈബ്രറിക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഞാൻ കണ്ടത്, ഒത്തിരി മെയിൻറ്റെയിൻഡ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ബുക്സ്, യെല്ലോയിഷ് പേജസ്, പഴയ ആ സുഗന്ധ, അതെല്ലാം ഭയങ്കര നല്ലതായിരുന്നു. ഒത്തിരി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ആ ലൈബ്രറിയുടെ ആ ബുക്സിനെയൊക്കെ. ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അധ്യാപകരെ കിട്ടിയ ഒരു സ്ഥലം യൂണിവേഴ്സിറ്റി കോളേജാണ്. ശരിക്കും അധ്യാപകരെ എങ്ങനെ ആകണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഞാൻ ഒരു സംശയവും കൂടാതെ എനിക്ക് പറയാൻ പറ്റും. കാരണം വലിയ വലിയ പ്രൊഫസേഴ്സാണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്, ഒത്തിരി ബോർഡ്സിലൊക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. നമ്മളോട് ഇടപെടുന്ന കണ്ടു കഴിഞ്ഞാൽ അത്രയും ഹംബിളാണ്, ഡൗൺ ടു എർത്ത് ആയിട്ടാണ് ഓരോ ടീച്ചേഴ്സും അവിടെ ബിഹേവ് ചെയ്യുന്നത്. ശരിക്കും എന്നെ ഞാനാക്കി മാറ്റിയ കലാലയം എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോഴും അത് ശരിക്കും എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതിന് ശേഷമാണ്. എം എക്ക് കയറുന്നതിന് മുന്നേ ഉള്ളൊരു തീർത്ഥയായിരുന്നില്ല അവിടുന്ന് പാസ്ഔട്ടായി ഇറങ്ങുന്ന സമയത്ത്. കാരണം ആസ് എ പേഴ്സൺ എന്റെ പെർസ്പെക്ടീവ്സ്, എന്റെ കാഴ്ചപ്പാടുകൾ ഒത്തിരി മാറ്റിമറിച്ച ഒരു കലാലയമായിരുന്നു. അവിടെ അധ്യാപകർ കുട്ടികളും തമ്മിൽ ശിക്ഷണം എന്നതിനുപരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടക്കുന്ന ഒരു ഇടമായിട്ടാണ്. ടീച്ചേഴ്സും അതിനെ അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ഒപ്പീനിയൻ പറഞ്ഞാലും വളരെ വെൽക്കമിങ് ആയിട്ട് അവർ അതിനെ ഇൻവൈറ്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും അവിടുത്തെ ടീച്ചേഴ്സ് വെക്കാറില്ല. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയെ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കലി ആൻഡ് ക്രിയേറ്റീവ്ലി തിങ്ക് ചെയ്യുന്ന ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കാൻ അവിടുത്തെ ടീച്ചേഴ്സ് ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാനും എന്റെ ബാച്ച്മേറ്റ്സും ഒക്കെ ഒരുപോലെ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒത്തിരി നല്ല ഫ്രണ്ട്ഷിപ്സ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. നമുക്ക് ട്യൂട്ടറായിട്ട് ഉണ്ടായിരുന്നത് ഡോക്ടർ ടി കെ രാജേന്ദ്രൻ സാറാണ്. അവിടത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു ട്യൂട്ടർ, സെക്കൻഡ് ഇയറിൽ നമുക്ക് വേറെ ട്യൂട്ടർ വരും. പക്ഷേ നമുക്ക് രാജേന്ദ്രൻ സാർ അത്രയും പ്രിയപ്പെട്ട ഒന്നായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ യുനാനിമസ് ആയിട്ട് വന്ന ഒരു ഒപ്പീനിയനാണ് സെക്കൻഡ് ഇയറും രാജേന്ദ്രൻ സാർ തന്നെ വേണം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇയറും രാജേന്ദ്രൻ സാറിനെ തന്നെ കിട്ടി. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം സാറ് എല്ലാ ടോപ്പിക്സും ഹാൻഡിൽ ചെയ്യും, തിയറിയാണ് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ സാറ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണെങ്കിലും വേൾഡ് ലിറ്ററേച്ചേഴ്സിലാണെങ്കിലും ഒക്കെ ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. രാജേന്ദ്രൻ സാർ ട്യൂട്ടർ ആയതുകൊണ്ടാണ് ഞാൻ രാജേന്ദ്രൻ സാറിന്റെ പേര് എടുത്ത് മെൻഷൻ ചെയ്തത്. അല്ലാണ്ട് ഒത്തിരി ടീച്ചേഴ്സ് നമ്മളെ

വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ല വലിയതാണ്. അപ്പോൾ ഒരു 20 ടീച്ചേഴ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പം ഒരാൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടീച്ചർ ഒരു ദിവസം ലീവ് ആണെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ആഴ്ച ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എല്ലാ ടീച്ചേഴ്സിനും അവരുടെ എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയാസ് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അറിഞ്ഞുകൂടാത്ത ഏരിയാസ് തന്നെ ഒരു ടീച്ചർ ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ടീച്ചേഴ്സിനും ഇല്ല, അത് കേൾക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്കും ഇല്ല. അപ്പം എല്ലാ ടീച്ചേഴ്സും അവരുടെ ഇൻട്രസ്റ്റ് ഏരിയ വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ധാരാളം കഥകൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കോൺവെർസേഷണൽ രീതിയിലാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിപ്പം നമ്മുടെ ചിത്ര മാം ആണെങ്കിലും, രാജേന്ദ്രൻ സാറ്, സജന മാം, മഞ്ജു മാം, കൈകസി ടീച്ചറ് മനസ്സിലോട്ട് ഓടി വരുന്നുണ്ട്. എല്ലാ ക്ലാസ്സസും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നമുക്ക് ഫണ്ണി ആയിട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു തന്ന് ഡോക്ടർ അനു മാം, അങ്ങനെ ഒത്തിരി സീനിയർ ടീച്ചേഴ്സ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. നമ്മള് പുതിയ റിവൈസ്ഡ് MA സിലബസ് പഠിച്ച ഫസ്റ്റ് ബാച്ച് ഓഫ് കുട്ടികളായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒറിജിനൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതുവരെ പഠിച്ച എല്ലാ ടെക്സ്റ്റുകളും അവർ റിവൈസ് ചെയ്തു, അതൊന്നും ഇനി വേണ്ട എന്നുള്ള രീതിയിൽ. നോട്ട്സ് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു മേജർ റൈറ്ററിന്റെ ആണെങ്കിൽ, ഇപ്പോൾ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വർക്ക് ആണെങ്കിലും അദ്ദേഹത്തിന്റെ മൈനർ വർക്ക്സ് ആയിരിക്കും നമ്മുടെ സിലബസിൽ തരിക. അത് എല്ലാ പേപ്പറിനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാം ഫ്രഷ് ടോപ്പിക്സ് ആയിരുന്നു. ടീച്ചേഴ്സും കുട്ടികളും ഒരുപോലെ പഠിച്ച് വന്ന ഒരു സിലബസ് ആണ് നമ്മളത്. അപ്പൊ ടീച്ചേഴ്സ് അത് എപ്പോഴും നമ്മളുമായിട്ട് പറയുമായിരുന്നു, നിങ്ങളോടൊപ്പം നമ്മളും പഠിക്കുകയാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉള്ളത്. ആൻഡ് നമ്മള് പലപ്പോഴും ഈ ഒറിജിനൽ മെറ്റീരിയൽസ് ഒരു ലൈബ്രറീസിലും കിട്ടാണ്ട് ടീച്ചേഴ്സ് തന്നെ നെറ്റ്വർക്കിംഗ് വഴി ബാക്കിയുള്ള കോളേജിലെ ടീച്ചേഴ്സിനോട് ചോദിക്കുമായിരുന്നു. അതിലും കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആ ഓഥറിന് ഇമെയിൽ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ മൈനർ ആയിട്ടുള്ള, ആരും തന്നെ അധികം കേട്ടിട്ടില്ലാത്ത, എന്നാൽ അത്രമേൽ കഴമ്പുള്ള ഫിലോസഫിക്കലി ഇൻഡെപ്ത് ആയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ആ ഓഥറിനെ ഡയറക്റ്റ് ഇമെയിൽ ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ കോപ്പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാച്ചിലുള്ള ഞങ്ങൾ കുറച്ചുപേര് അതെല്ലാം കൂടി കമ്പൈൽ ചെയ്തു. നമ്മുടെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു അത് കമ്പൈൽ ചെയ്യുക എന്നുള്ളത്. അതായത് വരുന്ന കുട്ടികൾക്ക് ഇനി അത് യൂസ്ഫുൾ ആയിരിക്കണം. ഒരു പേപ്പറിന്റെ എല്ലാ വർക്ക്സും നമ്മൾ ഇതേപോലെ കിട്ടിയതും നമ്മൾ ബാക്കി കുട്ടികളിൽ നിന്നും ബാക്കി ടീച്ചേഴ്സിന്റെ സഹായത്തോടെ കളക്ട് ചെയ്തതും എല്ലാം നമ്മൾ കമ്പൈൽ ചെയ്ത് ഒരു PDF ആക്കി അത് തന്നെ നമ്മുടെ ക്ലാസ്സിൽ സർക്കുലേറ്റ് ചെയ്യും. അത് തന്നെ ഒത്തിരി പേർക്ക് ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ബാക്കി കോളേജസിൽ. അപ്പോൾ അത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്ത ആ ഒരു എഫേർട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ഇടയ്ക്ക് ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടി എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, ചേച്ചി അന്ന് നിങ്ങളൊക്കെ കൂടെ പ്രിപ്പയർ ചെയ്ത ആ സാധനം ഇപ്പോഴും ഞങ്ങൾ അത് വെച്ചാണ് പഠിക്കാറ്, ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ, എല്ലാ വർക്ക്സും ഒറ്റ ഒരു PDF നമുക്ക് കിട്ടും എന്നൊക്കെ. അത് ഞങ്ങളുടെ ക്ലാസ്സിൽ എടുത്ത ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ, വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഫ്രണ്ട്സും ആയിട്ടുള്ളത് നമ്മളെല്ലാവരും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു നമ്മൾ തമ്മിൽ. പഠിക്കുന്ന സമയത്താണെങ്കിലും ആ ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്നവര് പഠിക്കാത്തവര് അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഈക്വലി ബ്രില്യന്റ് ആണ്. നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും റീഐട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നല്ല ബാച്ചാണ്, ഇത്ര നല്ല കുട്ടികളാണ് എന്ന് ഒത്തിരി തവണ എല്ലാ ടീച്ചേഴ്സിൽ നിന്നും അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ട്യൂട്ടർ ആയിട്ടുള്ള രാജേന്ദ്രൻ സാർ ഞങ്ങളോട് വന്ന് പറയാറുണ്ട്, എന്നോട് ഒത്തിരി ടീച്ചേഴ്സ് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ നല്ല ബാച്ചാണെന്നൊക്കെ. ഞങ്ങള് പോകുന്നെങ്കിൽ തന്നെ എല്ലാവരും കൂടി ആയിരിക്കും ക്യാൻറ്റീനിൽ പോയിരിക്കും, ചായ കുടിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രീ പീരീഡ്സ് ഒക്കെ കിട്ടുന്ന സമയത്താണ് നമ്മളിങ്ങനെ ക്യാൻറ്റീനിലൊക്കെ പോയി ഇരിക്കാറ്. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഉള്ള അസൈൻമെന്റ്സ് സെമിനാർസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് ക്ലാസ്സിന്റെ പറ്റിയിട്ടൊക്കെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അവിടെ നടക്കുന്നത്. ശരിക്കും ഓരോരുത്തരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അവർ പറയും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഫിറാസത്ത് എന്ന അവന്റെ പേര്. അപ്പോൾ അവനിങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണെന്നൊക്കെ അവനിങ്ങനെ പറയും. ആ കഥയൊക്കെ കേട്ടോണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതൊക്കെ നടന്നിട്ടുണ്ട്. IFFK വരുന്ന സമയത്ത് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് മാറി മാറി ഓരോരോ തിയേറ്റേഴ്സിൽ ഇങ്ങനെ മാറി കയറുന്നതും എന്തെങ്കിലുമൊക്കെ എക്സിബിഷൻസ് വരുമ്പോൾ നമ്മൾ അവിടെ പോകും. നിയമസഭ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു എക്സിബിഷൻ നടന്ന സമയത്ത്. അപ്പം അവിടെ പറ്റി പോവും, പഠിക്കും. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെയാണ് പോണത്, എല്ലാവരും ഉണ്ടാവും. വളരെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് കുന്തി ആൻഡ് നിഷാദിൻ, മഹാശ്വേത ദേവിയുടെ ഒരു സ്റ്റോറി ആയിരുന്നു. എന്നെ ശരിക്കും കഷ്ടപ്പെടുത്തിയത് ഞാൻ ഈ സ്റ്റോറി, മഹാഭാരതത്തിന്റെ കഥ എനിക്ക് വലിയ വശമില്ല എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഇവിടെയും സബ് സ്റ്റോറീസ് കുറെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിന്റെ കറക്റ്റ് കണക്ഷനും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള ഒന്ന് രണ്ട് പേര് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോഴും ആ ചിത്രമൊക്കെ എന്റെ ഗാലറിയിൽ കിടപ്പുണ്ട്. നമ്മളെല്ലാവരും കൂടെ പഠിച്ചിട്ട് ആദ്യം തൊട്ട് ശാന്തനു ഗംഗ സ്റ്റോറി തൊട്ട് ഇങ്ങോട്ടുള്ള തലമുറകളെല്ലാം എഴുതി എഴുതി അവസാനം എല്ലാം കൂടെ ഒരു ഹയറാർക്കിക്കൽ ട്രീ പോലെ ഇങ്ങനെ എഴുതി വെച്ചതും ഒക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.
ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്, 3:30 ആകുമ്പോഴത്തേക്ക് കോളേജ് കഴിയും, അതിനുശേഷമാണ് ഈ പരിപാടികളെല്ലാം. അപ്പൊ നമ്മുടെ കൂടെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും വീട്ടിലൊക്കെ പോകും, ഹോളി ഹോസ്റ്റലിൽ പോകും. ഞങ്ങൾ കുറച്ചുപേരിങ്ങനെ ഇരുന്ന് രസമാണ്. ഒരാൾ തന്നെ രണ്ട് ഭാര്യമാരാണ്.

ഒരു കാണും, മൂന്ന് ഭാര്യമാരുള്ള ഒരു കാണും. അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചിരിക്കുക, പേര് തമ്മിൽ മാറിപ്പോവുക, അതൊക്കെ വളരെ നല്ല മൊമെന്റ്സ് ആയിരുന്നു. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് ആ സെമിനാർ എടുക്കാനായിട്ട് സാധിച്ചു. ടീച്ചറിന്റെ അടുത്ത് നിന്ന് വളരെ നല്ല കമന്റ്സ് കേൾക്കുകയും ചെയ്തു. അവരെ അക്നോളജ് ചെയ്തു ആ ഒരു മൊമെന്റിൽ. എനിക്ക് ഇതിന്റെ ബാക്ക് സ്റ്റോറി മുഴുവൻ പറഞ്ഞു തന്നത് എന്റെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് ഞാൻ അവിടെ പറയുകയുണ്ടായി. അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ബാച്ച് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റുഡിയസ് ആയിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ബാക്കി കോളേജസിലെല്ലാം ടൂറ് പോകുന്ന സമയത്തും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷെ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തില്ല. കാരണം ആ സമയത്ത് ബാക്ക് ടു ബാക്ക് എക്സാംസ് ആയിരുന്നു. കോവിഡ് ടൈമിൽ വന്ന ലാഗ് എല്ലാം യൂണിവേഴ്സിറ്റി ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്ക് ടു ബാക്ക് എക്സാംസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്താൽ നെക്സ്റ്റ് മന്തിൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പല കോളേജസിലും ആ എക്സാമിന് 3 മാസം മുന്നേക്ക് ടൂർ പോയപ്പോഴും ഞങ്ങൾ സാറിനോട് ടൂർ വേണ്ടാന്ന് പറഞ്ഞൊരു ബാച്ചായിരുന്നു. അതായത് ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം, സെമസ്റ്റർ തീർന്ന് TES4 കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പോകണമെന്നുള്ളത്. എക്സാം ആയിരുന്നു പ്രയോറിറ്റി എല്ലാവർക്കും. അത് എല്ലാ ടീച്ചേഴ്സും വന്ന് പറയാറുണ്ട് ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ബാച്ച് ആയിരുന്നു എന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഞാൻ എന്റെ പാഷനായിട്ട് എടുത്തെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ഒരു സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു. സയൻസ് എടുത്തിട്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്തു. ഇപ്പം MBBSന് ജോയിൻ ചെയ്യാനായിരുന്നു ഭയങ്കര ആഗ്രഹം. ഇപ്പോൾ ഒരു വർഷം ഞാൻ പാലയിൽ പോയി റിപ്പീറ്റ് ചെയ്തു. ബട്ട് എനിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് ഇല്ലായിരുന്നു. സോ ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് നഴ്സിംഗും ബാക്കി കോഴ്സസ് ഒന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ലിറ്ററേച്ചറാണ്. അങ്ങനെയാണ് ഞാൻ ലിറ്ററേച്ചർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ എനിക്ക് കിട്ടാത്തതിന്റെ വിഷമം എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പേരെയാണ് ഞാൻ TKM കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് BA ഇംഗ്ലീഷിന്. അപ്പൊ അവിടെ വെച്ച് ഒരു ദിവസം ക്ലാസ്സിൽ ജോസർ വില്യം ലാംഗ്ലിനെ ഒക്കെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ ഞറ്റത്ത് പോയിരുന്ന് ബെൻസിൻ റിങ് വരയ്ക്കുന്നുണ്ട്. ടീച്ചർ എന്നെ പിടിച്ചിട്ട് ചോദിച്ചു എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നത്, ക്ലാസ്സിൽ പഠിക്കും എന്താ. ഞാനിങ്ങനെ ശ്രദ്ധിക്കാണ്ട് എനിക്ക് താല്പര്യം ഇല്ലാതെ ഇരിക്കുവാണ്, വീട്ടുകാരുടെ നിർബന്ധത്തിന് ഞാനിങ്ങനെ കോളേജിൽ പോകുന്നു എന്ന് മാത്രം. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ ആ സമയത്ത് ടീച്ചർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു റിപ്പീറ്റർ ആണോ തീർത്ഥ. അപ്പം ഞാൻ പറഞ്ഞു അതെ മാം. എങ്ങനെ മനസ്സിലായി? അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ബെൻസിൻ റിങ് വരച്ച ആ വിഷമമൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി മിക്കവാറും ഒരു റിപ്പീറ്റർ ആയിരിക്കുമെന്ന്. ആൻഡ് താങ്ക്ഫുള്ളി എന്റെ ബാച്ചിൽ തന്നെ എന്നെ പോലത്തെ ബാക്കി സോൾസ് ഉണ്ടായിരുന്നു ഇതുപോലെ MBBSന് വേണ്ടി ആസ്പയർ ചെയ്തിട്ട് കിട്ടാത്ത ഒത്തിരി പേര്. അപ്പൊ ഞങ്ങളെല്ലാം കൂടി ഒരു ഗാങ് ആയി, എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവാം, ഇനിയിപ്പോ എന്തായാലും ചേർന്ന് പോയി, ഇനി പഠിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എനിക്ക്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷം കോവിഡ് വന്നു. കോവിഡ് വന്ന പിന്നെ വീട്ടിലായി. അപ്പം ശരിക്കുള്ള ലെക്ചർ ക്ലാസ്സും അങ്ങനെ ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയായി. ലിറ്ററേച്ചർ എന്താണെന്ന് ശരിക്കും അപ്പോഴും മനസ്സിലാവുന്നില്ല, ലിറ്ററേച്ചർ പാഷനേറ്റ് ആയിട്ട് പഠിക്കുന്നില്ല, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. S3 കഴിഞ്ഞപ്പോ തൊട്ടാണ് സബ്ജക്റ്റിനോടുള്ളൊരു പാഷനൊക്കെ പയ്യെ പയ്യെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മുടെ പേപ്പേഴ്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പഠിക്കും, വേൾഡ് ലിറ്ററേച്ചർ പഠിക്കും, സിനിമ പഠിക്കും, മീഡിയ സ്റ്റഡീസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോരോ സബ്ജക്ട് വരുമ്പോൾ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പയ്യെ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അത് റിയലൈസ് ചെയ്ത് മൊത്തം ആവുന്നതിന് മുന്നേ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ആ ഇമ്മച്ചർ ആയിട്ടുള്ള ഒരു തീർത്ഥയാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വന്നത്. BA വാസ് നോട്ട് മൈ ഡിസിഷൻ. പക്ഷെ MA എടുക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹത്തിന് തന്നെ ഞാൻ പോയതാണ്. BA പോലെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു നോർമൽ. എനിക്ക് എല്ലാവരും MA എടുക്കുന്നു, അതുകൊണ്ട് ഞാനും MAക്ക് പോകുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വന്നത്. പക്ഷേ ഇറ്റ് വാസ് എ ലൈഫ് ചേഞ്ചർ. കാരണം ഒന്നും അറിഞ്ഞുകൂടാത്ത എന്നെ ഇത്രയും വരെയൊക്കെ എത്തിച്ചത്, നമ്മുടെ ക്ലാസ്സിൽ MA കഴിഞ്ഞിറങ്ങുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റുഡൻസ് ക്വാളിഫൈഡ് UGC നെറ്റ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ ടീച്ചേഴ്സ് എന്ത് മാത്രം എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഒരു ക്ലാസ്

ആംഗിളിൽ എനിക്ക് നോക്കാൻ പറ്റൂ. അപ്പോ വീട്ടുകാരെ എപ്പോഴും ചോദിക്കും, ഒരു സിനിമ കണ്ടാലും അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു നമ്മൾ മലയാളത്തിൽ പറയും. അതിപ്പോ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തു നിന്ന് കിട്ടിയ ഒരു ക്വാളിറ്റി ആയിരിക്കും. എന്ത് കാര്യവും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യാൻ, ഞാൻ ഇൻഡിപെൻഡന്റ് അല്ലാത്ത ഒരാളായിരുന്നു, എന്തിനും എനിക്ക് കൂട്ട് വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ആ ഞാൻ പിന്നീട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ട്രാൻസിഷനാണ് എന്റെ ജീവിതത്തിലോട്ടെ. എന്ത് കാര്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, എല്ലാത്തിനും ഞാൻ മതി, ബാക്കിയുള്ളവരെ ഡിപെൻഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ടെന്നും ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടുന്ന ബ്യൂട്ടി കൂട്ടത്തിൽ ചെയ്താൽ കിട്ടൂലെന്നും ഒക്കെ റിയലൈസ് ചെയ്ത ഒരു ടൈമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പം പഠിച്ചിറങ്ങിയപ്പോ കിട്ടിയ ആ ഒരു വിസ്ഡം, ആ ഒരു നോളജ് ലെവലൊക്കെ വളരെ വലുതായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവിടുന്ന് തന്നെ കിട്ടിയതാണ്. ബാക്കി ഞാൻ ബിൽഡ് ചെയ്തതെല്ലാം പിന്നീടുള്ള വായനകളിൽ നിന്ന് വന്നതാണെങ്കിലും ആ ഒരു ബേസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ആ കോൺഫിഡൻസിൽ ഏത് സമയത്ത് ഏത് പാതിരാത്രി എടുത്ത് ചോദിച്ചാലും നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു കോൺഫിഡൻസ് തന്നത് ശരിക്കും യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലാസ്സസ് തന്നെയാണ്. കൂടെവിടെ എന്ന സിനിമയിലെ ആടിവാ കാറ്റ് എന്ന ജാനകി അമ്മ ആലപിച്ചിട്ടുള്ള മനോഹരമായ ഗാനം ഒത്തിരി ഇഷ്ടമാണ്.

ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണ്

0: പ്രകാശം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു.
1: കൽക്കത്തയിലാണ് കഥ നടക്കുന്നത്. ശേഖറിനെ തേടിയെത്തുന്ന പരിതോഷ് ഒരു അന്വേഷണം തുടങ്ങിവെക്കുന്നു. ശേഖറിനെ അന്വേഷിക്കുക എന്ന ഉത്തരവാദിത്വം നോവലാഖ്യാനം ചെയ്യുന്ന സുനിൽ എന്ന കഥാപാത്രത്തിൽ എത്തിച്ചേരുകയാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സുനിൽ എഴുത്തുകാരൻ്റെ ആത്മസ്പർശം കലർന്ന കഥാപാത്രമാണ്. ഒരർത്ഥത്തിൽ എഴുത്തുകാരൻ തന്നെയാണ് നോവലിൻ്റെ നായകൻ. ഒരു പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്ന സുനിലിൻ്റെ സുഹൃത്തുക്കളാണ് ശേഖർ, അവിനാശ്, സുവിമൽ, സുഖദ് എന്നിവർ. എല്ലാവരും യുവാക്കളാണ്. സമുദായം കെട്ടിപ്പൊക്കിയ അതിരുകളായ സദാചാരം, പരിശുദ്ധി, ശ്ലീലത, മാന്യത എന്നിവയൊക്കെ ചോദ്യം ചെയ്യുകയാണ് നോവൽ.
0: ശേഖർ വീട്ടിലെത്തിയിട്ടില്ല എന്ന അറിവ് സുനിലിനെ ആശങ്കയിലാക്കുന്നു. പരിതോഷിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് മടക്കി അയച്ച ശേഷം അയാൾ തന്റെ സുഹൃത്തുക്കളോട് കാണാതായ ശേഖറിനെക്കുറിച്ച് അന്വേഷിച്ചു പോകുന്നതോടെയാണ് നോവൽ ചടുലമാവുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നതിന് തങ്ങളുടേതായ രീതിയിൽ ഒരന്വേഷണം നടത്താം എന്ന തീരുമാനത്തിലാണ് കൂട്ടുകാർ. ശേഖർ വിചിത്രശീലങ്ങളുള്ള ഒരു യുവാവാണ്. അയാൾക്ക് ജോലിയുണ്ട് എങ്കിലും ഓഫീസിൽ പോകുന്നതിനും ജോലി ചെയ്യുന്നതിലും കൃത്യനിഷ്ഠയൊന്നുമില്ല. സുഹൃത്തുക്കൾക്കൊപ്പം ചുറ്റിയടിക്കുക, മദ്യശാലകൾ സന്ദർശിക്കുക, വേശ്യാഗ്രഹങ്ങളിൽ പോവുക എന്നതൊക്കെ ശേഖറിന്റെ ശീലങ്ങളിൽ ഉൾപ്പെടുന്നു. കൽക്കട്ടയിലെ തെരുവുകളിൽ അരാജകവാദികളായ ആ യുവാക്കൾ അലഞ്ഞു തിരിയാറുണ്ട്.
1: കഥാനായകനായ സുനിൽ ഗ്രാമത്തിൽ നിന്നും മാതാപിതാക്കളോട് പിണങ്ങി കൽക്കത്ത എന്ന മഹാനഗരത്തിൽ എത്തപ്പെട്ടതാണ്. ചെറിയമ്മയും ഭർത്താവും നഗരത്തിൽ അവന് അഭയം നൽകുന്നു. പെങ്ങളുടെ ഭർത്താവിന്റെ സഹായത്തോടെ അയാൾ ഒരു ജോലി കണ്ടെത്തുന്നു. നോവലിന്റെ ആഖ്യാനം നിർവഹിക്കുന്നത് സുനിൽ എന്ന കഥാപാത്രമാണ്. ശേഖറിനെ കണ്ടെത്തുക എന്നതിലുപരി തന്നെ തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നോവലാഖ്യാനത്തിൽ കഥാനായകൻ കടന്നുപോകുന്നത്. കൽക്കത്ത എന്ന മഹാനഗരത്തിന്റെ ഇരുണ്ട ഇടങ്ങളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയ ശേഖറിനെ ആ സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ മഴയുള്ള ആ ദിവസം ഒരുങ്ങുകയാണ് സുനിൽ. അയാൾ ആദ്യം അവിനാശ് എന്ന സുഹൃത്തിനോട് കാര്യം പറയുന്നു.
0: അവിനാശ് ആകട്ടെ ശേഖറിനെ കാണാനില്ല എന്ന കാര്യം ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അയാൾ വീട്ടുകാരോട് പറയാതെ എവിടെയെങ്കിലും ആഘോഷിക്കാൻ പോയി കാണും എന്നാണ് അവിനാശ് മറുപടി പറയുന്നത്. വൈകുന്നേരം ഒരു മദ്യശാലയിൽ കയറി അല്പം മദ്യപിക്കുക എന്നതിലാണ് അയാളുടെ താൽപര്യം. ഇരുവരും തെരുവിലൂടെ മഴ നനഞ്ഞ് നടന്ന് ഒരു ബാറിൽ അഭയം കണ്ടെത്തുന്നു. മദ്യപിക്കുന്നതിനിടയിൽ ഇരുവരും സ്ത്രീകളെക്കുറിച്ചും കാമുകിമാരെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്നു. എങ്കിലും സുനിൽ ശേഖറിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അയാൾക്ക് അപകടമൊന്നും സംഭവിച്ചു കാണില്ല എന്നയാൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നു. ബാറിലേക്ക് അവർ തങ്ങളുടെ മറ്റൊരു സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തുന്നു. ശേഖറിനെ കുറിച്ച് ഓർക്കുകയാണ് സുനിൽ.
2: ബർഹാംപൂരിൽ വെച്ചാണ് ശേഖറുമായി ഞാൻ പരിചയപ്പെടുന്നത്. അവന്റെ അമ്മാവന്റെ വീട്ടിൽ ഒരു കാലത്ത് അവൻ വരുമായിരുന്നു. ബർഹാംപൂരിലെ മെലിഞ്ഞുപോയ ഗംഗാനദിയുടെ തീരത്ത് ശേഖർമുത്ത് ഞാൻ ഉലാത്താൻ പോകുമായിരുന്നു. ശേഖറാണ് എന്നെ അരാജകത്വം പഠിപ്പിച്ചത്. ഒരു സന്ധ്യാസമയം തെരുവിൽ വെച്ച് അവൻ പറഞ്ഞു, ഇന്ന് രാത്രി വീട്ടിൽ പോവണ്ട, രാത്രി മുഴുവനും റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കാം, എത്രയോ പേർ അവിടെ അന്തി ഉറങ്ങുന്നു. എനിക്ക് പേടിയായി. ഞാൻ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞെങ്കിലും ശേഖർ സമ്മതിച്ചില്ല. റെയിൽപാളത്തിനടുത്ത് മൂന്ന് നാല് പേർ വട്ടമിട്ടിരുന്ന് എന്തോ കുടിക്കുന്നു. ശേഖറും ഞാനും അവരുടെ അടുത്തെത്തി. ജീവിതത്തിലെ ആദ്യത്തെ ലഹരി ഞാൻ അന്ന് കുടിച്ചു. ഞങ്ങൾക്ക് അന്ന് ഏതാണ്ട് 14 or 15 വയസ്സ് കാണും.
0: കൽക്കട്ട നഗരത്തിലെ അഴുക്കുചാലുകളിലെ ജീവിതമാണ് ഇവിടെ നോവലിസ്റ്റ് വരച്ചുകാട്ടുന്നത്. സത്യത്തിൽ അത് ഉപരിതലത്തിലെ മാന്യമായ ജീവിതത്തിന്റെ ഒരു ബദലായാണ് നോവലിൽ അവതരിപ്പിക്കുന്നത്. ഉന്നതകുലജാതരുടെ ജീവിതത്തിന് നേരെ ഒരു തരം നിഷേധത്തോടെ സഞ്ചരിക്കുന്നവരാണ് ആത്മപ്രകാശത്തിലെ കഥാപാത്രങ്ങൾ. ഗ്രാമത്തിൽ നിന്ന് കൽക്കട്ട എന്ന മഹാനഗരത്തിലേക്ക് ഓടിവന്ന സുനിൽ പഠിച്ച

0: എന്താണെന്ന് ചോദിച്ചാൽ, ട്യൂബ് വെല്ലിനടുത്ത് ബ്ലാഡറിൽ വാറ്റുചാരായം വിൽക്കുന്നിടത്ത് ചെന്നാൽ ഹൗറ പാലത്തിന് താഴെ നപുംസക നൃത്തം കാണാൻ കഴിയുമെന്ന് പഠിച്ചു. വേശ്യാലയങ്ങളിലേക്കുള്ള വഴികൾ അയാൾ കണ്ടെത്തി. കൂട്ടുകാർക്കൊപ്പം ചീട്ട് കളിക്കാനും സല്ലപിക്കാനും പഠിച്ചു.
1: ബോധധാരാ സമ്പ്രദായത്തിന്റെ ആഖ്യാന രീതിയാണ് ആത്മപ്രകാശത്തിൽ സുനിൽ ഗംഗോപാധ്യായ സ്വീകരിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരത്തിലൂടെയും ചിന്തയിലൂടെയും നോവലിൽ നടക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്ന രീതി. യൂറോപ്യൻ സാഹിത്യത്തിൽ വെർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ്, ഫ്രാൻസ് കാഫ്ക എന്നിവരൊക്കെ വികസിപ്പിച്ചെടുത്ത ഈ ആഖ്യാന തന്ത്രം വായനക്കാരന് താൻ തന്നെയാണ് നോവലിലെ കഥാപാത്രം എന്ന ചിന്ത ഉണർത്തുന്നു. നോവലിലെ കേന്ദ്ര പ്രമേയം കാണാതായ ശേഖറിനെ അന്വേഷിച്ചുള്ള സുഹൃത്തുക്കളുടെ യാത്രയാണെങ്കിലും അർത്ഥശൂന്യമായ തങ്ങളുടെ ജീവിതത്തിന്റെ അസ്തിത്വത്തെ തിരയുകയാണ് സുനിലും സംഘവും. വിചിത്രമായ പ്രഹേളികയാണ് നോവലിൽ ശേഖറിന്റെ തിരോധാനം.
2: ഞാൻ ശേഖറിന്റെ മുറിയിൽ കയറിയിരുന്നു. പരിതോഷ് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞിരുന്നു. തപതി ബി എ പരീക്ഷ എഴുതി ഫലമറിയാനായി കാത്തിരിക്കുന്നു. ശേഖറിന്റെ മുറിയിലെ ക്ലോക്ക് ഓടുന്നില്ല. മൂന്ന് കത്തുകൾ മേശപ്പുറത്ത്. ആരും അത് തുറന്ന് വായിച്ചിട്ടില്ല. ഒരു പുസ്തകം വായിച്ച് പകുതി മടക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്ത് കാണുമോ എന്ന ചിന്ത വന്നു. ഏയ്, അതിന് യാതൊരു സാധ്യതയുമില്ല. ചുരുങ്ങിയ പക്ഷം എന്നെക്കാളും അവിനാശിനേക്കാളും കൂടുതൽ കാലം ശേഖർ ജീവിച്ചിരിക്കുമെന്ന് തോന്നും. കാരണം അവന് ജീവിക്കാനുള്ള കൊതി അത്രമാത്രമുണ്ട്. പരിതോഷ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത്.
0: ശേഖറിനെ കണ്ടെത്തുവാനുള്ള നോവലിലെ യുവാക്കളുടെ ശ്രമം അരാജകത്വം നിറഞ്ഞ അവരുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. കൽക്കത്ത തെരുവുകളിലൂടെ മദ്യത്തിൽ ആറാടി കൂട്ടുകാരനെ തെരഞ്ഞു നടക്കുന്ന അവർ, തങ്ങൾ സ്ഥിരം ചീട്ടുകളിക്കാനും മദ്യപ്പിക്കാനും ഒത്തുകൂടുന്ന ബാരൻ ചേട്ടൻ എന്ന ദുർമാർഗിയായ മനുഷ്യന്റെ മുറിയിൽ ശേഖർ കാണുമെന്ന് വിശ്വസിക്കുന്നു. അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ബാരൻ ചേട്ടന്റെ ലോഡ്ജ് മുറിയിൽ എത്തുന്നു. സംഘത്തിലിപ്പോൾ സുനിൽ, അവിനാശ്, സുവിമൽ, നൂറുൾ എന്നിങ്ങനെ നാലു പേരുണ്ട്. ശേഖറിനെ അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിലും അവർ അവിടെ ചീട്ടുകളിയിലും മദ്യപാനത്തിലും മുഴുകുന്നു. പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ട് വലിയ സംഘടനത്തിലേക്ക്, പരസ്പരം ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു. ബാരൻ ചേട്ടന്റെ മുറിയിൽ ഉണ്ടായിരുന്നവരും ശേഖറിനെ അന്വേഷിച്ചെത്തിയവരും തമ്മിലാണ് അടി. മുറിവേറ്റ് പരിക്ഷീണരായ സംഘം പുറത്തുകടന്ന് വീണ്ടും യാത്ര തുടരുന്നു.
1: ആഫീസിലും പുറത്തും കൂട്ടുകാരുമായി സല്ലപിച്ച് ചുറ്റിത്തിരിയുമ്പോഴും ആത്മപ്രകാശം എന്ന നോവലിലെ ആഖ്യാതാവായ സുനിൽ എന്ന കേന്ദ്ര കഥാപാത്രം ഏകാകിയാണ്. ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് എന്ന വിധമാണ് അയാളുടെ യാത്ര. പ്രണയത്തിൽ ആഴ്ന്നു പോവാൻ അയാൾ ശ്രമിക്കുന്നു. യുവതികളുടെ സ്നേഹവും സൗന്ദര്യവും അയാളെ ആകർഷിക്കുന്നു. കിഴക്കൻ ബംഗാളിൽ നിന്ന് കൽക്കത്തയിലെത്തിയ അയാൾ ബാല്യകാലം ഓർക്കാറുണ്ട്.
0: ഏകദേശം 30 വയസ്സ് പ്രായമുള്ള സുനിൽ എന്ന കഥാപാത്രം ലക്ഷ്യബോധമില്ലാതെ ചുറ്റിത്തിരിയുമ്പോഴും അയാൾക്കൊരു ജോലിയുണ്ട്. ഏട്ടത്തിയുടെ ഭർത്താവ് വാങ്ങിക്കൊടുത്ത ജോലിയായതിനാൽ ഒരഭിമാനക്കുറവ് അയാളുടെ സ്വത്വത്തെ ബാധിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട മൂന്ന് യുവതികളുണ്ട്: ഗായത്രിയും മനീഷയും യമുനയും. ഇതിൽ യമുനയോടാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല.
1: ശേഖർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ കാണുന്ന വ്യക്തിയാണ്. അരാജകത്വം നിറഞ്ഞതാണ് അയാളുടെ ശീലങ്ങൾ. ബാരിൻ ചേഷ്ടൻ ലോഡ്ജിൽ കണ്ട ഏതോ പരിചയക്കാരൻ സംഘട്ടനത്തിനിടയിൽ താൻ ഒരു വേശ്യാഗ്രഹത്തിൽ ശേഖറിനെ പോലെ ഒരാളെ കണ്ട കാര്യം പറഞ്ഞത് സുനിൽ ഓർത്തെടുത്തു. അവർ കൽക്കത്ത തെരുവിലൂടെ രാത്രിയിൽ പെയ്യുന്ന മഴ വകവയ്ക്കാതെ ശേഖർ സ്ഥിരമായി പോകുന്ന വേശ്യാലയത്തിലേക്ക് നടന്നു. അവിടെ അവർ ശേഖറിനെ കണ്ടെത്തുന്നു.
2: ബനിയൻ മാത്രമിട്ട് ദോത്തി ലുങ്കി പോലെ ചുറ്റി കട്ടിലിൽ കാല് തൂക്കിയിട്ടിരിക്കുകയാണ് ശേഖർ. ഇന്നലെ മുതൽ ഇവിടെ തന്നെയായിരുന്നു എന്ന് കണ്ടാൽ തോന്നും. കണ്ണാടിക്ക് മുന്നിൽ വീണ നിൽക്കുന്നു, ഈ ഗൃഹത്തിന്റെ നായിക. ഒരു മൂലയിൽ മറ്റൊരു സ്ത്രീയും ചിന്താമണി ബാബുവും. ഞാൻ കർട്ടൻ നീക്കി ഉള്ളിൽ കയറി. ആദ്യം ലൈംഗിക തൊഴിലാളിയായ വീണയാണ് എന്നെ കണ്ടത്. ശേഖർ കഴുത്ത് തിരിച്ച് ചോദിച്ചു, നിങ്ങളെല്ലാവരും വന്നോ? ഞങ്ങൾക്കെല്ലാവർക്കും ദേഷ്യം വന്നു. നിന്റെ അമ്മയും അനുജനും പറഞ്ഞിട്ട് തിരക്ക് വന്നതാടാ, ഞാൻ പറഞ്ഞു. നീ അതോർത്ത് വിഷമിക്കണ്ട, എന്റെ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ വീട്ടിൽ നിന്നും അവധിയെടുത്ത് വന്നിരിക്കുകയാണ്. ഒരു മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്തരീക്ഷമൊന്ന് മാറട്ടെ, ശേഖർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
0: വേശ്യാഗൃഹത്തിലെത്തുന്ന കൂട്ടുകാർ പല കാര്യങ്ങളും സംസാരിച്ച് നേരം കളയുന്നു. ചപലമായ വാക്കുകളും പലതരം ആസക്തികളുടെ വർത്തമാനങ്ങളും ചിതറുന്നു. ആത്മപ്രകാശത്തിലെ യുവാക്കൾ ഒരേ സമയം വിരക്തിയും മോഹങ്ങളും പേറുന്നവരാണെന്ന് നമുക്ക് കാണാം. നോവലിന്റെ ശീർഷകം സൂചിപ്പിക്കുന്നതുപോലെ കഥാനായകനായ സുനിൽ തന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് നോവലിൽ വിവരിക്കുന്നത്. താൻ മാത്രമല്ല, തന്റെ കൂട്ടുകാരും അകപ്പെട്ടിരിക്കുന്ന അസ്തിത്വത്തിന്റെ പ്രതിസന്ധികളുടെ ഭിന്നമുഖങ്ങൾ അയാൾ പ്രകാശിപ്പിക്കുന്നു. രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതോടെ പാശ്ചാത്യ ലോകത്തെ എഴുത്തുകാരെ ഗ്രസിച്ച ശൂന്യതാവാദം ഇന്ത്യയിലെ എഴുത്തുകാരുടെ ചിന്താമണ്ഡലത്തെയും സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആധുനികതയുടെ ഈ സർഗവിസ്ഫോടനം കേരളത്തിലും എത്തപ്പെട്ടു. മലയാളത്തിൽ എം മുകുന്ദൻ, ഒ വി വിജയൻ, കാക്കനാടൻ ഇവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ തലമുറ ശൂന്യതാബോധം പേറുന്ന നായകന്മാരെ സൃഷ്ടിച്ചു. ഈ പടിഞ്ഞാറൻ ആശയത്തിന്റെ സ്വാധീനം സുനിൽ ഗംഗോപാധ്യായയിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ബംഗാളി മധ്യവർഗത്തിന്റെ പുരാതന ചിന്താധാരയ്ക്ക് സമൂലമായ ആഘാതം നൽകാൻ തന്റെ ആദ്യ കൃതിയായ ആത്മപ്രകാശത്തിലൂടെ എഴുത്തുകാരന് കഴിഞ്ഞു.
2: അതിനുശേഷം ഒരു ദിവസം പരിഭവം നിറഞ്ഞ മുഖവുമായി പരിതോഷ് വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ പത്രം വായിച്ചിട്ടില്ലായിരുന്നു. ഞാൻ മൂന്നാമത്തെ കപ്പ് ചായ കുടിക്കാൻ തുടങ്ങുകയായിരുന്നു. പരിതോഷ് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ശേഖർ ഇന്നലെ രാത്രി വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഇന്നലെ ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. നിങ്ങളുടെ ടെലിഫോൺ ഡെഡാണോ? അതെ. എന്താ കാര്യം? ഏട്ടൻ പുതിയൊരു ഭ്രാന്ത് തുടങ്ങിയിരിക്കുകയാണ്. 7 ദിവസം പട്ടിണി കിടന്ന് പ്രാണായാമം ചെയ്താൽ അലൗകികമായ അനുഭവങ്ങൾ നേടാം എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുകയാണ്. 3 ദിവസമായി തുടങ്ങിയിട്ട്, ആഹാരം കഴിച്ചിട്ട്. ഇന്നലെ രാത്രി ബോധം കെട്ട് വീണു. എന്തൊരു ദുരിതം! അമ്മ നിങ്ങളെ വിവരമറിയിക്കാൻ പറഞ്ഞു. 3 ദിവസം ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് ജീവിക്കുക? അതാണ് പറയുന്നത്, വെറും പിരിവട്ടാണെന്നേ. നിങ്ങൾ പോയി പറഞ്ഞാൽ ഒരുപക്ഷേ വല്ലതും കഴിക്കുമെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. ഡോക്ടറെയാണ് വിളിക്കേണ്ടത്, ഞാനെന്ത് ചെയ്യാനാണ്? വിശന്നാൽ ആരും ഭക്ഷണം കഴിക്കും. മുന്നിൽ ഒരു ഗ്ലാസ് സർബത്തും മധുരപലഹാരങ്ങളും വെച്ചുകൊടുക്ക്, പൊടുന്നനെ എടുത്ത് കഴിച്ചുകൊള്ളും. നിങ്ങൾ വരുന്നില്ലേ? പരിതോഷ് വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു. ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ടെലിഫോൺ ചെയ്ത് ഞാൻ വിവരം അന്വേഷിക്കാം. അപ്പോഴും ഒന്നും കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം വരാം. പേടിക്കാനൊന്നുമില്ലെന്ന് അമ്മയോട് പറയണം, എല്ലാം നേരെയാകും.
0: ആത്മപ്രകാശം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പത്രപ്രവർത്തകനായ സുനിൽ എന്ന യുവാവിന്റെ ജീവിതത്തിലൂടെയും അയാളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിലൂടെയും സഞ്ചരിക്കുന്ന ഈ കൃതി ആധുനികതയുടെ ദർശനം മുന്നോട്ട് വയ്ക്കുന്നു. കൽക്കട്ടയിലെ ഇരുണ്ട രാത്രികളിലും തെരുവുകളിലുമാണ് സുനിൽ ജീവിതത്തിന്റെ അർത്ഥം തിരയുന്നത്. വ്യവസ്ഥാപിതമായ ജീവിതത്തിന് എതിരാണ് അയാൾ. തന്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും ധീരൻ ശേഖരാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. ജീവിതം ഒരു പരീക്ഷണം പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശേഖറിന്റെ തിരോധാനത്തിന്റെ അന്വേഷണത്തിൽ തുടങ്ങുന്ന നോവൽ അയാളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നത്തിലാണ് അവസാനിക്കുന്നത്. ധാർമ്മികതയ്ക്ക് യാതൊരു മൂല്യവും നൽകാത്ത ഈ നോവൽ അരാജകത്വത്തെയും ശൂന്യതാവാദത്തെയും ആഘോഷിക്കുന്നു എന്ന അഭിപ്രായം നിരൂപകർക്കിടയിൽ ശക്തമാണ്. പടിഞ്ഞാറൻ അസ്തിത്വവാദ ദർശനങ്ങളെയാണ്

0: നോവൽ ഉയർത്തിപ്പിടിക്കുന്നത്.
1: പ്രശസ്തനായ ബംഗാളി എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യായയുടെ ആദ്യ നോവലാണ് ആത്മപ്രകാശം. ഒരു കവിയായിട്ടാണ് ബംഗാളി സാഹിത്യരംഗത്ത് സുനിൽ ഗംഗോപാധ്യായയുടെ രംഗപ്രവേശം. ഏകദേശം 200-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ എഴുത്തുകാരൻ ബംഗാളിൽ മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ വായിക്കപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ പലതും സിനിമയായിട്ടുണ്ട്. 2007 പുറത്തിറങ്ങിയ പ്രശസ്ത സംവിധായകൻ ശ്യാമപ്രസാദ് അണിയിച്ചൊരുക്കിയ ഒരേ കടൽ എന്ന സിനിമ സുനിൽ ഗംഗോപാധ്യായയുടെ ഹിരാക് ദീപ്തി എന്ന നോവലിനെ അടിസ്ഥാനമാക്കി നിർവഹിച്ചതാണ്.
0: വളരെ സജീവമായ ഒരെഴുത്ത് ജീവിതമായിരുന്നു സുനിൽ ഗംഗോപാധ്യായയുടേത്. കവിയായി തുടങ്ങിയ ശേഷം നോവലിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ഖ്യാതി നേടിയത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രമേയങ്ങളിലൊന്നായിരുന്നു. ആത്മപ്രകാശത്തിലും വ്യക്തിത്വമുള്ള നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടുമുട്ടാം. നോവലിലെ പ്രധാന കഥാപാത്രമായ സുനിൽ പ്രണയിക്കുന്ന യമുന അത്തരമൊരു കഥാപാത്രമാണ്. എന്നാൽ യമുന അയാളെ ഒരു സഹോദരനായി മാത്രമാണ് കാണുന്നത്. കഥാന്ത്യത്തിൽ അവൾ തനിക്ക് പ്രിയപ്പെട്ട തപൻ എന്ന യുവാവിനെയാണ് വിവാഹം കഴിക്കുന്നത്.
1: കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, സരസ്വതി സമ്മാൻ എന്നിവ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സുനിൽ ഗംഗോപാധ്യായെ തേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നോവലുകൾക്കു പുറമെ കവിതാ സമാഹാരങ്ങൾ, യാത്രാ വിവരണങ്ങൾ, ബാലസാഹിത്യകൃതികൾ, ലേഖനങ്ങൾ, ചെറുകഥകൾ തുടങ്ങിയ വിവിധ സാഹിത്യ വിഭാഗങ്ങളിലായി അദ്ദേഹം 200-ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആത്മപ്രകാശം എന്ന നോവലിനു പുറമെ നിഖിലേഷ് ആൻഡ് നീര എന്ന കവിതാ സമാഹാരവും ആദ്യകാലത്ത് പ്രശസ്തി നേടിയ കൃതികളാണ്.
0: ആത്മപ്രകാശം എന്ന നോവലിനു പുറമെ അർജുൻ, പ്രതിദ്വന്ദി, ആരണ്യർ ദിൻ രാത്രി, ഷെയി ഷൊമോയ്, പ്രഥം ആലോ, പൂർവോ പശ്ചിം, മഹേർ മനുഷ്, മഹാപൃഥ്വി, ധൂലോ ബാസൻ തുടങ്ങി നിരവധി കൃതികളുടെ രചയിതാവാണ് സുനിൽ ഗംഗോപാധ്യായ. ബംഗാളി സാഹിത്യത്തിലെ നിരവധി കൃതികൾ മൊഴിമാറ്റത്തിലൂടെ മലയാളത്തിലുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷയിലൂടെ കടന്നെത്തിയ സാഹിത്യം ബംഗാളി സാഹിത്യമായിരിക്കാം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആദാൻ പ്രധാൻ പദ്ധതിയിലൂടെ 1993 മലയാളത്തിലെത്തിയ ഈ കൃതി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ജി വിക്രമൻ നായരാണ്.
1: പരമ്പരാഗത നോവൽ സങ്കല്പങ്ങളെ ധിക്കരിക്കുന്ന ഒരു നോവലാണ് ആത്മപ്രകാശം. ഈ നോവലിന് കൃത്യമായ ഒരു കഥാഘടനയില്ല. സംഭവങ്ങളുടെ തുടർച്ചയല്ല ആഖ്യാനത്തിന്റെ രീതി. കഥാപാത്രങ്ങളുടെ ആത്മാവിഷ്കരണത്തിനാണ് എഴുത്തുകാരൻ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. 2 ലോകമഹായുദ്ധത്തിന് ശേഷം കൽക്കത്തയിലെ ഇടത്തരക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വേദനയും നിരാശയും അനുഭവപ്പെട്ടു. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യർ പ്രതീക്ഷാരഹിതമായ ഭാവിയെ മുന്നിൽ കണ്ടു. ഈ ഒരു തകർച്ചയുടെ പ്രതിഫലനം ആത്മപ്രകാശത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് നിരൂപക മതം. പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഈ നോവൽ ബംഗാളി സാഹിത്യത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് കുതറാൻ ശ്രമിക്കുന്ന യുവാക്കളുടെ ശബ്ദമായ ആത്മപ്രകാശത്തിന് ഭാരതീയ ക്ലാസിക് നോവലുകളുടെ ഇടയിൽ സ്ഥാനമുണ്ടെന്നതിൽ സംശയമില്ല.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

ആദ്യ ഗാനം 916 എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ പാടിയതാണ്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീത സംവിധാനം M.J. ചന്ദ്രൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: ചിത്രം അനിയത്തിപ്രാവ്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീത സംവിധാനം ഔസേപ്പച്ചൻ, ഗായകർ എം ജി ശ്രീകുമാറും അരുന്ധതിയും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഒരു ഗാനം കൂടി. രാജലക്ഷ്മി പാടിയതാണ് ചിത്രം ഡെസ്റ്റിനി. വരികൾ എഴുതിയത് സുകു മരതത്തൂർ. ഈണം നൽകിയത് DK ആനന്ദ്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. തിരിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പിലേക്ക്. സമ്മർ ബുക്ക് എക്സിബിഷൻ തുടങ്ങി. തിരുവനന്തപുരം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000 വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും.

0: വാലിയുടെ രചനയ്ക്ക് ഇളയരാജയുടെ ഈണം ദേവർമകൻ എന്ന ചിത്രത്തിൽ എസ് ജാനകിയും കമൽഹാസനും പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് തിരയിപ്പുകൾ തുടർന്ന് കേൾക്കാം. 4 മണിക്ക് സമയം 3 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: ഒരു കലാകാരനായിരിക്കുക എന്ന് പറയുന്നത് സാറിനെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു രോഗികളോട് സഹാനുഭൂതിയോടെ ഇടപെടാനും?
4: ഒരു നല്ല കലാകാരന് മാത്രമേ ഒരു നല്ല ഡോക്ടറാകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഡോക്ടർ എന്ന് അല്ലെങ്കിൽ വൈദ്യം എന്ന് പറഞ്ഞ ജോലി ഒരു കലയാണ്. അതുകൊണ്ടാണ് മെഡിസിൻ ഈസ് ആൻ ആർട്ട്. വൈദ്യത്തിനെ ഒരു കല പോലെ ചെയ്തിരുന്ന വലിയ വലിയ ഭിഷഗ്വരന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. എനിക്ക് ഭാഗ്യം കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കാനാണ്. അവിടുത്തെ CBC വാരർ സാറ്, PK വാരർ സാറ്, ഇവരുടെയൊക്കെ ക്ലിനിക്കൽ സ്കില്ലെന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അതിനുശേഷം അത് അവരുടെയൊക്കെ ശിഷ്യനായിട്ടുള്ള ഗണപതി റാവു സാറ്, സാറായിരുന്നു എൻ്റെ മെഡിസിൻ പ്രൊഫസർ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നമ്മൾ റൗണ്ട്സിനൊക്കെ പോയി നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡയഗ്നോസിസിലേക്ക് വരുന്ന ആ ഒരു കലയുണ്ടല്ലോ. നല്ലൊരു സർജറി ചെയ്യുന്നത് ഒരു കലയാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ, ഇപ്പോൾ ഒരു സ്റ്റേജ് 3 ക്യാൻസർ, ഇത് ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് ആരെയും പഠിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം വിരൽ തുപ്പിലുണ്ട്. പക്ഷെ ഇത് 4 ഡോക്ടർമാർ ചെയ്താൽ 4 തരത്തിലിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർ കൊടുക്കുന്ന കീമോതെറാപ്പി ഒരേ കീമോതെറാപ്പിയാണ്, റേഡിയേഷൻ ഒരേ കീമോതെറാപ്പിയാണ്. ഒരു പക്ഷേ ഒരു ഡോക്ടറുടെ അടുത്തായിരിക്കും 10 പേര്, മറ്റൊരാൾ 2 പേരുണ്ടാവുള്ളൂ, ഒരാളുടെ അടുത്ത് ഒരാളേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? മരുന്നിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ അത് അവരെങ്ങനെ അത് ആ രോഗിയിലേക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ കല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന വൈദ്യം എന്ന് പറയുന്ന കല നന്നായി ചെയ്യുന്ന കലാകാരനാണ് വൈദ്യൻ എന്നാണ്.
3: സാറ് പറഞ്ഞു കുടുംബത്തിലെ കലാപാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു, അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. സഹോദരങ്ങളുമായിട്ട് ഇപ്പം ചേച്ചിയുടെ കൂടെയാണെങ്കിലും അവരുടെ മക്കളുടെ കൂടെയാണെങ്കിലും ഒക്കെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടക്കുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ആനുകൂല്യങ്ങളും ഉണ്ട്, വെല്ലുവിളികളും ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
4: വെല്ലുവിളികൾ ഏറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവണാസുരോധം കഥയിൽ എൻ്റെയും എൻ്റെ സഹോദരി ജയന്തിയുടെയും കുശലവന്മാർ, എൻ്റെ രണ്ടാമത്തെ സഹോദരി ജയശ്രീ ചേച്ചിയുടെ സീത, ഗോപിച്ചേട്ടൻ്റെ ജയശ്രീ ചേച്ചിയുടെ ഭർത്താവ് ഞങ്ങളുടെ ചേട്ടൻ, ചേട്ടൻ്റെ ഹനുമാൻ, അച്ഛൻ്റെ ശ്രീരാമൻ, ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ അച്ഛനാണല്ലോ, ഗോപിച്ചേട്ടനാണല്ലോ, ജയചേച്ചിയാണല്ലോ, ഇതൊന്നും അവിടെ നടക്കില്ല. അവർ വളരെ സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. അവിടെ ആ ഒരു തലത്തിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോയാൽ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി എന്നെ പറയും നന്നായില്ല എന്ന് പറയും. പിന്നെ ഒരിക്കലും ഞാൻ ഇത്രയും കാലമായിട്ട്, എൻ്റെ അരങ്ങേറ്റം നടന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും എൻ്റെ അച്ഛനോ ഗുരുനാഥനും ഗോചേട്ടനോ സഹോദരിമാരോ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഗംഭീരമായി മോനെ അസലൈൻ, ഇതിനപ്പുറത്തൊന്നുമില്ല, ഇങ്ങനെ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. കാര്യം അവർ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എന്താണോ കുറവ്, ആ കുറവ് പറഞ്ഞു തന്ന് അതിനപ്പുറത്തേക്ക് എന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളോരോ ഈ റിയാലിറ്റി ഷോകളൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ അതിനപ്പുറത്തേക്ക് വളരാതിരിക്കും. തിരിച്ചുകൊണ്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പിന്തിരിഞ്ഞ് നടന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഗുരുനാഥൻ ഗോപിച്ചേട്ടൻ്റെ കുചേലനും എൻ്റെ കൃഷ്ണനുമായിട്ട്, ഈ അടുത്ത കാലത്ത്, അധികം കാലമൊന്നും ആയിട്ടില്ല, ഒരു കുചേലോടത്തം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. കഥകളി കഴിഞ്ഞ് എറണാകുളത്തുനിന്ന് ഇരിഞ്ഞാലും

0: കൂടെ എന്റെ വീട്ടിലെത്തുന്ന വരെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാ മതി എന്നായി. രാത്രി വരെ ചേട്ടനൊരു ചീത്ത പറയായിരുന്നു. കാരണം ഞാൻ ചെയ്തതിലുള്ള പാകപ്പുക അത് കഴിഞ്ഞിട്ട് ചെയ്ത കുചലോടത്തം കാണാനായിട്ട് കഷ്ടകാലത്തിന് ചേട്ടൻ മുമ്പിൽ തന്നെ വന്നിരുന്നു. അന്ന് എനിക്ക് വാശിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്താ പുറത്തിറങ്ങിപ്പോ ഇന്ന് ഗംഭീരായി എന്ന് പറയുന്നു. ഇല്ല ആ നന്നായി ഇത്രേ ഉള്ളൂ അവിടെ.
1: സാർ പറഞ്ഞു കലാനിലയം ഗോപി അളിയനാണ് കഥകളിയുടെ ഗുരുവായിട്ട് ഇപ്പോ ഉള്ളത്. അതുപോലെ ഒരുപാട് ഗുരുക്കന്മാർ അച്ഛൻ പഠിപ്പിച്ച എല്ലാ ആൾക്കാരെയും സ്മരിക്കുമ്പോൾ ഗുരുനാഥന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മനോധർമ്മം അല്ലെങ്കിൽ ഒരു പാഠം എന്ന് പറഞ്ഞാൽ എന്നും നമ്മളെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും?
0: പ്രധാനമായിട്ട് അതിൽ ചിലതൊക്കെ ഞാൻ മുമ്പ് പരാമർശിച്ചു പോയി. ഒന്ന്, കൊരമ്പ സുബ്രഹ്മണ്യ നമ്പൂതിരി, അദ്ദേഹം വളരെ ഒരു സാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഫീസ് വാങ്ങിക്കാത്ത ഒരു മാസ്റ്റർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ആരോടും ഫീസ് ചോദിക്കാറില്ലായിരുന്നു, സമയം പറയില്ലായിരുന്നു, രാവിലെ മുതൽ രാത്രി വരെ. അദ്ദേഹത്തിന് പക്ഷെ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ വീട്ടിൽ വന്ന് കൈ പിടിച്ച് പഠിപ്പിച്ചിട്ട് അന്ന് സംഗീത അക്കാദമി ഫെസ്റ്റിവലിലൊക്കെ എനിക്ക് ഒന്നാം സ്ഥാനം. അപ്പൊ അദ്ദേഹം പറഞ്ഞാ നിന്റെ കൈകൊണ്ട്, മൃദംഗം വായിക്കുന്ന കൈകൊണ്ട് പേന പിടിക്കണം കുട്ട, എന്നെ കുട്ടാന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ അതുപോലെ രണ്ടാമത് മൃദംഗം പഠിപ്പിച്ച രാധാകൃഷ്ണൻ മാഷ്. മാഷ് പോസ്റ്റ് മാഷായിരുന്നു. മണിയൂർ മാഷ്ടറെ ശിഷ്യനാണ്, പാലക്കാട് രഘുമാഷ്ടറെ ശിഷ്യനാണ്. മാഷ് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മാഷ്. മാഷ ഒരിക്കലും എൻ്റെ അടുത്ത് വിദ്യാഭ്യാസത്തിന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മാഷ തന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത്, ഒരിക്കൽ ഞാനൊരു കച്ചേരിക്ക് മൃദംഗം വായിച്ച് തിരിച്ച് മാഷയുടെ അടുത്ത് ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആരാ പാടിയ ആരാ വായാലും വായിച്ച്. അത് കഴിഞ്ഞ് ചോദിച്ചു എന്ത് കിട്ടി എന്ന് ചോദിച്ചു. ഞാൻ നിന്ന് പരുങ്ങാൻ തുടങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടറായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ അത്രമാത്രം ശകാരിച്ചു അദ്ദേഹം. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിനാ ഇദ്ദേഹം ശകാരിക്കുന്നത്, ഇദ്ദേഹത്തിന് ഞാൻ ഈ പൈസ കൊണ്ടു കൊടുക്കുന്നില്ല, പിന്നെ എനിക്കാണെങ്കിൽ ഈ പൈസ വേണ്ട. അന്ന് ഭക്ഷണം വരെ എനിക്ക് തരാത്ത രീതിയിൽ അങ്ങനെ അന്ന് ഞാൻ അവിടെ കിടക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം എന്നോട് രാവിലെ പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ തന്ന വിദ്യയുടെ വിലയാണ് നീ കൊണ്ട് കളഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ മാഷി പറയണത് പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മള് 1500 രൂപയ്ക്ക് പടക്കം വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഉത്സവങ്ങളില് ലക്ഷക്കണക്കിന് രൂപയുടെ കരിമരുന്ന് പ്രയോഗം നടത്തും, ആനകളെ കൊണ്ടുവരും. ഒരു കഥകളി വെക്കുകയോ ഒരു കച്ചേരി വെക്കുകയോ ചെയ്താൽ അവിടെ കമ്മിറ്റിയുടെ സാമ്പത്തിക ദുരവസ്ഥ പറഞ്ഞ് കലാകാരനെ കരയിപ്പിച്ചു വിടുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ജന്മം തന്നെ കലയ്ക്ക് വേണ്ടി കൊടുത്ത് അധ്വാനിച്ചു വരുന്ന അവൻ്റെ കയ്യിലുള്ള കലയുടെ മൂല്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അവരും കലാകാരനും 2500 രൂപ കൊടുത്താൽ എനിക്ക് 3000 രൂപ വേണമെന്ന് പറയുന്നവരല്ല, പക്ഷെ അത് അന്തസ്സായി കൊടുക്കണം. ഇപ്പം ഈ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് എന്നെ സ്പർശിച്ച മാഷി പറഞ്ഞു തന്ന വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ അച്ഛനാണ് എൻ്റെ എല്ലാം. ജീവിതം ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ നിരവധി പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്, അത് മുഴുവനും നമുക്ക് പറയാനില്ല, സമയമില്ല. അനവധി നിരവധി കാര്യങ്ങളുണ്ട്, ഒക്കെ അച്ഛൻ പഴഞ്ചൊല്ല് രൂപത്തിലാണ് പറയുക. അച്ഛന് ആരും ഇല്ലായിരുന്നതുകൊണ്ട് ഏതോ ഒരു അമ്മാവനാണ് കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്ത്, അവിടെ നിന്ന് ശാരീരിക ബുദ്ധിമുട്ട് വയ്യാതെ ഉണ്ടായവരെ കലാമണ്ഡലത്തിലേക്ക് പോയി. അപ്പൊ അവിടെ അച്ഛൻ ആരും ഇല്ല, ഓരോ കുട്ടികളെ ഓരോ സംഘാടകരുടെ വീട്ടിൽ താമസിപ്പിച്ച പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് ഹോസ്റ്റലൊന്നുമില്ല. പനമ്പള്ളി രാഘവ മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗോവിന്ദമേനോന്റെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഓൾറെഡി 8 മക്കളാണ്, 8-9 മക്കളുണ്ട്. അടുത്ത മകനായിട്ടാണ് അച്ഛനെ അവിടെ കൊണ്ട് വളർത്തുന്നത് ആ മക്കളുടെ ഇടയിൽ. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് കെ കെ തമ്പാൻ, പുതു അച്യുത മേനോൻ, നമ്മുടെ ചന്ദ്രികാസൂട്ടിന്റെ കേശവ വൈദ്യർ, ഇങ്ങനെ വളരെ അന്തസ്സും വിദ്യാഭ്യാസമുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ അവരുടെ മകനായിട്ടായിരുന്നു അവരച്ഛനെ കൊണ്ടുനടന്നിരുന്നത്. അപ്പൊ ഇവര് പറയണതും കേൾക്കണതും മുഴുവനും അച്ഛന് പാഠമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാസ്തവത്തിൽ അച്ഛന് ബന്ധുക്കളില്ലാത്തത് എനിക്ക് ഉപകാരമായിരുന്നു. ഇവര് പറഞ്ഞു കൊടുത്തത് മുഴുവൻ അച്ഛന് എനിക്ക് പറഞ്ഞു തരിക. ഓരോ സന്ദർഭത്തിലും ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയണത് അച്ഛൻ അവിടെ ഒരു പഴഞ്ചൊല്ലായിട്ടോ ഒരു ശ്ലോകമായിട്ടോ ഒക്കെ പറയും. അതുപോലെ തന്നെ പള്ളിപ്പുറം ഗോപാലൻ നായരെന്ന് പറഞ്ഞ വലിയൊരു കഥകളി ആശാൻ ഉണ്ടായിരുന്നു. അച്ഛൻ അദ്ദേഹത്തിന് മകനെ പോലെയായിരുന്നു. ആശാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരി ജയന്തി, ചേച്ചി എന്നെ ഒട്ടും തുള്ളിപ്പിക്കും ഒക്കെയാണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് ചേച്ചി വളരെ നിഷ്കർഷിക്കും. അപ്പം ഞാൻ അറിയാതെ തന്നെ കാലുമ്മ കയറ്റി വെച്ചിരിക്കണുണ്ടാൽ ദോശരനാണെങ്കിലോ വേറെ ഗുരുനാഥന്മാരോ മുതിർന്നവരോ ആരെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പടിക്കും കാല് താത്തി വെക്കുകയും പറയും. ഇവർക്ക് ഞാൻ സഹോദരനായിരുന്നില്ല, മകനെ പോലെയായിരുന്നു. തിരിഞ്ഞിപ്പോ നോക്കുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതിനൊക്കെ നിന്നു കൊടുക്കണം. നേരെ മറിച്ച് എന്റെ മകനെ ശാസിച്ചു എന്ന് കേട്ട് വളമൊക്കെ എടുത്ത് ഗുരുനാഥന്മാരുടെ പിന്നാലെ പോകുന്ന അച്ഛനമ്മമാരോ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ജീവിതപാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്.
1: ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ കലാകാരന്മാരുടെ ജീവിതം ആ കല ആസ്വദിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ കല ആസ്വദിക്കുന്നു, അതിനുശേഷം അവരുടെ ജീവിതത്തെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നില്ല. ശരി തന്നെയാണ്. അപ്പം വീട്ടിലെ ഒരു കുട്ടി കലാപരമായ താല്പര്യം

0: താല്പര്യങ്ങൾ കാണിച്ചാൽ പോലും ആ പഠനം മുന്നോട്ട് പോയി നിനക്കൊരു കലാകാരനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒരു പാരന്റ്സിനും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി എടുക്കുക, അതിന്റെ പാർട്ടായിട്ട് വേണമെങ്കിൽ ഒരു പാഷനായിട്ട് ഇത് കൊണ്ടുപോക്കുള്ളൂ എന്നുള്ള രീതിക്കാണ് മക്കളോട് പറയുന്നത്. കലാകാരന് ആ ഒരു ജീവിത വൃത്തിയായിട്ട് കലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലാണ് കൂടുതലും ഉള്ളത്. അത് മാറാൻ സമയമെടുക്കുമായിരിക്കും അല്ലേ?
1: മാറില്ല എന്ന് തന്നെയാണ് എന്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. ഒരു പക്ഷേ അതിനൊരു പിന്തിരിപ്പ് നയം എന്നൊക്കെ ചിന്തിക്കാം. ഇനി നമ്മളുടെയൊക്കെ ആയുസ് കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ മാറുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ജീവിതാനുഭവം അല്ലെങ്കിൽ ഞാൻ കണ്ട ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ്. അതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് കോവിഡ് എന്ന് പറയുന്ന രോഗം നമ്മളെ പഠിപ്പിച്ചത്. അവിടെ നമ്മൾ ഉത്സവങ്ങളെല്ലാം നിർത്തിവെച്ചു, എല്ലാ കലാ ആസ്വാദനവും നിർത്തിവെച്ചു. കാരണം മനുഷ്യന് ജീവനാണ് ഏറ്റവും വലുത്. ഈ കലാകാരന്മാർ എങ്ങനെ ജീവിച്ചു? അന്ന് എന്റെ കിഡ്നി കൊടുത്തിട്ട് കുറച്ച് പൈസ കിട്ടുമോ ഡോക്ടറെ, കുടുംബം നോക്കാൻ നിവൃത്തിയില്ല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞ കലാകാരന്മാരുണ്ട്. എത്രയോ സുമനസ്സുകള് ഞങ്ങളൊക്കെ കുറെ പേരെ സഹായിച്ചു, ശരിയാ, പക്ഷെ നമുക്ക് അങ്ങനെ ദീർഘകാലം കൊണ്ടുപോകാൻ പറ്റില്ല. കോവിഡ് കാലത്ത് അവശ്യ സർവീസുകൾ ഒന്നും നിർത്തപ്പെട്ടിട്ടില്ല. അന്ന് ഞാനൊരു ഡോക്ടറായിട്ട് ഞാൻ കോവിഡ് കാലഘട്ടത്ത് എനിക്ക് സാമ്പത്തിക മാന്ദ്യമില്ലാതെ ഞാൻ ജീവിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി ഒരു അവശ്യ സർവീസായി പോയത് എന്റെ ഭാഗ്യം. അപ്പോൾ കല ഒരു അവശ്യ സർവീസായി മാറാത്തടത്തോളം കാലം ഈ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഒരു ഡോക്ടറാവാനായിട്ട് MBBS പാസ്സാവാൻ 4.5 കൊല്ലം മതി. അത് കഴിഞ്ഞ് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഉപരിപഠനം നടത്തിയാൽ മാന്യമായിട്ട് നമുക്ക് ജീവിക്കാം. പക്ഷേ ഒരു കഥകളിക്കാരനാവണം എൻ്റെ ബേസിക് കോഴ്സ് 6 വർഷമാണ്. അത് കഴിഞ്ഞ് 2 വർഷം PG വേണം. അത് കഴിഞ്ഞ് 2 വർഷം ഏതെങ്കിലും ഗുരുനാഥൻ്റെ അടുത്ത് ഉപരിപഠനം നടത്തണം. 10 വർഷം കഴിഞ്ഞാൽ ഈ അഹോരാത്രം വെളുപ്പിന് 3 മണി മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന പേരാണ് കഥകളിക്കാരൻ. അത് കഴിഞ്ഞ് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പരിപാടി സ്ഥലത്തോ കഥകളിക്ക് വിളിച്ചാൽ ഈ തുച്ഛമായ ഈ ശമ്പളം കൊണ്ട് അയാളും അയാളുടെ ഭാര്യയും മക്കളും ജീവിക്കണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇത് തികച്ചൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അതിന് ഈ അടുത്ത് തന്നെ മനോജ് കൃഷ്ണ അദ്ദേഹം ചേട്ടനൊക്കെ നമ്മൾ കൾച്ചറൽ എക്കോണമി എന്ന് പറയുന്ന കാര്യം എങ്ങനെ ഈ ഒരു സാമ്പത്തിക സ്രോതസ്സ് സാംസ്കാരിക സംഘടനകളിൽ ഉണ്ടാക്കിയെടുത്ത് കലാകാരന് ഉതകുന്ന രീതിയിലേക്ക് വരുത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ വരുന്ന യുവ കലാകാരന്മാർക്കും ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. വാസ്തവത്തില് ഞാൻ പഠനത്തിന് ഭയങ്കര മിടുക്കലൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അച്ഛനും അമ്മയും ഇങ്ങനൊരു അവസ്ഥയും ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയത്. അതിന്റെ വ്യക്തമായൊരു ഉദാഹരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അന്ന് നമുക്ക് ATM അല്ലെങ്കിൽ ഈ കാർഡ് സംവിധാനം ഒന്നുമില്ല, മണി ഓർഡറാണുള്ളത്. അപ്പൊ മണി ഓർഡറിന്റെ അടിയിൽ എഴുതുവാനുള്ളൊരു ഭാഗമുണ്ടല്ലോ. അപ്പൊ അവിടെ എഴുതും, അച്ഛൻ പ്രിയ കുട്ടന് നീ പറഞ്ഞത് പ്രകാരം 1000 ക ഞാൻ അയക്കുന്നു, വേണ്ടത് ചെയ്യുമല്ലോ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പലപ്പോഴും ഇതിങ്ങനെ വായിച്ച് ഞാൻ വല്ലാതെ ഇമോഷണലോ. അപ്പൊ ഇത് വായിച്ചിട്ട് നേരെ ഒരു കുളിയും കുളിച്ചിട്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലൈബ്രറിയിലേക്ക് പോകാം. അപ്പൊ രാത്രി അന്ന് 10 മണി വരെ ലൈബ്രറിയിലാകാം. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയും അവൻ അവിടെ ചെന്നിരുന്ന പിന്നെ അനങ്ങില്ല, അവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഞാനെന്തോ ഭയങ്കര പഠിക്കാനുള്ള തോര കൊണ്ട് അവിടെ വന്നങ്ങ് ഇരുന്ന് പോയതാ. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം തലേ ദിവസം ഏതോ അമ്പലത്തിലെ കഥകളി കഴിഞ്ഞ് കിട്ടിയ ആ പൈസയിലെ ഒരു മുക്കാഭാഗമാണ് അച്ഛനെ അയക്കണേ, ബാക്കി പൈസ കൊണ്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ. അപ്പൊ ഈ ഒരു പൈസയാണ് വാസ്തവത്തിൽ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതിനെ അറിയാതെ പഠിച്ചു പോയതാ. അപ്പൊ ഞാൻ സ്വയം ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അച്ഛനോട് 1000 ഉള്ളോ, എന്താ അച്ഛൻ 1500 അയക്കാഞ്ഞത് എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് കിട്ടിയത് എന്റെ കുടുംബത്ത് ലഹരി എന്ന് പറയുന്ന സാധനം അത് കയറിയിട്ടേ ഇല്ലായിരുന്നു. ബാലകലാവെള്ളം മാർഗി അതിലുണ്ടായിരുന്ന ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ലഹരി തയ്യാറേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലോട്ട് അടുത്തത്. പക്ഷെ നേരെ മറിച്ച് നല്ല കഴിവുള്ള കലാകാരന്മാർ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയി. ഇപ്പൊ പല കലാകാരന്മാരുടെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലഹരിയുടെ കാരണം അവരുടെ കഷ്ടപ്പാടാണെന്ന്.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
1: നമുക്ക് ലഹരിയിൽ തന്നെ പാട്ടിനെ സെലക്ട് ചെയ്യാനാണ് എനിക്കതില് താല്പര്യകാര്യം. എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സിനിമയാണ് ഭരതം. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് എന്നെ ഓർമ്മയില്ലാത്തൊരു ഒരു ഒരു സിനിമയാണ്. കാര്യം കലാകുടുംബത്തിലായത് കൊണ്ട് തന്നെ സ്പർശിച്ചതായിരിക്കും. അതില് ആ നെടുമുടി വേണുവിന്റെ കഥാപാത്രം സ്റ്റേജില് മദ്യം അദ്ദേഹം കഴിച്ച് പാടാൻ വയ്യാതെ കുഴഞ്ഞു പോയപ്പോ മോഹൻലാലിന്റെ കഥാപാത്രം പുറകിൽ നിന്ന് അത് എടുത്തങ്ങ് പാടി ഞാൻ കണ്ടമാനം കരഞ്ഞു പോയൊരു കഥാപാത്രമാണ് ശ്രീവിനായകം നമാമ്യഹം എന്ന് പറയുന്ന ആ പാട്ട്.

Na na na na.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: अरे मोहन भाई, काफी बिजी लग रहे हो.
5: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
4: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
5: सच?
4: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
5: समझ गया.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: സർ, ഇപ്പോ പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ ഭീമൻ, അർജുനൻ, രാവണൻ, സാത്വിക ഗുണമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ പല ക്യാരക്ടറാണല്ലോ നമ്മൾ അവതരിപ്പിക്കുക. അപ്പൊ പല വേഷങ്ങളിലും കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പൊ രാവണന്റെ സംഘർഷമായിരിക്കില്ല അർജുനന്റെ സംഘർഷം. ഇപ്പൊ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന സംഘർഷാവസ്ഥകൾ നമ്മൾ ബാധിക്കാറുണ്ടോ?
9: അവിടെ ആ കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്, പരമാവധി അതിന് ശ്രമിക്കാറുമുണ്ട്. കാരണം കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വന്നാൽ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം കൃഷ്ണനാണ്. ഏറ്റവും ബുദ്ധിമുട്ടും കൃഷ്ണനാണ്. അത് അച്ഛൻ്റെ ഒരു സ്വാധീനമാണ്. അപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ഇപ്പം രാവണൻ്റെ സ്വഭാവം നമുക്കറിയാം, അർജുനൻ്റെ സ്വഭാവം അറിയാം, ഭീമൻ്റെ സ്വഭാവം അറിയാം, കുന്തിയുടെ സ്വഭാവം അറിയാം. ഈ കൃഷ്ണന്റെ സ്വഭാവം എന്താന്ന്
8: ചോദിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ക്യാരക്ടറാണ് എല്ലാ കാലത്തും.
9: അപ്പൊ അത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അർജുനന്റെ അടുത്ത് ഗീതോപദേശിച്ചു നിൽക്കുന്ന കൃഷ്ണനല്ല പാഞ്ചാലിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല യാദവ വംശത്തിന്റെ രാജാവായി നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല അർജുനന്റെ സുഹൃത്തായിട്ട് എവിടെയെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. അതായത് ത്യാഗരാജസ്വാമികള് അദ്ദേഹത്തിനെ പറഞ്ഞ പോലെ സമയാനിഹി സതുമാ, സമയവും സന്ദർഭവും നോക്കി സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവൻ എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണൻ വേഷം ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ അമ്പലത്തിൽ ഞാൻ അവരോട് പറയും, അവിടെ പൂജിച്ച് ചാർത്തിയ മാല ഉണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറയും. ഇത് കഥകളിക്കാരൻ്റെ വലിയ ഭാഗ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണക്കാരൻ ഒരാൾ പോയിട്ട് തിരുമേനിയോട് ആ പൂജിച്ച മാല നിങ്ങളുടെ തരുമെന്ന് പറഞ്ഞാൽ കിട്ടും?
8: ഇല്ല.
9: അല്ല, ഞാനത് ഇടുമ്പോൾ മനസ്സിലാക്കണം ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടാണ് എൻ്റെ കയ്യത്തിലേക്ക് ഇടുന്നത്. അപ്പൊ ഞാൻ ആരാ അവിടെ? രാജീവോ അല്ലെങ്കിൽ കരുണാകരനോ രാഘവനോ ഒന്നും അല്ല. ഈ പവിത്രത ആ ചെയ്യുന്ന വ്യക്തി സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഈ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രാജീവില്ലല്ലോ, കൃഷ്ണനെ ഉള്ളൂ. അപ്പൊ ഈ കൃഷ്ണൻ അർജുനനെ കാണുമ്പോ എന്താണ് എന്നുള്ളൊരു ഒരു ഭാവം ഉണ്ടാക്കിയെടുത്താലേ കാര്യം. കൃഷ്ണൻ പച്ചവേഷ, അർജുനൻ പച്ചവേഷ, നളനും പച്ചവേഷ, ദുരുഗ്മാങ്കനും പച്ചവേഷ. ചുമ്മാ പച്ചവേഷം കെട്ടിക്കഴിഞ്ഞ് ഇതൊന്നും ആവില്ല. ഓരോരുത്തരുടെ സ്വഭാവ വ്യത്യാസമാണ്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ആ നമ്മൾ പറയുക സ്ഥായി അല്ലെങ്കിൽ ആ തലം അത് കൊടുത്താൽ മാത്രമേ പിന്നീട് ജനങ്ങൾക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ.
8: മില്യൻസ് ഓഫ് ആൾക്കാരുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിലാണ് ഈ രോഗവും ദാരിദ്ര്യവും ദുഃഖവും എല്ലാം ഉള്ളത്. പക്ഷെ ഈ എല്ലാ മനുഷ്യനും വേണ്ടുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും വേണം. സ്നേഹം വേണ്ടാത്തതായിട്ട് ബോധമുള്ള ഒരു മനുഷ്യനും എനിക്ക് സ്നേഹം വേണ്ട എന്ന് പറയില്ല. പക്ഷെ ഇത്രയധികം ആൾക്കാരുണ്ട്, ഇത്രയധികം ആൾക്കാർ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹം ഈ പറഞ്ഞ പോലെ വളരെ വിരളമായിട്ടുള്ളൊരു വസ്തുവായിട്ട് തുടരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്?
9: ഒന്ന്, അതിന്റെ വില എന്താണ്? മനുഷ്യൻ എല്ലാ കാര്യവും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്നേഹം അറിയാതെ വന്നൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം വാട്സാപ്പ് ഉപയോഗിക്കാത്ത അച്ഛനും അമ്മയും കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം. അതുകൊണ്ട് അവർക്ക് എന്നെ സ്നേഹിക്കാൻ സമയമുണ്ടായിരുന്നു. പിന്നെ എന്നെ മകനെ പോലെ സ്നേഹിക്കുന്ന സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, എനിക്ക് അളിയന്മാരല്ല, എനിക്ക് അവർ ചേട്ടന്മാരാണ്. എന്നെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, അരതി എന്നാണ് പേര്, ഗോകുലം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി പ്രൊഫസർ. എന്റെ രണ്ട് കുഞ്ഞുങ്ങള് രാമനും കൃഷ്ണനും, അവരുടെയും സ്നേഹം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താവേണ്ടത്? സ്നേഹം കൊടുക്കാതിരിക്കേണ്ട ഒരാളാണ് ഞാൻ ആവേണ്ടത്. പക്ഷേ ഞാൻ തികച്ചും വ്യത്യസ്തനായി ഒരാളായി മാറി. അത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അച്ഛൻ ഇരുന്ന് ഓരോ ദിവസവും എന്നെ പഠിപ്പിച്ചു തന്നത് നിന്റെ ജോലി എന്താണെന്ന്, സ്നേഹിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി, ഉപദ്രവിക്കുക നിന്റെ ജോലിയല്ല. മോനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും, തിരിച്ചു സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഒരു മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ. കാരണം നമ്മൾ പറയുമല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു വല്ലാത്ത സാമൂഹിക രീതിയിലേക്ക് നമ്മൾ കടന്നുപോയി, സ്നേഹമൊട്ടും ഇല്ലാത്തൊരവസ്ഥയിലായി മറ്റൊരു സ്ഥലത്തിൽ എത്തിച്ചേർന്നത് പരിഹാരം ഉണ്ടാക്കാൻ പാടാണ്. കുറച്ച് കുഞ്ഞുകാലം മുതലേ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഓരോന്നും കാണിച്ചു കൊടുത്ത് സ്നേഹം പ്രകടമാക്കി അവരെ കൊണ്ട് ചെയ്യിച്ച് വളർത്തിയാൽ അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് അതിനൊരു പരിഹാരം.
8: ഒരു ബ്രോക്കൺ അഡൽട്ടിനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്.
9: എന്റെ അമ്മയുടെ അച്ഛന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 64 കൊല്ലോ ഇത്രയൊക്കെയായി തോന്നുന്നു. 50 വിവാഹം ആവശ്യമൊക്കെ ഗംഭീരങ്ങൾ ആഘോഷിച്ചു. അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്നേ വരെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നും വഴക്കുണ്ടാക്കുന്നത് കാണാൻ പറ്റിയിട്ടില്ല, ഇത് എന്താ കാര്യം? അപ്പോൾ എന്നോട് പറഞ്ഞു,

0: മറുപടി. അതൊക്കെയുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. ഇപ്പൊ അച്ഛൻ പറയാം അഭിപ്രായമുള്ളടുത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അത് ഞാനും അവളും തമ്മിലുള്ള, ഞങ്ങള് കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവിടെ തീർക്കാനുള്ളതാ, നിങ്ങളെ കുഞ്ഞുങ്ങളെ അറിയിക്കാനുള്ളതല്ല. അപ്പൊ അതൊരിക്കലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കാലത്തിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും.
1: സ്നേഹത്തിന്റെ മാതൃകകളാണ്, കുട്ടികൾക്ക് അറിയില്ലായിരിക്കും എന്താണ് സ്നേഹമെന്ന്. അതുകൊണ്ടാണ് അവർ അറിയാത്ത സ്ഥലങ്ങളിൽ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച്.
0: അവിടെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, കുട്ടികൾക്ക് അറിയാം. നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ നമ്മൾ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. കാര്യം അതൊന്നും നീ അറിയണ്ട, അതൊന്നും നീ കേൾക്കണ്ട, അല്ലെങ്കിൽ നീ ഇന്നത് കേട്ടാൽ മതി, നീ കുട്ടിയല്ലേ. അങ്ങനെയല്ല, ഞാൻ മോശം കാര്യങ്ങളല്ല പറഞ്ഞു, നല്ല കാര്യങ്ങൾ നല്ല രീതിയിലൂടെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ആ രീതിയിൽ മനസ്സിലാവും. അപ്പൊ പലപ്പോഴും എന്റെ മക്കൾ എന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്റെ അടുത്ത് മകൻ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി, അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അച്ഛമ്മയും കൂടെ കൊണ്ടുവരാം. ഞാൻ ചോദ്യം തന്നെടാ, അത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അച്ഛന് സാഡാവില്ലേ. അപ്പൊ അച്ഛന് സാഡാവും എന്നവൻ പറയുന്നത്, ഞാനൊരു ദിവസം എൻ്റെ അച്ഛനമ്മയും വിളിച്ചാൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും തന്നെ അങ്ങനെ അച്ഛനമ്മയും വിളിക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും, അല്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. അപ്പം അവൻ അതിൽ നിന്ന് മനസ്സിലായി ഈ വിളിക്കൽ ഒരാവശ്യമാണ്, അതില്ലെങ്കിൽ സങ്കടമാകും. അപ്പം അതിനെന്ത് വേണം, ഒരു വീട്ടിൽ ഈ അച്ഛനും അമ്മയും മക്കളുമായി സംസാരം എന്ന് പറയുന്ന അന്യം നിന്നു പോയ കലാരൂപം എത്രയും പെട്ടെന്ന് അത് സ്ഥാപിക്കപ്പെടണം. അതാണ് കുടുംബബന്ധം. ഇപ്പം റേഡിയോയുടെ പ്രസക്തിയും അല്ലെങ്കിൽ ഈ പാട്ടുകളുടെ പ്രസക്തിയും, ഞാൻ അങ്ങനെയാണ് റേഡിയോ സ്നേഹിച്ചത്. പണ്ട് കാലത്ത് ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ എത്ര വീട്ടിലെ സ്ഥലം ഉണ്ടെങ്കിലും ആ മുമ്പിലത്തെ ചെറിയൊരു റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂം അതാ, ഞങ്ങളൊക്കെ കൂടി അവിടെ നിലത്ത് വന്ന് കിടക്കും. ഞങ്ങൾ കഥകളിക്കാരാണല്ലോ, 10 മണിക്ക് കഥകളി സംഗീതം ഉണ്ടോ, കുർപ്പാശാന്റെയും അങ്ങനെയുള്ള ഹൈദരലേശന്റെ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നാടകം ഉണ്ടാവും. അപ്പൊ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അച്ഛനും അമ്മയുടെ ചാരിസരലോ കട്ടിലോ ഉണ്ടാവും, ഞങ്ങൾ നിലത്തും കിടക്കും ഒരു അരമണിക്കൂർ നേരം. അത് കഴിഞ്ഞ പിന്നെ അതിനെപ്പറ്റിയുള്ള വിശകലനം ഒരു ചർച്ച ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ടാ പോയി കിടക്കുക. അപ്പൊ ആ റേഡിയോയും പാട്ടും നമുക്ക് വീടുകളിൽ എങ്ങനെ നല്ല രീതിയിൽ ഉപകരിക്കാം. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അച്ഛനും അമ്മയും മക്കളും 4 റൂമില് 4 വാട്സാപ്പിലായിട്ട് ഇരിക്കുന്നു പോകുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല.
1: തീർച്ചയായിട്ടും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, മാറി ചിന്തിക്കേണ്ടി സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും 1975 വയലാറ് ദേവഗതി ദേവരാജൻ മാഷ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയിട്ടുള്ള കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ കേൾക്കുന്ന പാട്ടാണ്.

0: അപ്പോ ഈ ക്യാൻസർ പോലുള്ള ഗൗരവകരമായ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ പ്രതികരണം വ്യത്യസ്തമായിരിക്കുമല്ലോ സാർ. ചിലർക്ക് ഭയമായിരിക്കും, നിസ്സഹായാവസ്ഥ, ചിലർക്ക് ജീവിച്ച് മതിയായിട്ടില്ല എന്ന് തോന്നൽ, ഉത്തരവാദിത്വങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, കുടുംബം അനാഥപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥ, ആവലാതികൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ചികിത്സയ്ക്ക് എത്താൻ പറ്റാതെ ചികിത്സിക്കണം എന്നുണ്ടായിരിക്കും, യാതൊരു നിവൃത്തിയും ഉണ്ടാവത്തില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പം രോഗികളും അവരുടെ മനോവിചാരങ്ങളും ഒക്കെ ദിവസവും സാർ അങ്ങനെ ഉള്ള ആൾക്കാരെ ആയിരിക്കും കാണുന്നത്. ഒരു സന്തോഷത്തോടെ ഒരിക്കലും ഒരു ക്യാൻസർ രോഗി സാറിന്റെ മുന്നിൽ എത്തത്തില്ലല്ലോ. അപ്പം വരുന്നവരെല്ലാം ദുഃഖത്തിന്റെ ഭാണ്ഡവം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ഡോക്ടറിനെ അടയാളപ്പെടുത്തുന്നത്?
1: വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇങ്ങനെ ഒരു ആളാകണം എന്ന് ഭഗവാൻ ഇങ്ങനെ അത് തീരുമാനിച്ച് എന്നെ ഇങ്ങനെ ആക്കി വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആവുന്നത്. അപ്പൊ അവിടെ എന്നെ ഇത് ചെയ്യിക്കുന്ന ഈശ്വരന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നോട്. എനിക്കും തിരിച്ച് ഈശ്വരനോട് ചില ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ഇതിനുള്ള കഴിവുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ ഇത് ചെയ്യിക്കണേ. അപ്പൊ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ദൈവമായി പോകുന്ന സാഹചര്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ഞങ്ങൾ തന്ന ആ ഒരു ആശുപത്രിയിൽ അടച്ച ആ ഫീസിനുള്ള പ്രതിഫലം തരുന്ന ഒരു വ്യക്തി എന്നുള്ളതായി പോകാറ്. ചില സമയത്ത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ഒരു ഡോക്ടറായി പോകാറുണ്ട്. ചില സമയത്ത് എന്നെ ഉപദ്രവിച്ച ഡോക്ടറും, ഇങ്ങനെ പലതരത്തിൽ ചിത്രീകരിക്കുന്നവരുണ്ട്. ഞാൻ അവിടെ എപ്പോഴും ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. മാറിപ്പോകുന്നത് ഇവരെല്ലാം വരുന്ന സാഹചര്യവും അവർക്കെല്ലാം പിടിപെട്ടിരിക്കുന്ന അസുഖത്തിന്റെ തീവ്രതയും അതിന്റെ സ്റ്റേജിനും അതിനുള്ള സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ള ക്യാൻസർ, ഇപ്പൊ ക്യാൻസറിന് നമ്മുടെ പോലെ സ്വഭാവമുണ്ട്, സ്റ്റേജ് മാത്രമല്ല. അപ്പൊ നല്ല സ്വഭാവമുള്ള നല്ല സ്റ്റേജിലുള്ള ക്യാൻസർ ചികിത്സിച്ച് ഭേദമായി കുറെ വർഷം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് രാജീവ് ഡോക്ടർ എന്ന് പറഞ്ഞ ദൈവമാണ്, എന്നെ ഈശ്വരന്റെ ഫോട്ടോടെ വെച്ച് പൂജിക്കുന്നു, എന്നെ കണ്ടില്ലെങ്കിൽ വിഷമം. അതെ, ഒരു അഡ്വാൻസ് സ്റ്റേജിലുള്ള ഒരു വ്യക്തി, വളരെ മോശപ്പെട്ട ഒരു ക്യാൻസറുള്ള വ്യക്തി, ആ വ്യക്തി 6 മാസം കൊണ്ട് മരിക്കും എന്നാരെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത് വരുന്നു. ഞാൻ എന്തോ കൊടുക്കുന്നു, എന്തോ ഒരു ഈശ്വരാധാന്യത്തിൽ 5-6 വർഷമായിട്ട് അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു, അവർക്കും ഞാൻ ഈശ്വരനാണ്. അടുത്ത് വരുന്ന ഇതേ സ്റ്റേജിലുള്ള 4-ാം സ്റ്റേജിലുള്ള ഒരു വ്യക്തി, എന്റെ നിർഭാഗ്യം കൊണ്ട് അവർ 6 മാസം കഴിയുമ്പോൾ മരിച്ചു പോകുന്ന വ്യക്തിക്ക് ഞാൻ കടമ ചെയ്ത ഒരു ഡോക്ടർ മാത്രമാണ്. വേറൊരു വ്യക്തിയിൽ ഞാനൊരു പ്രതീക്ഷ വെച്ച് അവരോട് പറഞ്ഞുപോയി നമുക്കൊന്ന് ശ്രമിക്കാൻ ചെയ്യാം, എന്റെ നിർഭാഗ്യം കൊണ്ടൊരു കോംപ്ലിക്കേഷൻ വന്നു, അവർ മരിച്ചു. ഞാൻ ദുഷ്ടനാണ് അവർക്ക്, കാരണം അവരൊരു പക്ഷെ 2 വർഷം അല്ലെങ്കിൽ 10 വർഷം ജീവിക്കേണ്ടതായിരുന്നു. ഞാൻ ഈ മരുന്ന് കൊടുത്തൊരു കോംപ്ലിക്കേഷൻ വന്ന അവര്, അപ്പൊ ഞാൻ അവരെ എന്തോ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എന്നാലാവും വിധം നല്ലത് ചിന്തിച്ച് ചെയ്യുക, അതിന്റെ ഫലം അവർക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് ഈശോ. കാര്യം ഞാനല്ല അവിടെ ഫലം കൊടുക്കുന്നത്, നമുക്ക് ഫലം ഇച്ഛിച്ച് ചെയ്യാനും പറ്റില്ല.
0: ഇപ്പൊ സാർ എത്ര വർഷമായി ചികിത്സാ രംഗത്ത്?
1: ഞാൻ MBBS പാസ്സായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി 2002 മുതലാണ്. അപ്പൊ 26 വർഷം,
0: ഒരു കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാലയളവിനുള്ളിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നു?
1: അത് നിരവധിയാണ്, സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. അത്രയും അനുഭവങ്ങൾ, കാര്യം ഒന്നും ഒന്നിനു മുകളിലോ താഴെയൊന്നുമല്ല. പക്ഷെ ആദ്യത്തെ ഒന്ന് എനിക്കിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ആദ്യത്തെ ആയതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സമാനമായി പലതും ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ MBBS കഴിഞ്ഞ് ജീവിക്കേണ്ടേ, മാർഗമില്ല. അപ്പൊ 24 മണിക്കൂറും ജോലി ചെയ്യാൻ തീരുമാനം, കാരണം എനിക്ക് വേറെ മാർഗമില്ല, കുടുംബം നോക്കണം. അപ്പൊ ഞാൻ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആശുപത്രിയിൽ, വൈകുന്നേരം 6 മണി വരെ രാവിലെ 6 മണി വരെ, അങ്ങനെ ജോലി ചെയ്യുന്നതിന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു 3 നേരം ഭക്ഷണവും 3 ആശുപത്രിയിലായിട്ട് കഴിഞ്ഞു, അതുകൊണ്ട് അങ്ങനെ ജോലി ചെയ്തു. അപ്പോ കൊയിലാണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു അമ്മ, അന്ന് ഞാൻ അവിടെ നിന്ന് പോവുകയാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. അപ്പോ അവര് വന്നിട്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എന്റെ കയ്യിൽ ഒരു പൊതി വെച്ച് തന്നു. അപ്പൊ ഒരൊറ്റ കണ്ടീഷനാണ് ഈ പൊതിയുടെ കണ്ടീഷൻ, ഞാൻ മോൻ ഇത് തുറക്കരുത്,
0: വീട്ടിൽ പോയിട്ട് മാത്രമേ തുറക്കരുത്.
1: അപ്പൊ ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് പോയി അടുത്ത വിഷമം. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിത് ഇതിൽ എന്താണെന്നറിയാതെ ഒരു മാർഗമില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ പോകണമെന്നില്ല, ഞാൻ ആശുപത്രി തന്നെ താമസമല്ലേ. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഞാൻ ഇപ്പോ വരാം എന്ന് പറഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. വേഗം പോയി റൂമിൽ പോയി കഥകൾ തുറന്നു നോക്കിയപ്പോ ഒരു സോപ്പാണ്, കുളിക്കുന്ന സോപ്പ്. ഞാൻ നിന്ന് കരഞ്ഞു. കാര്യം ആ സ്ത്രീയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അവരെന്നോട് പറഞ്ഞിട്ടോ പോയെ, ഇത് തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഇന്നും മറന്നിട്ടില്ല എന്റെ ആ മനസ്സിലുള്ള. കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അവരവരുടെ സ്നേഹവും അവരുടെ ജീവനുമാണ് നമുക്ക് തന്നിട്ട് പോകണം. നിരവധി അനുഭവങ്ങൾ, അതായത് അമ്മയും മകളും ക്യാൻസർ രോഗികളായിട്ട് വരിക, മകൾ മരിക്കുക, അമ്മ ഞാൻ ഒരു മകനെ പോലെ അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുക, ഇങ്ങനെയുള്ള നിരവധി നിരവധി അനവധി സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ വന്ന് നമ്മളിൽ ഇവര് നമ്മളുടെ അടുത്ത് അങ്ങനെ ആശ്രയം പ്രാപിച്ചിട്ട്. അപ്പൊ അങ്ങനെ

0: നിരവധി അനുഭവങ്ങളുണ്ട്.
1: അപ്പൊ ഒരുപാട് ജീവിതവും മരണവും കണ്ട ആളാണ് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ജീവിതം, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോ എന്താണ്?
0: വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നും. ഞാനത് തയ്യാറെടുപ്പില്ലാതിരുന്നു എന്നുള്ളതുകൊണ്ട് പലപ്പോഴും എപ്പോഴൊക്കെ യാത്രകളിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതിനോട് അടുപ്പിച്ച കാര്യമുള്ളൂ. അന്നൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറെ കൂടെയൊക്കെ പ്രായമായി കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നും വരുന്നില്ല, എൻ്റെ മനസ്സിലോട്ട് അത്തരൊന്നും വരില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, അത്രയേ ഉള്ളൂ. ഞാനതാണ് വിവരിച്ച് വിസ്തരിച്ച് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ RCC ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോ പറയുന്ന മനുഷ്യ ജീവിതം നിസ്സാരമാണ്, നമ്മള് പൂന്താനത്തിന്റെ ഇതിലൊക്കെ നമ്മള് കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പാട്ടായിട്ട് കേട്ടിരുന്നല്ലാതെ ഇതെന്താ സാധനം എന്നുള്ളത് കണ്ണു കണ്ടപ്പോഴാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് എന്ന് വരെ എങ്ങനെ എപ്പോഴും ഒരു ഇതുമില്ല. അപ്പൊ ആ ജീവിക്കുന്നിടത്തോളം കാലം എത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റുമോ അത്ര കണ്ട് സ്നേഹിച്ച്, ഈ സ്നേഹമാണ് ജീവിതം. ജീവിതം സ്നേഹിക്കാനുള്ളതാണ് ജീവിതം. അല്ലാതെ ഇപ്പൊ ഇവിടെ വേറെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
1: അപ്പൊ സാറ് അടുത്ത പാട്ട് പറയാം.
0: അതായത് നമ്മുടെ വിരുദൻ ശംഖു, അത് വസ്തുത്തിൽ എനിക്ക് അങ്ങനെ ഇതാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അടൂർ ഭാസി എന്ന് പറയുന്ന ആ ഒരു, ഞാൻ ഈ കലാകാരന്റെ നൃത്തപ്പുള്ളേ, ഒരു സംഗീത അധ്യാപകൻ പാട്ട് പഠിപ്പിക്കുന്ന ആ സമ്പ്രദായം, അതില് ഹാർമോണിയം വെച്ച് പഠിപ്പിക്കുന്ന സമ്പ്രദായം, അതിൽ കൂടി ആ കഥാപാത്രത്തിന്റെ ആ ഒരു സ്ത്രീയോടുള്ള മ്ലേച്ഛ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതി, അതൊരു വൾഗറാവാത്ത രീതിയിൽ എന്ത് അന്തസ്സായിട്ടാണ്. പിന്നെ അതിലാ വരികളും കാര്യങ്ങളും, ഇത് വല്ലാതെ തന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്. വിരുദൻ ശംഖുവിൽ പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവ്, ഭാസ്കരൻ മാഷ്ടറെ ഇതിൽ BA ചിദംബരനാഥിന്റെ യേശുദാസും പി ലീലാമ്മയും കൂടി.
2: പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവേ

തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും കലാരംഗത്തും ഉള്ള തിരക്കുകൾക്കിടയിലും ആകാശവാണി ശ്രോതാക്കളുമായിട്ട് തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്റ്റുഡിയോയിലെത്തിയ ഡോക്ടർക്ക് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഡോക്ടറിൻ്റെ വാക്കുകൾ ഊർജം പകർന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവിധ ആശംസകളും.

കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം എം എസ് ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

0: സ്വർണ്ണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: സമയം 3 കഴിഞ്ഞ 45 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് എങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷപ്പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച്

നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അണുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക, അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. ഇന്ന് നമ്മൾ ഓർക്കണം എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുകളുടെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ചരീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിൽ സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ, അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ

വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊടുകയോ പിതുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി, ഡോക്ടറോട് പറഞ്ഞു, നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും.

0: അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ്, നേരത്തെ പറഞ്ഞു, അത് കാല് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്. ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം, ചുമ, പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെ, അംഗൻവാടി, പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ, ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരെല്ലാം, ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അധിക പ്രായമുള്ള, വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെങ്കിൽ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക. ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈറിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിയിരിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം. ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്ത് പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചനയുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ രൂപം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്. കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടി നിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്. സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. TVയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫായിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

തിരൈപ്പൂക്കൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു മണിക്കൂർ നേരം നമുക്ക് ആസ്വദിക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി എത്തുന്ന തിരൈപ്പൂക്കൾ. ആദ്യ ഗാനത്തിലേക്ക്, ചിത്രം സംഗമം. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ, ഗായകർ എസ് ജാനകിയും പി ഉണ്ണികൃഷ്ണനും.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
2: എന്തൂറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: അടുത്ത ഗാനം സുജാത പാടിയതാണ്. ചിത്രം ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ. സംഗീതം SA രാജ്കുമാർ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ചിത്രം ഇരുവർ, രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ, ഗായകർ ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഭരദ്വാജിന്റെ സംഗീതത്തിൽ ചിത്രമാടിയ ഗാനം, ചിത്രം ഓട്ടോഗ്രാഫ്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ചിത്രം അല്ലി അർജുന, രചന വൈരമുത്തു, സംഗീതമയ റഹ്മാൻ, ഗായകർ എസ് ജാനകിയും ശ്രീനിവാസും.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: രമൺ അബ്ദുള്ള ഈ ചിത്രത്തിന് വേണ്ടി ഇളയരാജയുടെ സംഗീതത്തിൽ അരുൺമൊഴിയും ഭവതാരണിയും പാടിയ ഗാനം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവില്ലേ?
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്രയും പാടിയ ഗാനം ചിത്രം ദേവരാഗം. സംഗീതം കീരവാണി.

ഇന്നത്തെ തിരിയിപ്പുകളിൽ ഇതാ ഈ ഒരു ഗാനം കൂടി കേൾക്കാം. നമുക്ക് വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ ഈണം, എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും പാടിയത് ചിത്രം ഇന്ത്യൻ.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ തിരയിപ്പൂക്കൾ സമാപിക്കുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി.

0: ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാകും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര, മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളുമെല്ലാം ഉടൻ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവച്ചു. ഈ മാസം 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗങ്ങളിലെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30. FM ന്യൂസ് ഹെഡ്ലൈൻസിനി 6 മണിക്ക് കേൾക്കാം.

ശ്രോതാക്കളെ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് എസ് ജാനകി, ചിത്രം ആ രാത്രി. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: 916 ஹால்மார்க் சுவர்ணாபரணங்களின் விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഇനി സുജാത പാടിയ ഗാനം കേൾക്കാം, ചിത്രം പ്രണയവർണ്ണങ്ങൾ. സച്ചിദാനന്ദൻ പുഴക്കരയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി.

0: ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഇനി സുഷിൻ ശ്യാമും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാലൻ ദ ബോയ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാമിന്റേത്.

0: ஸ்விங்கர் சேல்ஸ் அண்ட் சர்வீசஸ்
1: எல்லா தரம் தையல் மிஷின்களும் ஹோல்சேல் அண்ட் ரீட்டெயில் விலைக்கு
2: ஸ்விங்கரில் பவர் மிஷின்களுக்காய் பிரத்யேக ஷோரூம்
0: ஸ்விங்கர் சேல்ஸ் அண்ட் சர்வீசஸ் பழவங்காடி திருவனந்தபுரம் 4246971
3: 82 வருஷத்தின் சொர்ண திலக்கவுமாய் அனந்தபுரியில் சுப்பையா குரூப் விவாஹ பார்ட்டிகளுக்கு ஹோல்சேல் வில மாத்திரம் 2 பவுன் மூலையுள்ள பர்ச்சேஸுகளுக்கு 10% சமானம்
4: ஸ்வர்ண ஆபரணங்களுக்கு 50% வெள்ளி ஆபரணங்களுக்கு 25% வரையும் பணிக்கூலியில் டிஸ்கவுண்ட்
3: சுப்பையா ஜுவல்லரி கோட்டகம் கிழக்கே கோட்டா பத்மநாப சுவாமி கஷேத்திரத்தின் சமீபம்
5: ராஜதானி இன்ஸ்டிடியூட் ஆஃப் என்ஜினியரிங் அண்ட் டெக்னாலஜி ட்ரிவாண்ட்ரம் அண்ட் பாலக்காடு
6: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച
7: എന്തോറ്റി
6: അല്ല സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ
8: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
9: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ് 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ് തീർന്നില്ല വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ
10: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും
9: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിയേക്കാവിളായി കൊല്ലം
11: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ ആൻഡ് കാലിക്കട്ട്
12: ഇനി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും ജിസ് ജോയുടെ വരികൾക്ക് പ്രിൻസ് ജോർജിന്റെ സംഗീതം

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: കേൾക്കാം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: ഗോഖലയോടൊന്നിച്ച് പാർത്തിരുന്ന കാലത്ത് പ്രസിദ്ധരായ പല നേതാക്കന്മാരുമായി പരിചയപ്പെടുന്നതിന് ഗാന്ധിജിക്ക് അവസരം ലഭിച്ചു. ഗോഖലയുടെ വീടിനടുത്തായിരുന്നു സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ PC റേ പാർത്തിരുന്നത്. റേയുടെ ലഘുജീവിതവും സ്വഭാവശുദ്ധിയും ഗാന്ധിയെ ആകർഷിച്ചു. 800 രൂപ ശമ്പളം വാങ്ങിയിരുന്ന റേ തന്റെ ചെലവിന് 40 രൂപ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊതുപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. സർ ഗുരുദാസ് ബാനർജി, സിസ്റ്റർ നിവേദിത, ജസ്റ്റിസ് മിത്ര എന്നിവരായിരുന്നു ഗാന്ധിജിക്ക് പരിചയപ്പെടാൻ ഇടവന്ന മറ്റു ചില വ്യക്തികൾ. കൊൽക്കത്തയിലെ പ്രധാനികളെ കാണുന്നതിനും അവിടത്തെ പൊതുസ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിനും ഗാന്ധി

0: ഗാന്ധിയുടെ പ്രസംഗങ്ങൾ വളരെ ഇഷ്ടമായി. രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവായ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ അന്ന് കൽക്കത്തയിലുണ്ടായിരുന്നു. ഗാന്ധി അദ്ദേഹത്തെ കാണുവാൻ ശ്രമിച്ചുവെങ്കിലും തരപ്പെട്ടില്ല. ബ്രഹ്മസമാജ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രഹ്മസമാജക്കാരുടെ ഒരു യോഗത്തിൽ സന്നിഹിതനാകുന്നതിന് ഗാന്ധിക്ക് അവസരം ലഭിച്ചു. വിവേകാനന്ദ സ്വാമിയെ കാണുവാനുള്ള പരിശ്രമവും ഫലിച്ചില്ല. സ്വാമി അന്ന് രോഗബാധിതനായി കിടക്കുകയായിരുന്നു. കൽക്കത്തയിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ അവിടത്തെ കാളിക്ഷേത്രത്തിലും ഗാന്ധി പോവുകയുണ്ടായി. അവിടെ കണ്ടിരുന്ന കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. ക്ഷേത്ര പരിസരങ്ങളിൽ തിങ്ങിക്കൂടിയിരുന്ന യാചകന്മാരും അവിടെ നടക്കുന്ന മൃഗബലിയും അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തവും ചുറ്റും കണ്ടിരുന്ന മാലിന്യവും അദ്ദേഹത്തെ സ്തംഭിപ്പിച്ചു. വെറുപ്പ് തോന്നിക്കുന്ന ആ കാഴ്ച കുറേ ദിവസത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. കൽക്കത്തയിലെ താമസത്തിനിടയിൽ ഗാന്ധി ബർമ്മയും സന്ദർശിക്കുകയുണ്ടായി. ബർമ്മയിലെ സ്ത്രീകളുടെ സ്വാശ്രയശീലവും ആകർഷകമായ പെരുമാറ്റവും ഗാന്ധി ഇഷ്ടപ്പെട്ടു. എന്നാൽ പുരുഷന്മാരുടെ അലസത അദ്ദേഹത്തെ വേദനപ്പെടുത്തി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഞാൻ ടുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

പോഷകമൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് പരമ്പരാഗതമായി കർഷകർ അനുവർത്തിച്ചു പോരുന്നത്. മണ്ണിലെ രാസപ്രവർത്തനങ്ങൾ, പിഎച്ച് വ്യതിയാനങ്ങൾ, ജലാംശത്തിന്റെ കുറവ്, വേരുകളുടെ ആകിരണശേഷിയിലെ പരിമിതി എന്നിവ മൂലം മണ്ണിൽ ചേർക്കുന്ന വളങ്ങളുടെ ഗണ്യമായ ഭാഗം ചെടിക്ക് ലഭ്യമാകാതെ പോകുന്നു. വളത്തിന്റെ ഉപയോഗക്ഷമത കുറയുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പോഷകങ്ങളെ പെട്ടെന്ന് ചെടിക്ക് ലഭ്യമാക്കാൻ അവലംബിക്കാവുന്ന ഒരു വളപ്രയോഗ രീതിയാണ് പത്രപോഷണം അഥവാ ഫോളിയർ ന്യൂട്രീഷ്യൻ.

0: ഇതേക്കുറിച്ച് വിശദമാക്കുന്ന ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആന്റ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.
1: പോഷകലായനി നേരിട്ട് ഇലകളിൽ തളിക്കുന്ന വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. ഇലകളിൽ കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ അഥവാ സൊമാറ്റയിലൂടെയും ബാഹ്യചർമ്മമായ ക്യൂട്ടിക്കിൾ വഴിയും മൂലകങ്ങൾ ദ്രുതഗതിയിൽ സസ്യങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഇത് മണ്ണ് വഴിയുള്ള ആഗിരണത്തെക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മണ്ണിൽ കൂടി ലഭിക്കുന്ന പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി ഇലകളിലൂടെയുള്ള പോഷണം അഥവാ പത്രപോഷണം ഫലപ്രദമാണ്. കൂടാതെ ചെടികൾക്ക് അവയുടെ വളർച്ചാഘട്ടത്തിൽ ആവശ്യമായ അവശ്യ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ രീതി അവലംബിക്കാവുന്നതാണ്. എന്നിരുന്നാലും മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തിന് ബദലാവാൻ പത്രപോഷണം വഴി സാധ്യമല്ല. ചെടികൾ വളർന്ന് ഇലകൾ ഉണ്ടായതിനു ശേഷം മാത്രമേ പത്രപോഷണം സാധ്യമാകൂ. സസ്യങ്ങൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും ചെറിയ തോതിൽ ആവശ്യമുള്ള മൂലകങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകങ്ങൾ തക്ക സമയത്ത് ലഭ്യമാക്കുന്നതിനും പത്രപോഷണം സഹായിക്കുന്നു.
0: ഏതെല്ലാം വളങ്ങളാണ് പത്രപോഷണത്തിന് അനുയോജ്യമായത്?
1: വെള്ളത്തിൽ അലിയുന്ന ഏത് രാസ വളങ്ങളെയും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളെയും നമുക്ക് പത്രപോഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം വളങ്ങൾ നേർപ്പിച്ച് ഇലകളിൽ തളിക്കുകയോ ജലസേചനത്തിനൊപ്പം നൽകുകയോ ചെയ്യാം. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പത്രപോഷണം വഴി വളരെ ഫലപ്രദമായി ക്രമീകരിക്കാനാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനായി സൂക്ഷ്മ മൂലകങ്ങളുടെ നേർവളങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളയുടെ വളർച്ചയ്ക്കനുസരിച്ച് 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ എന്ന തോതിൽ വളങ്ങൾ വെള്ളത്തിൽ കലക്കി തളിക്കണമെന്നുള്ളതാണ് പൊതു ശുപാർശ. എന്നിരുന്നാലും ബോറോൺ അടങ്ങിയ വളങ്ങൾ 1 ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ നിജ

0: മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നീ വിളകളിൽ സമ്പൂർണ്ണ പോഷക മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു പുറമെ വാഴയ്ക്ക് വേണ്ടി വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മ മൂലക മിശ്രിതവും പത്രപോഷണത്തിനായി ഉപയോഗിക്കാം. വാഴ നട്ട് 3 മാസത്തിന് ശേഷം 4 ഗ്രാം മിശ്രിതം 400 മില്ലിലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്.
1: ജൈവ കൃഷിയിൽ നമുക്ക് പത്രപോഷണ രീതി അനുവർത്തിക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായും ജൈവ കൃഷിയിലും നമുക്ക് പത്രപോഷണം വഴി വളപ്രയോഗം നടത്താവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇത് കൂടാതെ EM ലായനി, മുട്ട ശർക്കര മിശ്രിതം, മത്തിശർക്കര മിശ്രിതം എന്നിവ 2 മുതൽ 5 മില്ലിലിറ്റർ 1 ലിറ്റർ എന്ന തോതിലും 2 ആഴ്ച ഇടവേളകളിൽ ചെടിക്ക് നൽകാവുന്നതാണ്.
1: പത്രപോഷണത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പത്രപോഷണത്തിൽ നമ്മൾ ചെടികളുടെ ഇലകളിൽ നേരിട്ടാണ് വളങ്ങൾ തളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ള അളവിൽ തന്നെ ഇലകളിൽ തളിക്കേണ്ടതാണ്. വീര്യം കൂടിയാൽ ഇലകൾ കരിഞ്ഞു പോകും. പത്രപോഷണത്തിന് അനുയോജ്യമായ സമയം 11 മണിക്ക് മുൻപോ 3 മണിക്ക് ശേഷമോ ആണ്. ഈ സമയങ്ങളിൽ ചെടിയുടെ ആഗിരണ ശേഷി കൂടുതലായിരിക്കും. ഇലകളുടെ 2 വശത്തും ലായനി തളിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ഒരു ബദൽ മാർഗമല്ല പത്രപോഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പകരം ഇതിനെ പിന്താങ്ങുന്ന ഒരു രീതിയാണ് പത്രപോഷണം.
1: നേരത്തെ പറഞ്ഞല്ലോ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച സൂക്ഷ്മ മൂലക മിശ്രിതമായ സമ്പൂർണയെക്കുറിച്ച്, ഓരോ വിളകൾക്കും ഓരോ രീതിയിലാണോ സമ്പൂർണ ഉപയോഗിക്കേണ്ടത്?
0: സമ്പൂർണ നെല്ല്, പച്ചക്കറി, വാഴ എന്നീ വിളകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിനാണെങ്കിൽ പറിച്ചു നടൽ രീതി അവലംബിക്കുമ്പോൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പറിച്ചു നടുന്നതിന് 3 ദിവസം മുൻപേ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 30-50 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. നേരിട്ട് നടുന്ന രീതിയിലാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 20-ാം ദിവസവും 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 50-70 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. പച്ചക്കറികൾക്ക് 5 ഗ്രാം 1 ലിറ്ററിന് 30-45-60 ദിവസങ്ങളിൽ നൽകാം. നേരിട്ട് നടുന്ന രീതിയിൽ 5 ഗ്രാം 1 ലിറ്ററിന് 15-30-45 ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. വാഴയ്ക്ക് നേരിട്ട് നടുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 2, 4, 6, 8 മാസങ്ങളിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പത്രപോഷണം ഒരു പുതിയ വളപ്രയോഗ രീതിയല്ല. അത് മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ബദലായൊരു മാർഗവുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണോ ചെടികൾ പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പത്രപോഷണം അവലംബിക്കാം. പ്രത്യേകിച്ചും ഇത് സൂക്ഷ്മ മൂലകങ്ങൾക്കാണ് പത്രപോഷണം വളരെ എഫക്റ്റീവായി കാണപ്പെടുന്നത്. നമ്മുടെ നേർവളങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പത്രപോഷണം അത്ര കണ്ട് അഭികാമ്യമല്ല. സൂക്ഷ്മ മൂലകങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഒന്നുകൂടി ഊന്നി പറയുന്നു, എപ്പോഴാണോ നമ്മൾക്ക് ചെടി പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പ് റിക്കവറി മെക്കാനിസമായിട്ട് പത്രപോഷണം അല്ലെങ്കിൽ ഫോളിയാർ ന്യൂട്രീഷൻ അവലംബിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മണ്ണിൽ കൂടിയുള്ള രാസവള പ്രയോഗം നടത്തുമ്പോൾ കുറച്ച് അളവ് കൂടിയാലും പ്രത്യേകിച്ച് വിള നഷ്ടം കർഷകനുണ്ടാവുന്നില്ല. എന്നാൽ പത്രപോഷണം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം വളപ്രയോഗം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് ഇലകളിൽ തളിക്കുന്നത് കൊണ്ട് ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം പത്രപോഷണം നടത്തേണ്ടതാണ്.

പോഷണം ഇലകളിലൂടെ സാധ്യമാകുമോ? ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആന്റ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.

നാളെ രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ കോഴിക്കോട് ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495-27-25-354, 0477-22-66-084, 0471-23-06-748, ഇമെയിൽ smamkerala@gmail.com. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ

0: പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447713627 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 7709010485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാനവ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. ഒരു നമ്പർ കൂടിയുണ്ട്, 04872370773. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അറിവ് നിരന്തരം നവീകരിച്ച് കേരളത്തിന്റെ മുന്നേറ്റത്തിന് വിദ്യാർത്ഥികൾ വഴിവിളക്കാകണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ കാർഷിക രീതികൾ ഈ വർഷം മുതൽ സാർവത്രികമായി നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും വെളിവാക്കുന്ന വിധത്തിൽ പുറത്തുവന്ന ഓഡിയോ ടേപ്പിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കുവാൻ താൽപര്യമുള്ള മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. സംസ്ഥാന സർക്കാർ ജൂലൈ 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിലൂടെ ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപം കൊണ്ട തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോ. കുര്യാക്കോസ് മാർ തെയോഫിലോസ് നാളെ സ്ഥാനമേൽക്കും.

കണിയാപുരം ചിറയൻകീഴ് റോഡിൽ വരിക്കമുക്ക് ഭാഗത്ത് ഓട നിർമ്മാണം നടക്കുന്നതിനാൽ മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് 15 വരെ ഈ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷൻ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിനു സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടിയുടെ പ്രക്ഷേപണത്തിന്റെ അറിയിപ്പാണ്. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, സസ്യപ്രവർത്തന മാർഗ്ഗങ്ങൾ ഡോക്ടർ ജിഞ്ചു വിഎസുമായി അഭിമുഖം, 7:20, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധയിൽ പി ആർ കുമാരകേരളവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എം ഗോവിന്ദൻ എഴുതിയ മൌലികം എന്ന കവിത, ആലാപനം നന്ദ ഹരികുമാർ. തുടർന്ന് ഉദയഗീതം, വിദ്യാമോൻ ടി ഡി പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. വാർത്തകളെ തുടർന്ന് 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് നല്ല മലയാളം, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 79th ഭാഗം.

8:35 തൃശൂർ ഫാഷൻ ജുവല സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, 9 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലസ് എന്നത്തെ സ്വർണവില, 11:02 ഡോക്ടറോട് ചോദിക്കാം. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രതീഷ് എം സി മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരിയിൽ ജോലിയും ജീവിതവും സ്മാർട്ടാകാം ഒന്നിച്ച് സൈക്കോളജിസ്റ്റ് തസ്നീമ സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, വിവിധ തരം തലവേദനകളും ഹോമിയോ ചികിത്സയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി, 2:02 ഫീച്ചർ അവസാന ചിരി ആരുടേത്, ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 രചന മുഹമ്മദ് സമീർ പി കെ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, പുനഃപ്രക്ഷേപണം കുടുക്കത്തുപാറ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാരം, ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, 9:30 സംഗീതസുധയിൽ ഈ മാസം 5 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ പ്രക്ഷേപണം ചെയ്ത പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം. 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. പരിപാടിയുടെ അറിയിപ്പ് കഴിഞ്ഞു, ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കും.

തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം ഗോഡ്ഫാദർ. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ബാലകൃഷ്ണന്റേത്.

ഇനി റിനു റസാഖ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഓം ശാന്തി ഓശാന. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് നവീൻ മാരാർ, സംഗീതം ഷാൻ റഹ്മാന്റേതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം ഹരിചരൺ പാടിയ ഗാനം കേൾക്കാം, ചിത്രം കളിമണ്ണ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് M.J. ചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2 ആം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ്

0: ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
1: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJU ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17 കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
1: 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KCB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KCB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. സന്ധ്യാഗീതത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സിന്ധൂര രേഖ. കൈതപ്രത്തിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടെ കേൾക്കാം. ഇമ്മാനുവേൽ എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത് ജയറാമും സംഘവും പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, അഫ്സൽ യൂസഫിന്റെ സംഗീതം.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വഴിമുടക്കികളെ അവഗണിക്കുക, വഴിവിളക്കാകുന്നവരെ കൂടെ കൂട്ടുക. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തിൽ

0: ഉണ്ടാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നെഗറ്റീവ് ചിന്തകളുള്ള മനുഷ്യരെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ലവരായ മനുഷ്യരുടെ വെളിച്ചത്തിൽ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി സസ്യങ്ങളിലെ പ്രവർത്തന മാർഗങ്ങളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അരളിയും പീച്ചിയും റോസയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ ആ ചെടികളുടെ രണ്ട് കൊണ്ടകൾ ചേർത്ത് വെച്ച് ചകിരിയും മറ്റും കൊണ്ട് പതിവെക്കുന്നത് കാണാം. കുരുമുളക് വള്ളികളിൽ മുട്ടിൽ നിന്നും വേര് കിളിർക്കുമ്പോൾ അവ മണ്ണിൽ ചേർത്ത് വച്ച് പുറത്ത് മണ്ണിട്ട് കൊടുക്കും. വേര് പിടിച്ചു വരുമ്പോൾ മുറിച്ചു നടുന്നത് കാണാം. ഇങ്ങനെ ഒരു ചെടിയുടെ വിത്തിൽ നിന്ന് മാത്രമല്ലാതെ എത്ര രീതിയിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാം അല്ലേ? ഈ സസ്യപ്രവർത്തന മാർഗങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് വെള്ളാണി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ചിഞ്ചു, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നന്ദി സർ.
1: ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാണ് സസ്യങ്ങളുടെ പ്രവർദ്ധന മാർഗങ്ങൾ.
2: സസ്യപ്രവർദ്ധനം എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിന്റെ കാഠിന്യം കൊണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയ തൈ ഉണ്ടാക്കുന്ന മാർഗങ്ങളെയാണ് നമ്മൾ സസ്യപ്രവർദ്ധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള ചെടിയിൽ നിന്ന് അതിൻ്റെ അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ അതിലും മികച്ച ക്വാളിറ്റിയിലുള്ളൊരു തൈ ഉണ്ടാക്കുക

0: ഉണ്ടാക്കുന്നതിനെയാണ് ഒന്നാമത്തെ മാർഗം. വളരെ സിമ്പിളായിട്ട് അത് നമ്മൾ പോലും വേണ്ട, പ്രകൃതി തന്നെ അത് ചെയ്തോളും. രണ്ടാമത്തേത് നമുക്ക് ബൾബില് സക്കർ, അതായത് അതിൽ നിന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന തൈകളെ പിരിച്ചു നടുന്നതിനെ നമുക്ക് പറയാം. മൂന്നാമത് നമുക്ക് ഒരു സസ്യത്തിൻ്റെ ഭാഗങ്ങൾ, ആ ഭാഗത്തെ മുറിച്ച് നട്ട് അതിനെ ഒരു പുതിയ തൈയാക്കി മാറ്റി പരിപാലിക്കുന്നതിനെയാണ് മൂന്നാമത്തെ മാർഗം. പിന്നെ അടുത്ത് വരുന്നത് ലെയറിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പതിവെക്കൽ. അടുത്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒട്ടിക്കൽ. ഇനി ആറാമതായിട്ട് നമുക്ക് ബഡ്ഡിങ് പറയാം. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുകുളനം അല്ലെങ്കിൽ അതിൻ്റെ ആ ചെറിയ ബഡ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കുന്നതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ളതാണ് ഇൻവിട്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന കാര്യം. അതാണ് ഇതിലെ താരതമ്യേന ചിലവും അതുപോലെ തന്നെ ഒരു സോഫിസ്റ്റിക്കേഷനും
1: കൂടുതൽ സാങ്കേതിക വിദ്യ തന്നെയാണ് അത്.
0: അതെ അതെ, അതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ. ഇങ്ങനെ ഏഴു മാർഗങ്ങളാണ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.
1: അപ്പൊ സാർ, ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ വിത്താണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.
0: വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എളുപ്പം നമുക്ക് ലഭ്യമാകുന്നതും എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അണ്ണാൻ കുഞ്ഞ് വിചാരിച്ചാലും ഒരു പക്ഷി വിചാരിച്ചാലും ഒരു വിത്തിൽ നിന്ന് പുതിയൊരു തൈ ഉണ്ടാക്കാൻ പറ്റും, അതാണ് പ്രകൃതി നിയമം. പക്ഷെ വിത്ത് തന്നെ ജനിതകമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് മോണോ എംബ്രിയോണിക്കും ഒന്ന് പോളി എംബ്രിയോണിക്കും എന്ന് പറയും. മോണോ എംബ്രിയോണിക് എന്ന് പറയുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു തൈ മാത്രം ഉണ്ടാകുന്ന സാഹചര്യമാണ് മോണോ എംബ്രിയോണിക് വിത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 99% മോണോ എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാകുന്ന തൈകളും മാതൃഗുണം കാണിക്കത്തില്ല. ചിലപ്പോൾ ആ മാതൃസസ്യത്തെക്കാളും മികച്ചതാവാം, ചിലപ്പോൾ അതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞതാവാം. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ തെങ്ങാണ്. ഒരു തേങ്ങ എന്ന് പറയുന്നത് ഒരു വിത്താണ്, അതിൽ നിന്ന് നമുക്ക് ഒരു തൈയേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും നമ്മുടെ ഏത് തെങ്ങിൽ നിന്നാണോ എടുക്കുന്നത് അതിൻ്റെ അതേ ഗുണം ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ അതിനേക്കാളും വളരെ മികച്ചതാവാം, ചിലപ്പോൾ മികവ് താഴേക്ക് പോവാം. അതേസമയം പോളി എംബ്രിയോണിക് എന്ന് പറഞ്ഞുകൊണ്ട് പല നാട്ടുമാവുകളും അതിനൊരു ഉദാഹരണമാണ്. അതായത് ഒരു വിത്ത് നട്ടുകഴിഞ്ഞാൽ തന്നെ ഒന്നിലധികം തൈകൾ ഉണ്ടാവുന്ന സാഹചര്യമാണ്. 8-10 തൈകൾ വരെ ആ ഒരൊറ്റ വിത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് അതിൽ ഒരു തൈ മാത്രമാണ് മാതൃവൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. ബാക്കി എല്ലാ തൈകളും തന്നെ മാതൃവൃക്ഷത്തിൻ്റെ അതേ

0: മാത്രമല്ല അതിന് ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് വരെ അത് നിൽക്കും. അങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട്. ഇതാണ് വിത്തിൽ നിന്നുള്ളതിന്റെ ഒരു പ്രത്യേകത.
1: അത് തന്നെ. പിന്നെ ബൾബ് അല്ലെങ്കിൽ സക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പിരിച്ച് നടന്ന ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ.
0: തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ എളുപ്പമുള്ള കാര്യമാണ്. വാഴ നട്ട് വാഴ ഏകദേശം കുല വരാറാകുമ്പോൾ അതിന്റെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും വാഴക്കുല മുറിച്ചു മാറ്റുന്നതോടുകൂടി നമുക്ക് അത് പിരിച്ചു നടാം. താരതമ്യേന പ്രകൃതിയിൽ മാതൃഗുണം 100% ലഭിക്കും. എന്നാൽ വളരെ എളുപ്പം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ബൾബിൽ അല്ലെങ്കിൽ സക്കർ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് പിരിച്ച് നടുക എന്നുള്ളത്.
1: പിന്നെ കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, സെയിം ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയും എളുപ്പം ചെയ്യാൻ വേണ്ടിയും.
0: കട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ടിങ് ആർക്കും ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് വൈദഗ്ധ്യമോ അല്ലെങ്കിൽ അത് പരിശീലനമോ ആവശ്യമില്ലാതെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന
1: പ്രവർത്തന രീതി.
0: അതെ, ഒരു പുതിയ തൈ ഉണ്ടാക്കുന്ന ഇപ്പം റോസയായാലും ചെമ്പരത്തി ആയാലും കാർഷിക വിളകളിലെ വിളയായിട്ട് പറയുമ്പോൾ നമുക്ക് മുരിങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് നടുമ്പോൾ അതിൽ വേര് വരികയും അതിൽ തന്നെ പുതിയ ഇലകൾ വരികയും അതൊരു പുതിയ ചെടിയായി മാറുകയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ ചിലവ് കുറഞ്ഞ മാർഗമാണ് അത്. നമുക്കിപ്പോൾ കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട്, അതിന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വേര് മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കാം. ക്രയോഫില്ലം പോലുള്ള ചില അലങ്കാര ചെടികളുണ്ട്, അതിൻ്റെ ഇല നമ്മൾ മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈകളുണ്ടാക്കും. മദർ ഇൻ ലോസ് ടങ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, അതിനും ഇല മുറിച്ച് നട്ടാൽ അതൊരു പുതിയ ചെടിയായി രൂപാന്തരപ്പെടും. പിന്നെ സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കലായിട്ട് എക്സാമ്പിൾ റോസയും പിന്നെ നമ്മുടെ ചെമ്പരത്തി പോലുള്ള ഇത് സ്റ്റെം കട്ടിങ് ആണ്. പിന്നെ ചില ചെടികൾ ഇപ്പോൾ മൊസാന്ത പോലുള്ള ചെടികളുണ്ട്, അത് നമുക്ക് വേര് പിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് സ്റ്റെം കട്ടിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺസ് ഉപയോഗിച്ച് നമുക്ക് വെക്കാം. വേര് വരാൻ പ്രകൃതിയിൽ ഒരു അല്പം ബുദ്ധിമുട്ടുള്ള സാധനങ്ങളെ നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടമായ ലെയറിംഗിലേക്ക് പോയി നമുക്ക് തയ്യാക്കി എടുക്കാവുന്നതാണ്. ലെയറിംഗ് അതിനെ നമ്മൾ മലയാളത്തിൽ പതിവെക്കൽ എന്ന് പറയും. അപ്പം പതിവെക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിച്ചെത്ത് മാറ്റുകയും അവിടെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉചിതമായ മാധ്യമം ഏതാണോ, ചിലതിലും വെറും മണ്ണ് തന്നെ നമുക്ക് പോളിത്തീൻ കവറിൽ കെട്ടി നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേര് വരുന്നത് കാണാം. ഇപ്പം നാരകത്തിലൊക്കെ നമുക്ക് നാരകം, ചാമ്പ,
1: പേരക്ക,
0: പേര ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പം വേര് വരുത്താം. ഏകദേശം 1 മാസമൊക്കെ മതി. ആ 1 മാസം കഴിയുമ്പോൾ നമ്മളത് മുറിച്ച് പുതിയ ഒരു പോളിബാഗിൽ പോട്ടിംഗ് മിശ്രണം നിറച്ച് ഇതിനെ നട്ട് ഒരു 2 ആഴ്ചയോളം തണലത്ത് വെച്ച് എന്നും നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പം 100% മാതൃഗുണം കിട്ടുന്ന തൈകളായി മാറും. അതാണ് ലെയറിങ്ങിൻ്റെ. ലെയറിങ്ങിൻ്റെ തന്നെ വകഭേദം എന്ന് പറയുന്ന ഇപ്പം നാഗപ്പതിവെക്കലുണ്ട്, സർപ്പൻറ്റെയിൻ. അത് നമുക്ക് കുരുമുളകിൽ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കെല്ലാം അതിൻ്റെ ഓരോ മുട്ടിലും ഒരു കവറിൽ മണ്ണ് നിറച്ച് വെച്ച് ഒരല്പം വെയിറ്റ് കൂടെ വെച്ചാൽ വേരിറങ്ങും. അതിനെ നമ്മൾ മുറിച്ച് മുറിച്ച്
1: വെക്കുകയാണെങ്കിൽ
0: എളുപ്പം ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ പപ്പായയിൽ മൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞ് ഒരു ടെക്നിക്കുണ്ട്. മൗണ്ട് ലെയറിംഗിൽ നമ്മൾ ചെയ്യുന്നത് വലിയ പപ്പായയെ നമ്മൾ മുറിച്ചിട്ട് ആ മുറിഭാഗത്ത് കുമിളനാശിനി പുരട്ടും. അപ്പോൾ അതിൻ്റെ താഴേന്ന് ഒന്നിലധികം പുതിയ ചെറിയ തൈകൾ ഉണ്ടാകും. അതിൽ തന്നെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് പോട്ടിംഗ് മിശ്രിതം കൂനെ പോലെ വെക്കുമ്പോൾ അതിൽ വേരിറങ്ങുന്ന അങ്ങനത്തെ പല പല ടെക്നിക്കുകളുണ്ട്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റിംഗ്.
0: ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടിക്കൽ, രണ്ട് സാധനങ്ങളെ പിടിച്ച് ഒട്ടിക്കുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ റൂട്ട് സ്റ്റോക്കിലേക്ക് മേൽത്തരം ചെടിയുടെ തലപ്പ് നമ്മൾ ഒട്ടിച്ച് ചേർക്കും. ചെടിയുടെ വേരുഭാഗം അത്രയ്ക്ക് ഉൽപാദനക്ഷമത ഉണ്ടാവില്ല, എന്നാൽ കരുത്തുള്ള ഒരു വേരുപടലവുമായിരിക്കും. അതേസമയം മേലേക്കുള്ളത് നല്ല ഉൽപാദനക്ഷമതയുള്ളതും ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വലുതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ തിപ്പലി വേരുപയോഗിച്ചുകൊണ്ട് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലത്തും അത് നമുക്ക് ധൈര്യമായിട്ട് വളർത്താം. മാത്രമല്ല പല മണ്ണിലൂടെയുള്ള രോഗങ്ങളെയും അത്
1: പ്രതിരോധിക്കും. അതെ,
0: അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറിയിൽ വഴുതന മുളക് പോലുള്ളതിൽ ചെയ്യുമ്പോഴും കരുത്തുള്ള വേരുപടലമുള്ള റൂട്ട് സ്റ്റോക്ക് എടുക്കും. എന്നാൽ നമുക്ക് വേണ്ട നല്ല ഉൽപാദനക്ഷമതയും മറ്റു ക്വാളിറ്റീസുമുള്ള സയോൺ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തോടെ വളരുന്ന എന്നാൽ നല്ല ഇനങ്ങളെ നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ ഗ്രാഫ്റ്റിംഗ് തന്നെ പല ടൈപ്പുണ്ട്. നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറയുന്ന എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. മാവിലാണെങ്കിൽ മുളച്ചു വരുന്ന മാവിൻ്റെ വിത്തിൽ നിന്ന് 7 മുതൽ 15 ദിവസം വരെ പ്രായമായതിൽ

0: നമുക്ക് ഒട്ടിച്ച് ചേർക്കുന്ന പരിപാടിയുണ്ട്, അത് എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ഇൻവേർട്ടഡ് വി, അങ്ങനെ പല പല ടൈപ്പായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറെ ക്വാളിറ്റി ഉള്ള തൈകൾ നമുക്ക് ചെയ്യാൻ പറ്റും.
1: അടുത്ത രീതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ ബഡ്ഡിംഗ് ആണല്ലേ.
0: ആ അതെ, ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റിങ്ങിന്റെ തന്നെ കുറച്ചുകൂടി ഒരു ഉയർന്ന രൂപമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ചില്ല ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ശരാശരി ചിലപ്പോൾ 8-10 മുകുളങ്ങൾ അല്ലെങ്കിൽ ബഡ്ഡുകൾ കാണും. പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രമാണ് മുളച്ച് പുതിയ തൈയാകുന്നത്. അപ്പോൾ ബാക്കിയുള്ള 7-9 ബഡ്ഡുകൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ ഇനമാണ്. കൂടുതൽ തൈകൾ കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിൽ അതൊക്കെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്ഡിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരു ചില്ല എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒരു തൈയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ ബഡ്ഡിങ്ങിലൂടെ നമുക്ക് 10 ബഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 തൈ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് കുറച്ച് സ്കില്ല് വേണം, പലവട്ടം ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ പലതും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചെയ്യുന്ന റൂട്ട് സ്റ്റോക്ക് ആയിരുന്നാലും അതിൽ എടുക്കുന്ന ബഡ്ഡായാലും ഇതിനൊക്കെ പ്രായവും പാകതയും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റബ്ബറിൽ വ്യാപകമായിട്ട് ബഡ്ഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ പ്ലാവിൽ ചെയ്യുന്നുണ്ട്, മാവിൽ ചെയ്യുന്നുണ്ട്, റംബൂട്ടാനിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതിലും നമുക്ക് ഇത് പോസിബിളാണ്. ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാകത നമുക്ക് അത്രയ്ക്ക് നോക്കേണ്ടതായിട്ട് വരത്തില്ല, പക്ഷേ ബഡ്ഡിങ് കറക്റ്റ് പാകതയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്.
1: സക്സസ് റേറ്റ് അപ്പോഴേ കിട്ടും.
0: ആ സക്സസ് റേറ്റ് അപ്പോഴേ കിട്ടത്തുള്ളൂ.
1: പിന്നെ ചില ആൾക്കാർ ഒരു രസത്തിന് വേണ്ടി ഒരേ പ്ലാന്റിൽ ഡിഫറെന്റ് ബഡ്സ് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് കളേഴ്സിലെ ഫ്ലവേഴ്സ്, റോസ് ആണെങ്കിൽ.
0: കൗതുകം എന്ന് പറയുന്ന അതൊരു ബിസിനസ്സാണ്. അത് നമ്മുടെ നാട്ടില് നമുക്ക് ഉദ്യാനവിളകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോസ്, പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി, ഹിബിസ്കസ്, ബൊഗൈൻ വില്ല, പിന്നെ മാവ്. ഇതിൽ തന്നെ 5-10 ഇനങ്ങൾ ഒറ്റ ചൂടിൽ തന്നെ ബഡോ ഗ്രാഫ്റ്റിങ്ങും അത് സാധ്യമാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ചില്ലയിൽ നിന്ന് നമ്മൾ ഒളോറു മാങ്ങ പറിക്കുമ്പോൾ അടുത്ത ചില്ലയിൽ നിന്ന് ബാംഗ്ലൂർ പറിക്കുന്നു, അടുത്ത് നിന്ന് അൽഫോൺസ് പറിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളരെ ശാസ്ത്രവും കലയും കൂടെ ഒരുമിക്കുന്ന ഒരു വേദിയാണ്. അതോടൊപ്പം അതൊരു ബിസിനസ് കൂടെയാണ്.
1: സർ, ലാസ്റ്റ് നമ്മുടെ ടിഷ്യൂ കൾച്ചറാണ്.
0: ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അനുയോജ്യമായ ഒരു കഷണത്തിൽ നിന്ന്, ഒരു സസ്യത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തൈകൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണം. മാത്രമല്ല അതിൽ നമ്മൾ പിന്നെ വൈറസും മറ്റ് രോഗങ്ങൾക്ക് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് തൈകളും ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ കർഷകൻ്റെ ഫീൽഡിൽ എത്തുന്നത് വരെയും അത് പൂർണ്ണമായും രോഗമുക്തമായിരിക്കുമെന്നുള്ളൊരു മിനിമം ഗ്യാരൻറ്റി നമുക്ക് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഇൻവിട്രോ പ്രൊപ്പഗേഷനിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല മറ്റു രീതികളിൽ കൂടി നമുക്ക് തൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള പല ചെടികളുടെ തൈകളും നമുക്ക് ടിഷ്യൂ കൾച്ചറിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള ലാബ് സൗകര്യം വേണം, അണു വിമുക്തമായ സാഹചര്യം വേണം, പിന്നെ ഇത് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ വേണം, പിന്നെ കുറച്ച് ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ അത് കുറച്ച് ചിലവേറിയതും കുറച്ച് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഒരിക്കലത് അതെല്ലാം സെറ്റപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സംരംഭം കൂടെയാണ് ടിഷ്യൂ കൾച്ചറിൽ കൂടെ തൈ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത്. ഇത് നമുക്ക്
1: എല്ലാ വിളകളിലും ഇതിപ്പം സാധ്യം അല്ലായിരിക്കും,
0: ഏറെക്കുറെ എല്ലാ വിളകളിലും പറ്റും. പക്ഷേ തെങ്ങ് പോലുള്ളതിനൊന്നും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം വാഴയാണ്, വാഴ, ഓർക്കിഡ്, മറ്റു ഉദ്യാന വിളകൾ ഇതിലൊക്കെ സർവ്വസാധാരണ ആയിട്ടുണ്ട്. പക്ഷേ തെങ്ങ് പോലുള്ളതിലൊന്നും ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവിടെയും വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
1: സസ്യപ്രവർദ്ധന രീതികൾ 6-7 ഇപ്പം സാറ് തന്നെ പറഞ്ഞു. പക്ഷേ ഇത് ഏത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് അത് പറഞ്ഞ മാതിരി ശാസ്ത്രീയ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും.
0: ശരിക്കും പറഞ്ഞാൽ സസ്യപ്രവർദ്ധനം എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലാണ്. ആൾക്കാർക്ക് പുതിയ തൈകൾ ക്വാളിറ്റി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് കാശിന് വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ബൾക്കായിട്ട് ഏതെങ്കിലും നഴ്സറികൾക്ക് കൊടുക്കാം. അങ്ങനെ ഇതൊരു ബിസിനസ് മോഡലാണ്. ഇത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്.
1: ഡോക്ടർ ചിഞ്ചു, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: സസ്യപ്രവർത്തന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ

പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ചിഞ്ചു വി എസിന്റെ ഫോൺ നമ്പർ 9497426849. മൂവന്തി താഴ്വരയിൽ അതാ ഒരു ചെങ്കനൽ പോലെ സൂര്യൻ മായാൻ പോവുകയാണ്. ഈ സന്ധ്യാനേരം ഇത്തിരി മഴയുടെ തണുപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു

0: ഈ മനോഹര ഗാനം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
0: മഴക്കാലമാണല്ലോ, നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ഛായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഓർമ്മയുണ്ടോ? എന്നാലും ഒരിക്കൽ കൂടി പറയാം. പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: വഴുവഴുത്ത കുരുക്കൾ ചാരം ചേർത്ത് രണ്ടു മൂന്ന് ദിവസം തണലത്തുണക്കി വിത്താക്കാം. അല്ലെങ്കിൽ കുരുക്കൾ ഒരു രാത്രി നാരങ്ങാനീരിൽ കുതിർത്ത് വച്ച ശേഷം പിറ്റേന്ന് നന്നായി കഴുകിയെടുത്തും വിത്തിനുപയോഗിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്, ചിത്രം ഉസ്താദ്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

പ്രേക്ഷോതാക്കളെയാറി ശ്രദ്ധിക്കൂ. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിൽ ഉണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 സമാപിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മസാല കോഫി ബാൻഡിൻ്റെ ഗാനം കേൾക്കാം. ചിത്രം കുഞ്ഞിരാമായണം. മനു മഞ്ജത്തിൻ്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരൻ്റെ സംഗീതം.

ഇനി ശ്രേയാ ഘോഷാൽ, ബെന്നി ദയാൽ, ജേക്സ് ബിജോയ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, ചിത്രം കിങ് ഓഫ് കൊത്ത. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്, ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ജോ പോളും ഫെജോയും.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആകാശവാണി.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ പ്രാബല്യത്തിൽ. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ പ്രയാണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം, ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഴവർഗ പോഷക തോട്ട പദ്ധതി കനിപ്പന്തൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ് വെള്ളിയാഴ്ച കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസിനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ദേവാനന്ദും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മീശ മാധവൻ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗറിന്റേത്.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ

നമ്പറുകൾ ഇനി പറയുന്നു. 9495 9643 21. ഒരു നമ്പർ കൂടി, 9496 5563 21. മറ്റൊരു നമ്പർ കൂടി, 9496 5963 21. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഞാൻ ഗന്ധർവൻ. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഇനി ദുൽഖർ സൽമാനും അന്ന കത്തറീന വലയിലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എ ബി സി ഡി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സന്തോഷ് വർമ്മയും അന്ന കാതറീന വലയിലും ചേർന്ന്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

ഹരിചരണും മഞ്ജരിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ. ഈ ഗാനത്തിൻ്റെ വരികൾ അനിൽ പനച്ചൂരാൻ്റേത്, സംഗീതം ദീപക് ദേവിൻ്റേത്.

ഇനി ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കക്ഷി അമ്മിണിപ്പിള. ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ്റേത്.

പ്രിയശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇമാം മജ്ബൂറും നേഹ നായരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അൻവർ അലി, സംഗീതം രക്സ് വിജയന്റേത്.

ഇനി കാക്ക കാക്ക എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം കേൾക്കാം. സുനിത പാടിയത്. സംഗീതം ഹാരിസ് ജയരാജ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് താമരയും.

പ്രേക്ഷകരെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496569631. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം പാടിയത് ഹരിചരണും സംഘവും, ചിത്രം ഉസ്താദ് ഹോട്ടൽ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ദേവരാഗം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഗാനത്തിന്റെ രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം എം എം കീരവാണിയുടേത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭയിൽ കേൾക്കും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് പി ആർ കുമാരകേരളവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. ചാലക്കുടി എൻ എസ് ബാലകൃഷ്ണൻ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം. ആദ്യം നാട്ടരാഗത്തിൽ മഹാഗണപതിം എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പി ആർ കുമാരകേരളവർമ്മയുടെ സംഗീത കച്ചേരി. ചാലക്കുടി എൻ എസ് ബാലകൃഷ്ണൻ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം. ഇനി ലതാംഗിരാഗത്തിൽ മരിവേറെ ദിക്കവ്വരോ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് പി ആർ കുമാരകേരളവർമ്മയുടെ സംഗീത കച്ചേരി. ചാലക്കുടി എൻ എസ് ബാലകൃഷ്ണൻ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നിശാ സുരഭി.

നിശാസുര പീലിനി, വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആടുജീവിതം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

സന്തോഷ് കേശവും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ്റേത്.

നിശാസുരപ്പേലിനി ജെ വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ്റേത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളോട് അധ്യാപകർ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമുണ്ട്, വലുതാവുമ്പോൾ ആരാകണം? മിക്ക കുട്ടികളും മൗനം പാലിക്കും. ചില കുട്ടികൾ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞ കാര്യം ആവർത്തിക്കും. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ മിക്കവരും പറയുക IAS, IPS, എഞ്ചിനീയർ, ഡോക്ടർ, ജേർണലിസ്റ്റ്, ജഡ്ജി തുടങ്ങിയ ക്ലീഷേ നാമങ്ങളായിരിക്കും. ഒരു ശില്പിയോ മെക്കാനിക്കോ കർഷകനോ കവിയോ രാഷ്ട്രീയക്കാരനോ പ്രഭാഷകനോ അധ്യാപകനോ ആകാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണെന്നതാണ് സത്യം. കുട്ടികളിൽ ഇത്തരം അവബോധം പാസീവായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവനവൻ്റെ തനതായ കഴിവുകൾ വികസിപ്പിച്ച് ആ മേഖലയിൽ അതുല്യമായ മികവ് കാഴ്ചവെക്കുമ്പോഴാണ് ജീവിത വിജയം കൈവരിക്കുന്നത് എന്ന് പലപ്പോഴും ആരും പറഞ്ഞുകൊടുക്കുന്നില്ല എന്നതാണ് സത്യം. നൈസർഗികമായ വാസനയും അതിനനുസരിച്ച് സ്വപ്നം കാണാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് ഒരു കുതിരപ്പന്തയക്കാരൻ്റെ കഥ പറയുന്നത്. റോബർട്ട് ക്ലാസ്സിൽ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ അച്ഛൻ അശ്വപാലകനായിരുന്നതിനാൽ ചെറുപ്പം മുതലേ അവന് കുതിരകളോട് വല്ലാത്തൊരു കമ്പമുണ്ടായിരുന്നു. പന്തയ കുതിരകളെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു അവൻ്റെ അച്ഛൻ്റെ ജോലി. സ്വന്തമായി കുതിരകളോ കുതിര ലായമോ ഇല്ലാത്തതിനാൽ വൻകിട സമ്പന്നരുടെ കുതിരകളെ മെരുക്കുന്ന പണിയായിരുന്നു അത്. ഉടമസ്ഥൻ മാറുന്നതിനനുസരിച്ച് അയാൾക്ക് വിവിധ കുതിര ലായങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നു. വിവിധ പ്രദേശങ്ങളിൽ അച്ഛന് ജോലി ചെയ്യേണ്ടി വന്നതിനാൽ റോബർട്ടിൻ്റെ സ്കൂളും പലതവണ മാറേണ്ടി വന്നു. അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ക്ലാസ്സിൽ വലിയ മിടുക്ക് കാണിക്കാനും പറ്റിയില്ല. ലായങ്ങളിൽ നിന്ന് ലായങ്ങളിലേക്ക്, കുതിരകളിൽ നിന്ന് കുതിരകളിലേക്ക് പിതാവിൻ്റെ യാത്ര അവനിൽ ഒരു സ്വപ്നം മുളയ്ക്കാൻ കാരണമായി. വലുതാവുമ്പോൾ അനേകം കുതിരകളുള്ള ഒരു വലിയ ലായം ഞാൻ സ്വന്തമാക്കും. അക്കാലത്ത് അരിസമ്പന്നർക്ക് മാത്രം സങ്കല്പിക്കാവുന്ന കാര്യമായിരുന്നു കുതിര ലായവും കുതിര പരിശീലന കേന്ദ്രവും. ഒരു ദിവസം എല്ലാ അധ്യാപകരെയും പോലെ റോബർട്ടിൻ്റെ അധ്യാപകനും ഒരു ചോദ്യം കൊടുത്തു. നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാകണം എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരുന്നു ചോദ്യം. റോബർട്ടിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. വലുതാവുമ്പോൾ ഞാനൊരു അശ്വപരിശീലന കേന്ദ്രം സ്ഥാപിക്കും, അവൻ എഴുതി. വെറുതെ ഒരു ഒഴുക്കം മട്ടിൽ എഴുതുക അല്ല അവൻ ചെയ്തത്. കുതിരകളുടെ എണ്ണം, അവയ്ക്കാവശ്യമായ പരിശീലന സൗകര്യങ്ങൾ, അശ്വപാലകർ, അശ്വപരിശീലന കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ, കുതിരലായത്തിലെ പശ്ചാത്തല സൗകര്യം എന്നിവയൊക്കെ കൃത്യമായി എഴുതിയതിന് പുറമേ അവൻ തൻ്റെ ഭാവനയിലുള്ള അശ്വപരിശീലന കേന്ദ്രത്തിൻ്റെ വിശദമായ ചിത്രവും വരച്ചു. തൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞിരുന്ന ജീവസുറ്റ ചിത്രങ്ങളും സ്വപ്നങ്ങളും 10 പേജിലാക്കി അവൻ അധ്യാപകനെ സമർപ്പിച്ചു. ഉത്തരക്കടലാസ് പരിശോധിച്ച അധ്യാപകൻ അവന് കൊടുത്തത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡായ F ആണ്. ഈ ഗ്രേഡ് കണ്ട് റോബർട്ടിന് സങ്കടം വന്നു. സർ, ഞാൻ വിശദമായി എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടും എനിക്ക് F ഗ്രേഡാണല്ലോ തന്നത്, എന്താണ് സർ അങ്ങനെ? നിന്റെ സ്വപ്നങ്ങൾ ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതുമായ വെറും ഭാവനയാണ്. ഭാവിയിൽ ആരായിത്തീരണമെന്ന ചോദ്യത്തിന് ഇത്തരം മണ്ടത്തരങ്ങളാണോ എഴുതേണ്ടത്? നിന്നെപ്പോലെ തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു കുട്ടിക്ക് ഇത്തരമൊരു നേട്ടം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമേ എഴുതാൻ പാടുള്ളൂ, അതുകൊണ്ട് അത് മാറ്റി എഴുതിക്കൊണ്ട് വരൂ. വിഷണ്ണനായ അവൻ അച്ഛനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇക്കാര്യത്തിൽ നിന്റെ മനസ്സെന്തു പറയുന്നുവോ അതാണ് ശരി, ഞാനല്ല നിന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയേണ്ടത്. കുറച്ച് ദിവസത്തിന് ശേഷം തിരുത്തി എഴുതാൻ കൊടുത്ത ആ പേപ്പർ വീണ്ടും അതുപോലെ തന്നെ അവൻ അധ്യാപകന് കൊടുത്തു. എനിക്ക് F ഗ്രേഡ് മതി സർ, ഇതിൽ മാറ്റമൊന്നുമില്ല, എനിക്ക് എൻ്റെ സ്വപ്നം ഗ്രേഡിന് വേണ്ടി മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ റോബർട്ട് 500 ഏക്കറിൽ അധികം വിസ്തൃതിയുള്ള വലിയൊരു കുതിര പരിശീലന കേന്ദ്രത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ കുതിരലായത്തിൽ 100 കണക്കിന് കുതിരകളുണ്ട്. 12 കണക്കിന് അശ്വപാലകരും അശ്വപരിശീലകരുമുണ്ട്. 10,000 ചതുരശ്രാടി വിസ്തൃതിയുള്ള ലായമാണ് കുതിരകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതെ,

0: സ്വപ്നത്തെ വിടാതെ പിന്തുടർന്നാൽ, പിന്തിരിയാതെ മുന്നോട്ട് പോയാൽ ലക്ഷ്യത്തിലെത്തും തീർച്ച.
1: പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ മുംബൈയിൽ നിന്നും വിവിധ ഭാരതി റിലേ കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.